0: ഊഞ്ഞാലിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ കപാലഭാതിയെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
3: യോഗയിലെ ഒരു ക്രിയാപരിശീലനമാണ് കപാലഭാതി. തലയോട്ടി എന്നർത്ഥം വരുന്ന കപാൽ, തിളങ്ങുക എന്നർത്ഥം വരുന്ന ഭാതി എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. നിങ്ങളുടെ നെഞ്ചിനെ ശക്തിപ്പെടുത്തുകയും വയറിലെ അവയവങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ രക്തചംക്രമണത്തെയും നാഡീവ്യൂഹങ്ങളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ശ്വസന സാങ്കേതികതയുടെ നൂതന പരിശീലനത്തിന് ഇടനിലക്കാരനാണ് കപാലഭാതി. സുഖാസനത്തിലോ പത്മാസനത്തിലോ നിവർന്നിരുന്നു വേണം കപാലഭാതി പരിശീലിക്കാൻ. ഒരു തവണ ദീർഘമായ ശ്വാസം എടുത്തതിനു ശേഷം ആമാശയത്തെ ഞെരുക്കി ശക്തമായി 10-30 തവണകളായി ഉച്ഛസിക്കണം. ശേഷം ദീർഘമായ ശ്വാസോച്ഛ്വാസം എടുക്കുക. ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഇത് ആവർത്തിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ഈ ക്രിയ അനുഷ്ഠിക്കാൻ പാടില്ല. രക്തസമ്മർദ്ദം, സ്ലിപ്പ് ഡിസ്ക്, ഹെർണിയ, അൾസർ, ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നീ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ ക്രിയ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. ഒരു അംഗീകൃത യോഗ പരിശീലകന്റെ കീഴിൽ നിന്ന് പഠിച്ചതിനു ശേഷം മാത്രമേ കപാലഭാതി പരിശീലിക്കുവാൻ പാടുള്ളൂ. ദിവസേന കപാലഭാതി പരിശീലിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ: ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നാഡികൾ, അതായത് സൂക്ഷ്മ ഊർജ ചാനലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. വയറിലെ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ആയതിനാൽ പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുഖത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു. ദഹനനാളത്തിന്റെ പ്രവർത്തനം, ആഗിരണം, പോഷകങ്ങളുടെ സ്വാംശീകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നു. നാഡീവ്യവസ്ഥകളെ ഊർജസ്വലമാക്കുകയും മസ്തിഷ്ക കോശങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു.
2: കപാലഭാതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കമലതളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന്. 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

0: എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പനം വരികൾ എഴുതി ജെറി അമൽദേവ് ഈണമിട്ട് യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഹലോ പ്രിയ ഗീതത്തിൽ കേൾക്കാം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
0: ആകാശവാണി.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് ഈ സമയമുള്ളത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന ഞാനാണ്. ഞാനൊരു ഫിലിം ആക്ടറാണ്, ഒരു നാടക നടനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ സംസാരിക്കാം, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും ഞാൻ പറയാം. അതിനായി ഞാനും തയ്യാറായിരിക്കുകയാണ്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. നമസ്കാരം. പേരെന്താ?
2: എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്.
1: ആ, എവിടെയാ വീട്? എവിടാ?
2: എൻ്റെ വീട് വെള്ളനാട്.
1: വെള്ളനാട്? നമ്മുടെ തൂക്കമൊക്കെ നടക്കുന്ന അമ്പലത്തിൽ?
2: അതെ അതെ അതെ അതെ, അതിന്റെ അടുത്താണ്.
1: നമുക്ക് ആട്ടാക്കട വഴിയും പോവാം, അരുവിക്കര വഴിയും പോവാം അല്ലേ?
2: അരുവിക്കര വഴിയും പോവാം.
1: ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നഗരത്തിലാ, കവടിയാർ. അപ്പൊ നമുക്കറിയാം അവിടുത്തെ വെള്ളനാട് തൂക്കം ഭയങ്കര ജനക്കൂട്ടായിരിക്കും അല്ലേ? ഇവിടെ
2: ആൾക്കാരാണ്,
1: വന്നാലും അത്ര ഭയങ്കര കൂട്ടമല്ലേ? ഇതേപോലെ കൊല്ലംകോട് തൂക്കമുണ്ട്. അതാണ് കൊല്ലംകോട്
2: തൂക്കം.
1: അതെ അതെ, എനിക്കറിയാം. കാരണം അവിടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ നാടകം പഠിക്കുന്ന കാലത്ത് കളരി പോവായിരുന്നു. അപ്പൊ കളരി ഗുരുക്കളുടെ കുടുംബ വീട് കൊല്ലംകോടാണ്. അപ്പൊ ഈ തൂക്കത്തിനുള്ള കുട്ടികളെയൊക്കെ ഈ ഇങ്ങനെ തൂക്കം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഗുരുക്കളായിരുന്നു. ഞാൻ അങ്ങനെ അവിടുത്തെ ഇതിന് പോയിട്ടുണ്ട്, കൊല്ലംകോട് തൂക്കം. അതെ അതെ, എനിക്കറിയാം. അതുകൊണ്ട് ഈ തൂക്കത്തിന്റെ ഇത് എനിക്കറിയാം. ഉത്സവത്തിന് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എന്താ ജോലി ഇന്ന്? എവിടെയാ?
2: ഞാൻ ഇവിടെ വേങ്കോട്.
1: വേങ്കോട്? ഇന്ന് ഡ്യൂട്ടിയില്ല?
2: അതെ, ഇന്ന് ഡ്യൂട്ടിയിലാണ്.
1: ഡ്യൂട്ടിയിലാണ്?
2: അതെ അതെ.
1: നിനക്ക് എത്ര? 24 hours ആണോ അതോ 12 hours ആണോ?
2: 24.
1: അപ്പൊ നാളെ പോണ്ട.
2: നാളെ പോണ്ട.
1: 24 hours ജോലി എടുക്ക, 24 hours ഉറങ്ങുക. അല്ല, ഞാൻ പറഞ്ഞത് അതാണ് എന്റെ രീതി അല്ലേ. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ നാടകങ്ങളൊക്കെ
2: കാണാറില്ല.
1: മൊബൈലിൽ കാണുന്നുണ്ടല്ലോ.
2: മൊബൈൽ
1: കാണുന്നുണ്ട്. ഈ അവസാനം കണ്ട സിനിമ ഏതാ?
2: പഴയ പടമാണ് കണ്ടത്, പ്രജ.
1: പ്രജ? ആ,
2: വെറുതെ ഇരിക്കുമ്പം സമയം പോകാൻ വേണ്ടി.
1: അതെ, ഈ അടുത്ത കാലത്ത് നാടകങ്ങളും എല്ലാം കാണാൻ പോയോ? നാടകം അങ്ങനെ എന്തെങ്കിലും?
2: നാടകങ്ങളെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല.
1: കണ്ടില്ല?
2: ഇല്ല, അടുത്ത സീസണായി വരുന്നില്ല.
1: അതെ, ഓക്കെ. അപ്പോ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ?
2: പാടാൻ വല്ലപ്പോഴും ചെറുതായിട്ടൊക്കെ പാടും.
1: എന്നാ ചേട്ടാ, ഒന്ന് ചെറുതായിട്ട് പാടി.
2: ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ പാടാം.
1: പിന്നെ ചേട്ടൻ പാടാം.

അതെ, ഞാൻ അറിഞ്ഞില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതേ സിനിമയിലെ പാട്ടാ, അറിയോ? അതാണ്, നമുക്ക് വഴി ചോദിച്ച് ചോദിച്ച് പോവാന്ന് അല്ലേ. കമൽ സാർ സംവിധാനം ചെയ്ത സിനിമയാണ് ലാൽ സാർ.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഞാൻ ആദ്യമായിട്ട് സിനിമയിലല്ല അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിക്കുന്ന നാടകത്തിലായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ പ്രാക്ടീസ് ചെയ്തിരുന്ന കാവാല നാരായണ പണിക്കർ. സത്യം പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാറിന് ശേഷം കലയിലെ സാഹിത്യത്തിലെ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരുന്നു കാവാല നാരായണ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ സോപാനം എന്ന് പറഞ്ഞാൽ നാടക സംഘത്തിലാണ് നിന്നാണ് ഞാൻ നാടക പഠനം ആരംഭിക്കുന്നത്. എൻ്റെ യാത്രകൾ തന്നെ തുടങ്ങുന്നത് കാവാല സാറിനോടൊപ്പം ഉള്ള നാടക ജീവിതം തുടങ്ങിയതിന് ശേഷമാണ്. 12 വർഷത്തോളം ഞാൻ സാറുമായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്തു. ഒരുപാട് നാടകങ്ങൾ, മലയാളവും സംസ്കൃതങ്ങളായ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഫെസ്റ്റിവലുകളിലെല്ലാം ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫെസ്റ്റിവലുകളിൽ ഞാൻ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചതും അല്ലാത്തതുമായ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു. ആ കാലഘട്ടത്തിലാണ് കർണഭാരം എന്ന് പറയുന്ന ഒരു നാടകം, സാൻസ്ക്രിറ്റ് നാടകമാണ്, അതിൽ നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധനായ സൂപ്പർ സ്റ്റാർ ലാൽ സാർ, മോഹൻലാൽ സാർ അഭിനയിച്ച ആ നാടകം, ലാലേട്ടൻ്റെ ഒപ്പം ഞാനും കർണഭാരത്തിൽ അഭിനയിച്ചിരുന്നു. ഹലോ,
2: ഹലോ,
1: ആരാ?
2: ഷാജഹാൻ.
1: ഷാജഹാൻ എവിടുന്നാ?
2: നിലമേൽ.
1: പിന്നെ നിലമേലിന്റെ അടുത്തല്ലേ നമ്മുടെ ജഡായു പാറ ഉള്ള സ്ഥലമൊക്കെ? അതെ, ഞങ്ങളതിലെ കടന്നു പോകുമ്പോ, ആ എം സി റോഡ് കടന്നു പോകുമ്പോ ജഡായു പാറയും നിലമേലും കടന്നു പോകാതെ പറ്റില്ലല്ലോ. അതെ അതെ അതെ. എന്റെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം എന്നാണ് സിനിമ, ഹരിവരാസനം. സൈജു കുറുപ്പാണ് നായകൻ. രാജേഷ് നായർ എന്ന് പറഞ്ഞ തൃശൂർ പൂരം സംവിധാനം ചെയ്ത ആളാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. ഇവിടെ ചിത്രാഞ്ജലിയില് നമ്മുടെ ശബരിമലയുടെ ഒക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. 18-ാം പടി. ആണോ? ഏത് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഓ, ആ കാലത്ത് വേലപ്പൻ സാറൊക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ സിനിമയിൽ. അതെ അതെ അതെ, നമ്മുടെ നേമത്തായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വീട്? മെറിലാൻഡ് സ്റ്റുഡിയോ അടുത്തായിട്ട്. അതെ, ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പലരെയൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലത്താണെന്നൊക്കെ.
2: പിന്നെ പി എൻ മണി, തോമസ്
1: മണിച്ചേട്ടനെ എനിക്കറിയാട്ടോ, നേരിട്ടറിയാം. പുള്ളി ഇപ്പൊ ചെന്നൈയിലല്ലേ? അതെ അതെ, പുള്ളി ഞാൻ 3 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടൂർ സാറിന്റെ ഒരു പെണ്ണും രണ്ടാണോ എന്ന് പറഞ്ഞ പടം, ആ പടത്തിലെ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് മാൻ.
2: ആ
1: ഇപ്പൊ എന്താ പരിപാടി?
2: ഇപ്പൊ വർക്കില്ല, ഇപ്പൊ ഒരു ക്ലാസ് വർക്കിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആണോ?
2: ഇല്ല, എന്റെ വീട്ടിലാണ്.
1: അത് ശരി, അത് ശരി, അത് ശരി. അപ്പൊ ഗംഭീരാവട്ടെ. ഓണമൊക്കെ എന്തായി?
2: മഴയില്ലേ?
1: മാറിയില്ലേ? ഇപ്പൊ മാറിയില്ല. തിരുവനന്തപുരത്തേക്ക് മഴ, സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തല്ലേ മഴ ഇല്ലാതിരുന്ന സ്ഥലം, ബാക്കിയുള്ളടത്തൊക്കെ ഷൂട്ട് പോയ സ്ഥലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. അല്ല, കൊല്ലത്തും തിരുവനന്തപുരത്തും വളരെ കുറവായിരുന്നു. ഈ ആകാശവാണി സ്ഥിരം ശ്രോതാവാണല്ലേ?
2: രാവിലെ 6 മണിക്ക് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടുന്ന പരിപാടിയില്ല.
1: അത് ശരി,
2: കേട്ടുകൊണ്ട്.
1: അത് കൊള്ളാം. ആ നമുക്ക് ആ നമുക്ക് വിനോദവും കിട്ടും, വിജ്ഞാനവും കിട്ടുമല്ലോ.
2: നമുക്കിത് പാട്ടിന്റെ ഈ റേഡിയോയുടെ പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർമാർക്കുള്ള പരിപാടി,
1: അസുഖത്തിന്റെ
2: കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അപ്പോഴും അറിയാം കാര്യം.
1: ശരിയാ ശരിയാ, അതാണ് എല്ലാം നമുക്ക് കാണണ്ടല്ലോ, നമ്മള് നമുക്ക് കേട്ടറിയാലോ എല്ലാം.
2: ഇത് വലിയ സംഭവം, ഇത് അറിവുള്ള സംഭവം തന്നെ റേഡിയോ എന്ന് പറയുന്നത്.
1: അതെ അതെ അതെ അതെ അതെ,
2: എല്ലാം എല്ലാം എല്ലാം നല്ല നല്ല പരിപാടിയാണ് റേഡിയോ.
1: അതെ അതെ. അപ്പം ഏത് പാട്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് കേൾക്കാനായിട്ട്?
2: സായം സന്ധ്യയിലെ പാട്ട്.

0: പൂന്തൽ നീ പറന്ന് പറന്ന്
1: പറന്നു പറന്നു വാ. മമ്മൂട്ടി സാറിന്റെ പടമല്ലേ?
0: ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ എനിക്ക്
1: ആ
0: ഭയങ്കര ഇഷ്ടമാണ്
1: ആ
0: പടം.
1: അതെ അതെ ഞാൻ ഈ സിനിമ എങ്ങനെ കാണുന്നറിയോ, പണ്ട് പേരൂർക്കട ജനത എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, പേരൂർക്കട ജനത. അതിപ്പോ അതൊന്നുമില്ല, ഞാൻ പൈപ്പമ്മൂട്ടിലായിരുന്നു എന്റെ താമസം, കുടുംബം.
0: അതെ
1: അപ്പൊ നമ്മൾ ഈ പേരൂർക്കട ജനതയിൽ പോയാണ് ഈ സിനിമ കണ്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പോസ്റ്റർ ഒക്കെ കണ്ടത്.
0: ഞാൻ ഈ സിനിമ കാണുന്ന കടയ്ക്കൽ സന്തോഷ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കടയ്ക്കൽ സന്തോഷ് ചിങ്ങയല്ലേ,
1: ആ അത് ശരി. ഇപ്പൊ ഉണ്ടോ ആ തിയേറ്റർ?
0: അവിടുന്ന് കാണാം. ആ തിയേറ്റർ ഇപ്പൊ അവിടെ ഇല്ല,
1: ആ
0: പിന്നെ
1: അത് ശരി.
0: തിയേറ്ററൊക്കെ പോയി, അത്
1: ആ
0: വാൾ പേപ്പർ ആയിരുന്നു, അതിപ്പോ അവിടെ ഹൈപ്പർ മാർക്കറ്റായി.
1: അതങ്ങനെയാണ്. ആ ഞങ്ങളുടെ പേരൂർക്കട ജനതാ തിയേറ്ററും ഇപ്പം ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ആയി മാറി.
0: അതെ അതെ അതെ അതെ അതെ ചേട്ടന് സുഖമാണോ?
1: ആ എനിക്ക് സുഖമായിരിക്കുന്നു. അപ്പോൾ ഓണമെല്ലാം
0: അതെ
1: ഗംഭീരമാവട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചേരാ കേട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ
0: ഓക്കെ താങ്ക് യു.
1: ഓക്കെ ബ്രദർ, താങ്ക് യു.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സിനിമയുടെ പേര് ഒരാൾ എന്നായിരുന്നു. അത് സംവിധാനം ചെയ്തിരുന്നത് കുക്കു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്. ആകെ മൂന്ന് പേര് മാത്രമാണ് ആ സിനിമയിലുള്ളത്. എന്നോടൊപ്പം അഭിനയിച്ചത് മുകേഷ് ഏട്ടൻ, തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള ശ്രേയ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്. ആ സമയത്ത് ഞാൻ നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സോപാനത്തിലെ കവലം സാറിൻ്റെ നാടക സംഘത്തിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു നാടക സംഘം തുടങ്ങുന്നത്, സൂര്യ തിയേറ്റർ ഗ്രൂപ്പ്. ആദ്യമായി കളിക്കുന്ന നാടകം മേൽവിലാസം. അതിൻ്റെ ഒറിജിനലിൻ്റെ പേര് കോട്ട് മാർഷൽ എന്നാണ്. അത് ഈ നാടകം ലോകത്തെ പല സ്ഥലങ്ങളിലും അവരവരുടെ ലാംഗ്വേജുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകമാണ്. ഞാൻ കാവലം സാറിനോടൊപ്പം അഭിനയിക്കുന്ന നാടകങ്ങൾ ഒരു റിയലിസ്റ്റിക് നാടകമല്ല. അതായത് നമ്മൾ നമ്മളെപ്പോലെ അല്ല, നമ്മൾ പല കലാരൂപങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊരു നാടകമാണ് കോട്ട് മാർഷൽ. അതിൽ പ്രധാന കഥാപാത്രമായ രാമചന്ദ്രൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഇത് പിൽക്കാലത്ത് സിനിമയായി. അത് പാർത്ഥിപൻ സാറ്, സുരേഷ് ഗോപി സാറൊക്കെ അഭിനയിച്ച മലയാളത്തിലെ ഒരു പേര് കേട്ട സിനിമയായി വന്നിരുന്നു. ഹലോ,
2: ഹലോ,
1: എവിടാ വീട്?
2: ഇവിടെ ഇളമാട് അമ്പലമുക്കിൽ.
1: ഇളമാ? കൊല്ലം ജില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുവാ? വീട്ടിലാണോ?
2: ഒരു കൊച്ചു കടയുണ്ട് സാറേ. അങ്ങനെ കടയിൽ ഇരിക്കുക.
1: മുറുക്കാങ്കട
2: മുറുക്കാങ്കട രാവിലെ അങ്ങനെയൊക്കെ കൊച്ചു ഒരു കട. നമ്മളൊക്കെ പ്രായമാകുമ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അതുകൊണ്ട്
1: തൊഴിലിന് മാത്രമല്ല, നമുക്ക് കടയൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാം, നമുക്ക് ഒരുപാട് സംസാരിക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വീട്ടിൽ വെറുതെ കുത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ, നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളിപ്പോ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്നതാണ് നമ്മളുടെ എനർജി, നമ്മുടെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങൾ കേൾക്കുന്നു, നമ്മളെ വിശേഷങ്ങൾ ആൾക്കാരറിയുന്നു, നമുക്കൊരു സമ്പാദ്യം ഉണ്ടാവുന്നു. ഉറപ്പായി ഉറപ്പായി, നമ്മൾ ആരെ ആശ്രയിക്കരുത്. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മുടെ ചുറ്റും മക്കളോ രക്ഷകർത്താക്കളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ആരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യം വളരെ വലുതാണ്. നമുക്കുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാന്നേ. അവങ്ങ് അങ്ങോട്ട് കൊടുക്കാം. അല്ല പിന്നെ
2: അഞ്ച് കൊച്ചുമക്കളും ഉണ്ട്.
1: അത് ശരി. അവരൊക്കെ എന്ത് ചെയ്യുവാ?
2: അവര് രണ്ട് മക്കള് ആമക്കള് രണ്ടും നാട്ടിൽ ഒന്നും മോള് വെളിയത്താ കെട്ടിച്ച് വിട്ടത്. വെളിയത്താ ഒരാള് ഡ്രൈവർ അവളെ മോനും
1: ഫാബ്രിക്കേഷൻ്റെ. മകളെ കെട്ടിച്ച് വിട്ടത് വെളിയത്തല്ലേ? ആ സ്ഥലത്ത് അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ട്. സിനിമയൊക്കെ കാണാറുണ്ടോ? അല്ല, വേറെ നമ്മുടെ സമപ്രായമുള്ളവരോ അതിലെ ഒന്നോ രണ്ടോ അഞ്ചോ വയസ്സൊക്കെ കൂടിയവരോ കുറഞ്ഞവരോ ഒക്കെ ഇല്ലേ അടുത്തൊന്നും?
2: അടുത്ത് ഉണ്ട്. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോക്കയും മരവും ഇരിപ്പും ഒന്നും ഇല്ലല്ലോ പണ്ടത്തെ കണക്ക്.
1: അതൊക്കെ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോ ഇതൊക്കെ നടക്കും.
2: അതാണ്.
1: ഈ ആകാശവാണി പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
2: ഞാൻ എല്ലാം കേൾക്കും. എനിക്ക് റേഡിയോ ഉണ്ട്. ഞാൻ രാവിലെ റേഡിയോ വച്ചാ രാവിലെ 5:50 തുറന്നു കഴിഞ്ഞാൽ രാത്രി ആയാലും നിർത്തും. ഞാൻ 7 കടയടച്ച് ഇറങ്ങി പോകുമ്പം പാട്ടെല്ലാം ഞാൻ കേൾക്കും.
1: അത് ശരി. പാട്ടെല്ലാം അറിയാം. സിനിമ ഇപ്പൊ അടുത്ത് കാണാൻ പോറല്ലേ ഉള്ളൂ, പാട്ടെല്ലാം കേൾക്കാറുണ്ട്.
2: പാട്ടെല്ലാം ഞാൻ എഴുതി വെക്കും.
1: അത് ശരി.
2: ഇഷ്ടപ്പെട്ട പാട്ടെല്ലാം ഞാൻ എഴുതി വെച്ച് ഇവിടുന്ന് പാടും.
1: ഓ, അത് ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ ഹൃദയവാഹിനി ഇട്ടാ മതി.
1: എന്നാൽ ഹൃദയവാഹിനി തരുന്നുണ്ട് നമ്മൾ. ഓക്കെ.
2: ഓ ശരി
1: ശരി.

0: ഹലോ,
1: ഹലോ
0: നമസ്കാരം, പറഞ്ഞോട്ടെ.
1: സാറേ, ഞാൻ വർക്കലയിൽ നിന്ന് വിളിക്കുന്നു.
0: വർക്കല എവിടെയാ?
1: ഹരിഹരപുരം എന്ന് പറയും.
0: ഹരിഹരപുരം. അറിയാം, അതുവഴി കടന്നു പോയിട്ടുണ്ട്. താങ്കളുടെ പേരൊന്ന് പറയാവോ?
1: എന്റെ പേര്

0: ആ സിനിമയൊക്കെ കാണാറുണ്ടോ?
1: കാണും കാണും, പഴയ സിനിമയാണ് ഇഷ്ടം.
0: ആണോ? ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ? ഏതാ?
1: അങ്ങനെ ഇല്ല,
0: ആ
1: എല്ലാം പഴയ സിനിമ എല്ലാം വലിയ ഇഷ്ടമാണ്.
0: ഓ, അത് ശരി, കൊള്ളാം. പാട്ട് കേൾക്കാൻ
1: പാട്ട്
0: ആഗ്രഹിക്കുന്നുണ്ട്? ഏത് നല്ലൊരു പാട്ട്?
1: കയറും കായലും സിനിമ ഉണ്ടല്ലോ സാറേ.
0: ആ കായലും കയറും, അതിലെ പാട്ടാണ് വേണ്ട അല്ലേ?
1: ആ
0: ആ ഉറപ്പായും പാട്ട് കേൾക്കാം കേട്ടോ.
1: ശരി സാറേ.
0: ഓക്കെ.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഇത് രണ്ടാമൂഴം എന്ന് പറഞ്ഞ എം ടി സാറിൻ്റെ നോവലിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നവംബർ 1st പ്രമോദ് പയ്യന്നൂർ ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ ടെക്നിക്കലി ഡയറക്ഷൻ എന്ന് പറഞ്ഞ ടി കെ രാജീവ്കുമാറായിരുന്നു. അതായിരിക്കും ഒരു പ്ലേ പോലെ മമ്മൂട്ടി സാർ അഭിനയിച്ച അവസാനം അഭിനയിച്ച നാടകം അതായിരിക്കണം. അതിനുശേഷം ഷോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, സിനിമാറ്റിക് ഷോസ്, എങ്കിലും ഒരു ഡ്രാമയുടെ രീതിയിലുള്ള അതായിരിക്കും. അതിനകത്തും എൻ്റെ ഒരു സെക്കൻഡ് ലീഡ് ഞാൻ അഭിനയിച്ചു. അപ്പോഴും നാടകം നടക്കുന്നുണ്ട്. ആ സമയത്താണ് അടൂർ സാറിൻ്റെ ഒരു പെണ്ണും രണ്ടാണെന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. 4 കഥകൾ വെച്ചിട്ടുള്ള, തകഴി കഥകൾ വെച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം. വൃഷാക്കാരൻ ഔദ എന്ന കഥാപാത്രം അഭിനയിക്കാനാണ് വിളിക്കുന്നത്. അതേ സമയം ഞാനിങ്ങനെ വിദേശങ്ങളിൽ നമ്മുടെ മേൽവിലാസം എന്ന്

0: ഒരു നാടകം ആയിട്ട് ഇങ്ങനെ യൂറോപ്യൻ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയമാണത്. നല്ലൊരു കാലമായിരുന്നു. ഒരു സൈഡിൽ ഭയങ്കര തിരക്ക് പിടിച്ച് നാടകത്തിൽ അഭിനയിക്കുന്നു, അതേസമയം കിട്ടുന്ന സിനിമകളിൽ വന്ന് അഭിനയിക്കുന്നു, അങ്ങനെ ഒരു കാലം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊല്ലത്തുനിന്ന്.
0: കൊല്ലം. എന്താ പേരെന്താ?
1: എന്റെ പേര് ആരതി.
0: ആരതി. ആരതി എന്ത് ചെയ്യുന്നു?
1: ഞാൻ പഠിക്കുകയാണ്.
0: ആണോ? ആ, പഠിക്കുന്ന ആളാണ്. ഓക്കെ, എന്താ
1: അതെ
0: പഠിക്കുന്നത്
1: അതെ
0: ആരതി?
1: ഞാൻ LLB പഠിക്കുകയാണ്.
0: LLB. കൊള്ളാം. ആരതി, ഈ ഓണത്തിന് എന്താ പരിപാടി?
1: ഓണത്തിനാണല്ലോ പരിപാടികൾ ഉള്ളത്.
0: അതാണ്, ഒരുപാട് പരിപാടി കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചോ നിങ്ങളുടേതായ പരിപാടി എന്താണെന്ന്. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഓണാഘോഷം
1: അതെ,
0: വേറെ ഉണ്ട്.
1: ഓണത്തിന് ഞങ്ങൾക്ക് കൊല്ലത്ത് ചെറിയൊരു ഓണാഘോഷം ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദറുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്.
0: അത് കൊള്ളാം. നല്ല നല്ല.
1: ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിലായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് പോകാനുള്ള സമയം കിട്ടാറില്ല.
0: വേണ്ട, അതിന്റെ കാര്യമില്ല. കാര്യം എന്ന് അറിയോ, നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധുക്കളെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും കുറച്ച് പോകുന്നത്, അല്ലെങ്കിൽ അടുപ്പക്കാരുടെ
1: അതെ
0: അടുത്ത് അല്ലേ. ഇപ്പൊ എല്ലാവരും ആൾക്കാരും ഒരു അവധി കിട്ടിയ ടൂർ പോവാ, വളരെ ദൂരെയുള്ള ഒരു
1: അതെ
0: സ്ഥലത്തേക്ക്. മഞ്ഞുണ്ടോ മഴയുണ്ടോ എന്നൊക്കെ തിരക്കിയാണ് ആളുകൾ പോകുന്നത് അല്ലേ, മലയുണ്ടോ എന്നൊക്കെ.
1: അതെ
0: ബന്ധുക്കളെ വീട്ടിലൊന്നും പോറേയില്ല, കാരണം നമ്മൾ വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ ഒക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞമ്മേരം മോനാണോ വല്യമ്മേരം മോളാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ
1: അതെ അതെ
0: അല്ലേ, ശരിയല്ലേ? എനിക്കങ്ങനെ പല അനുഭവങ്ങളുമുണ്ട്.
1: അതെ ആണ്
0: എന്റെ ബന്ധത്തിലുള്ള പലരെയും എനിക്കറിഞ്ഞൂടാ, കാരണം കല്യാണത്തിന് വരുമ്പോൾ അവർ ഓരോരുത്തർ പറയുന്നതാണ്, ഇത് അറിഞ്ഞൂടെ നിന്റെ അനിയത്തിയാടാ എന്നൊക്കെ പറയുമ്പോഴാണ്, ആ അനിയത്തിയാണല്ലേ, ശരി. കാരണം ഞാനും ഈ തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണിത് ഞാൻ പറഞ്ഞത്.
1: എല്ലാ വിശേഷങ്ങൾക്കും ഞങ്ങൾ ബന്ധുക്കളെല്ലാം കൂടി ഒത്തുകൂടാറുണ്ട്.
0: ആ കൊള്ളാം കൊള്ളാം, അത് നല്ലതാണ്. അത് അങ്ങനെ അതൊരു നമ്മുടെ പഴയ ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിലും ഉത്സവ സമയത്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ടല്ലോ.
1: അതെ
0: അത് അടിപൊളിയാണ്. എവിടെയാണ് പഠിക്കുന്നേ ആരതി?
1: ഞാൻ എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലാണ്.
0: പേരുകട.
1: അതെ
0: എനിക്കറിയാം ആ സ്ഥലം, എനിക്കറിയാം. ഞാൻ കവടിയാറില്ല.
1: അതുശേരി.
0: ആ, അത് ഫസ്റ്റ് ഇയർ കയറാൻ പോകുന്നേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ.
0: അടുത്തേ ഉള്ളൂ. എപ്പോഴാ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്?
1: ഡേറ്റ് ആയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ. പാട്ട് നാടകം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
1: പാട്ടും നാടകവും ഇല്ല, എന്നാലും നല്ലൊരു കലാസ്വാദകയാണ്.
0: അത് ശരി. ഇപ്പൊ അടുത്ത കാലത്ത് ഏത് സിനിമ കണ്ടത് ആരതി?
1: ബാലൻ.
0: ആ, അടിപൊളി സിനിമ അല്ലേ അത്?
1: അതെ, മൊത്തത്തിൽ കുറച്ചുനാൾ ഇറങ്ങിയ സിനിമകളിൽ നിന്ന്
0: ഒരു വ്യത്യസ്തവും ആ ഒരു വ്യത്യസ്തമായ സിനിമയാണ്. നമുക്കൊരു ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമയാണ്. ചിദംബരം ആണ് അതിന്റെ സംവിധായകൻ. വ്യത്യസ്തങ്ങളായ സിനിമ എടുത്ത ഒരാളാ പുള്ളി. കൊള്ളാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി.
0: ആരതി, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആകാശദീപം എന്നും ഇടിയുന്ന ഗാനം ആ പാട്ടാണ്.
0: ആ സിനിമയുടെ പേര് എന്താ?
1: സിനിമയുടെ പേര് എനിക്കറിയില്ല.
0: നല്ല, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു സിനിമ. അതിന്റെ സംവിധായകന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, TK രാജീവ് കുമാർ. ക്ഷണക്കത്ത് എന്നാണ് ആ സിനിമ പേര്. ക്ഷണക്കത്ത് അല്ലേ? ക്ഷണക്കത്ത് എന്ന സിനിമ അല്ലേ അന്നത്തെ കാലത്തെ പുതിയ രണ്ടുപേരെ അഭിനയിച്ച സിനിമയല്ലേ? ആ, ക്ഷണക്കത്തിലെ പാട്ടാണ് ആരതിക്ക് വേണ്ടത്. താങ്ക് യു ആരതി വിളിച്ചതിന്, സംസാരിച്ചതിന്.
1: താങ്ക് യു.
0: ശരി.

ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഇത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്.

ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം

0: ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുലിയിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
1: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും ഒരു വർഷം എക്സ്ട്രാ വാറന്റിയോട് കൂടിയും സ്വന്തമാക്കാം നമ്മുടെ പെട്ടാപ്പുലിയിൽ ഏജൻസീസിൽ നിന്നും.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം ഉത്തം സിംഗ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 9, ശകവർഷം 1948 ഭാദ്രം 3, 2026 ഓഗസ്റ്റ് മാസം 25 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഉത്രാടം ദിനാശംസകൾ.

ഓർമ്മയിൽ ഒരോണം. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ല.

ഇവിടുത്തെ ഓരോ സ്ഥലപ്പേരിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അത്തരമൊരു സ്ഥലമാണ് രാജാക്കാട്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പഴയ വിടുതി ഗ്രാമീണ ഗ്രന്ഥശാലയിലെ ഓണാഘോഷത്തെ

0: 1950 കാലഘട്ടത്തിലാണ് ഇവിടെ കുടിയേറ്റം നടക്കുന്നത്. കുടിയേറ്റം നടക്കുന്ന സമയത്ത് ഒരു 106 കുടുംബങ്ങളാണ് ഇവിടെ കുടിയേറിയത് ആദ്യഘട്ടത്തിൽ. രാജാക്കാടിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയവിടുതിയുടെ ചരിത്രമാണ്. ഈ പഴയവിടുതിയാണ് ആദ്യത്തെ ടൗൺ.
1: പൊതുപ്രവർത്തകനും പഴയവിടുതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറിയുമായ സ്റ്റാൻലിൻ മാർക്കോസ്.
0: ആദ്യം കുടിയേറ്റം നടക്കുന്നത് രാജാക്കാട് ടൗണിൻ്റെ ഭാഗത്താണെങ്കിലും ഈ വലിയകണ്ടം ഭാഗത്ത് ഈ ആന ഈ ആനകൾ വന്ന് ഈ വലിയ കണ്ടത്ത് ആണ് തമ്പടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുടിയേറ്റത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ രാജാക്കാട് നിന്ന് പഴയവിടുതി ഭാഗത്തേക്ക് ആളുകൾ മാറി താമസിച്ചു. അങ്ങനെ ഇവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആന ശല്യം ഇങ്ങോട്ടും വ്യാപിച്ചു. അങ്ങനെ ഈ ഇവിടെ ആദ്യം കുടിയേറിയ ആളുകൾ തിരിച്ചു പോയി. തിരിച്ചു പോയതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. വീണ്ടും തിരിച്ചു വരുന്നതോടുകൂടിയാണ് അങ്ങനെയാണ് പഴയവിടുതി എന്നുള്ള പേര് പഴയവിടുതിക്ക് കിട്ടിയത്. മാറ്റം എന്നുള്ള അർത്ഥത്തിലാണ് പഴയ വിടുതി എന്ന് ഉദ്ദേശിച്ചത്. ആദ്യ കാലങ്ങളിൽ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പഴമക്കാരുടെ വായ്മൊഴിയായിട്ട് നമുക്കറിയാൻ കഴിയുന്നത്.
1: 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജക്കാടും പരിസരവും നിബിഡ വനങ്ങളായിരുന്നു. 1955 പട്ടം താണുപിള്ളയുടെ കൊളോണൈസേഷൻ പദ്ധതിയോടെയാണ് ഇവിടെ വൻതോതിലുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത്. കൃഷിക്ക് സ്ഥലവും പണവും വാഗ്ദാനം ചെയ്തപ്പോൾ തിരുവിതാംകൂറിലെ കർഷകർ ഈ മലകളിലേക്ക് ചേക്കേറി. കാട് വെട്ടിത്തെളിച്ച് ഏലം, കുരുമുളക്, കാപ്പി എന്നിവ വിളയിച്ചു. അങ്ങനെ രാജക്കാട് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്നു.
0: അന്നത്തെ ഓണത്തിന് നമുക്ക് ആളുകളുടെ പങ്കാളിത്തം വളരെ കൂടുതലായി. കാരണം ഈ കുടിയേറ്റ

0: സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല, വെളിച്ചമില്ല. അപ്പോൾ എല്ലാവരുടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെട്ടാൽ മാത്രമാണ് ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് പ്രചോദനമായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഒരു കുടുംബത്തിൽ താമസിച്ച്, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഒരു കൂട്ടായ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷിപ്പണികൾ ചെയ്തും സഹായിച്ചും അങ്ങനൊരു സംസ്കാരമായിരുന്നു. അതുകൊണ്ടൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം ഒത്തുപോകും, കൂടിയിട്ട് അതിന് പരിഹാരമുണ്ടാകും. അത് കഴിഞ്ഞ് ഈ ലൈബ്രറിയുടെ പ്രവർത്തനം സജീവമായിട്ട് വന്നു. അത് കഴിഞ്ഞൊരു 61 ആയപ്പോഴത്തേക്കുമാണ്, 61 കാലഘട്ടത്തിലാണ് വിലയ്ക്ക് ഭൂമി വിലയ്ക്ക് വാങ്ങി ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ സമ്പത്തുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങി. സമ്പത്തുള്ള ആളുകൾ കൂടുതൽ ഭൂമി വാങ്ങിച്ച് കൃഷിയൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഈ ലൈബ്രറി, അപ്പോൾ ലൈബ്രറി ആളുടെ ടൗണിൻ്റെ കിടക്കേറ്റത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആളുകൾ, അന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് പഴയവിടുതിയിലൊരു ലൈബ്രറി ആരംഭിക്കുക എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനൊരു ആലോചന 61 ഉറുമ്പയ്ക്കൽ തമ്പി എന്ന് പറയുന്ന ഒരാൾക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു താഴെ, ഇപ്പോഴും ഉണ്ട് ആ ബിൽഡിംഗ്. അവിടെ ഒരു യോഗം ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളെല്ലാം കൂടി കൂടി കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്തു ലൈബ്രറി ആരംഭിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അവിടെ രണ്ട് അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം, നിലവിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി പുനഃസംഘടിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു അഭിപ്രായം വന്നു. അതല്ല, പുതിയൊരു ലൈബ്രറി ആരംഭിക്കണമെന്നുള്ളൊരു അഭിപ്രായം വന്നു. അങ്ങനെ ഈ രണ്ടഭിപ്രായം വന്നപ്പോൾ ഒരു പൊതു തീരുമാനം വന്നു. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറി ഭാരവാഹികളുമായിട്ട് ഒരു ചർച്ച ചെയ്തതിന് ശേഷം തുടർന്ന് അടുത്ത പിറ്റേ ആഴ്ചയിൽ നിലവിലുണ്ടായിരുന്ന ലൈബ്രറിയുടെ ഭാരവാഹികളുമായിട്ട് ഒരുമിച്ചാണ് ആ പൊതുയോഗം കൂടുന്നത്. അന്ന് ആ പൊതുയോഗം കൂടുന്നതിൻ്റെ അധ്യക്ഷനായിട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൈബ്രറിയുടെ അധ്യക്ഷൻ്റെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിലാണ് കൂടുന്നത്.
1: ഈ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകൾ പേര് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പഴയ വിടുതി, രാജക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഗ്രാമം. കഠിനാധ്വാനികളായ കർഷകരുടെ കഥ പറയുന്നു ഈ മണ്ണും മഴയും. മണ്ണും മഴയും പോരാട്ടവും നിറഞ്ഞ ആ കാലത്ത് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അറിവായിരുന്നു.
2: പഴയകാലത്തെ ഓണം എന്ന് പറയുന്നത് അന്ന് വിഭവങ്ങൾ കുറവായിരുന്നു, പക്ഷെ പങ്കാളിത്തം വളരെ കൂടുതൽ. ഇന്ന് വിഭവങ്ങൾ ഒരുപാടുണ്ട്, പങ്കാളിത്തം പങ്കാളിത്തം ഉണ്ടാവണമെങ്കിൽ കയറ് വള്ളിയൊന്നും ഇല്ലാതെ ആളുകളെ പിടിച്ചു കിട്ടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നു.
1: പഴയ വിടുതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ജീവൻ കുമാർ,
2: നമ്മുടെ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിനുള്ളിൽ ഒരു വലിയ ഇതുണ്ടാകുന്ന കാര്യമാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷത്തെ കുറിച്ച് ചിന്തിക്കും. ഇപ്പം മുൻകാലങ്ങളിലൊക്കെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു പാടത്തിൻ്റെ കാര്യം. അപ്പോൾ 2-3 പാടങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ പാടങ്ങളാണ് നമ്മുടെ ഈ മേഖല, ഹൈറേഞ്ച് മേഖലയോട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജാക്കാട്. ഇപ്പോൾ രാജക്കാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ഫേമസാണ്, ഒത്തിരി ആളുകൾ അറിയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും രാജാക്കാടിന് അറിയാം, പക്ഷേ ഞങ്ങളുടെ ചെറുപ്പത്തിൽ രാജാക്കാടില്ല. ഇപ്പോൾ സാറിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ രാജാക്കാടില്ല എന്ന് പറയുമ്പോൾ സംഭവമില്ല എന്നല്ല, പക്ഷെ രാജാക്കാടെന്നുള്ള നാമം അന്ന് പറയുന്നത് വലിയകണ്ഠമെന്നാണ്, വലിയകണ്ഠത്തിൽ. കാരണം അവിടെ ഒരു വലിയകണ്ഠം മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാജാക്കാട് ടൗണിൽ തന്നെ എൻആർസിറ്റി വരെ ഒരു പാടശേഖരം. അപ്പോൾ അതിനെ ചിന്തിപ്പറ്റിയുള്ള ചരിത്രം ഇപ്പം നമ്മുടെ മുൻകാല നേതാവുകളായിട്ടുള്ള സ്ഥലങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം രാജാക്കാട് അമ്പലം ഇരിക്കുന്ന ഏറ്റവും ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് രാജാക്കാട്. അവിടെ നിന്ന് പറഞ്ഞാൽ ആനകളുടെ കൂട്ടമാണ്, ആനകൾ ഏറ്റവും തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അന്ന് കാലത്ത് ഈ വായനശാലയിൽ ഒരു ഇത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തിയേറ്ററിൻ്റെ കാര്യം ഇപ്പോഴും സൂചിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ രണ്ടും മിങ്കിൾ ചെയ്ത് നിൽക്കുന്നതാണ്, രണ്ടും ലിങ്ക് ചെയ്തിരിക്കുന്നു. കാരണം ആളുകളുടെ ഒരു ബഹളം പഴയവിടുത്തി സന്ധ്യാസമയത്ത് ഈ കടല വിൽപ്പനക്കാർ അങ്ങനെയുള്ള ആളുകളെല്ലാം അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം ചെറുപ്പക്കാരെല്ലാം ഓടി ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ വായനശാലയിലേക്ക് നമുക്ക് കയറാൻ പറ്റാത്ത തരത്തിലുള്ള ആളും ബഹളവും. അപ്പം അങ്ങനെ ഓരോ പരിപാടികളും, അപ്പോൾ ഇവിടുത്തെ പരിപാടി കൂടണം നമ്മുടെ വീടുകളിൽ. സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീടുകളിലെ ഓണം എന്ന് പറഞ്ഞാൽ അത്തം തുടക്കത്തിൻ്റെ അന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അത് ഓരോ ദിവസം പൂക്കളെ വിടുന്നു, അടുത്ത ദിവസത്തേക്ക് വൈകുന്നേരം അടുത്ത ദിവസത്തേക്ക് ഇടാനുള്ള പൂക്കൾ അന്വേഷിച്ച് നടക്കുന്നു. അത് കൂട്ടം കൂട്ടമായിട്ട് പോകുന്നു ആളുകൾ, അയൽവക്കത്തുള്ള ആളുകൾ.

15 കുട്ടികൾ ഒന്നിച്ച് പോകുന്ന ഒരു സാഹചര്യം, അത് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പോയി അവര് ആ പൂക്കളെല്ലാം ശേഖരിച്ച് വീതം വെച്ച് ഓരോ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം അത് ഇട്ട് കഴിയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അതൊന്നും ഇന്ന് നമുക്ക് കിട്ടത്തില്ല. ഏകാംഗനാടോ മത്സരം നടത്തിയിട്ടുള്ള ഏക സ്ഥലം പഴയവട്ടി ഗ്രാമീണ ഗ്രന്ഥശാലയാണ്. ആ അപ്പൊ അതുപോലെ ഇവിടെ നിന്നെല്ലാം ആള് വരുന്നു, മുനിയറ പൈസൻ വാരി അങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് വരവ് ലഭിക്കുന്നു. നമ്മുടെ ഹൈറേഞ്ച് മേഖലയുടെ ഒരു സാംസ്കാരിക മുഖമായിരുന്നു പഴയവട്ടി എന്ന് പറയുന്നത്. ഒരു കാലഘട്ടം ഏതാണ്ട് ഒരു 80-90 കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഈ ഹൈറേഞ്ചിന്റെ ഒരു സാംസ്കാരിക മുഖം പഴയവട്ടി ഗ്രാമീണ ഗ്രന്ഥശാലയാണ്. അപ്പൊ ആ ഒരു തലത്തിൽ നിന്ന് വളരെ നമ്മൾ ഓരോരുത്തരും എന്നുവെച്ചാൽ അത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ എന്താ പറയുന്നത് ഒരു സങ്കുചിത്വം കൂടെയില്ലാത്തത്. അപ്പൊ അതൊക്കെ മാറണം. അതിന് ഞങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കില് പോലെ എന്തായാലും വീണ്ടും നമുക്ക് പഴയവിടുത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറച്ച് നടത്തപ്പെട്ട് നമ്മളൊരു അത്യാവശ്യം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഓണപരിപാടി കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിയെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ച് നമ്മുടെ ഇടുക്കി നല്ല മൊത്തത്തിൽ ഏറ്റവും ആദ്യമായി കിട്ടിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അടുത്ത വർഷം വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഓണം ടൂറിസം വാരാഘോഷമായിട്ട് ബന്ധപ്പെട്ട് താലൂക്ക് തരത്തിലുള്ള പരിപാടി, അസംബ്ലി തരത്തിലുള്ള പരിപാടി കാലേക്കാട് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരെയും അതായത് പൊതുരംഗത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധയും പങ്കാളിത്തമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനിക മിസ്റ്റേറ്റേഴ്സാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്ന കൂട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പൊതുരംഗത്തുള്ളവരായതുകൊണ്ട് അതുകൊണ്ട് അടുത്ത വർഷം വീണ്ടും നമ്മൾ ഇത്തവണ നമുക്ക് മറ്റു പരിപാടികളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തിക്ത അനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മേഖലയാണ് നമ്മുടെ ഈ ഗ്രാമീണ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി അത്യാവശ്യം ഗുണം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഗ്രാമീണ ഗ്രന്ഥശാല മുൻപിൽ വെച്ചുകൊണ്ടൊരു പ്രോഗ്രാം നമ്മൾ അതിന് ഐക്യദാർഢ്യവും അതുപോലെ പ്രതിരോധമായിട്ടാണ് ബന്ധപ്പെട്ടത്. നമുക്ക് ഇപ്പോൾ വിരുദ്ധത പറഞ്ഞിട്ട് കാര്യമില്ല, പ്രതിരോധം അത് എവിടെ നിന്നുണ്ടാവണം, ഉറവിട നശീകരണം തന്നെ നോക്കണം വീടുകളിൽ നിന്നും. ശൈലയുടെ പറഞ്ഞാൽ ഏറ്റവും മനസ്സിൽ നമുക്ക് പെട്ടെന്ന് ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് പറയുന്ന പാട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ആ തരത്തിലുള്ള പാട്ടുകൾ

0: എല്ലാ മലയാളികളുടെയും ഉത്സവമാണ് ഓണം. എന്നാൽ തങ്ങളുടെ പൂർവികരുടെ നാട്ടിൽ നിന്നും അകന്ന് പുതിയൊരു ജീവിതം കണ്ടെത്തിയ ഇടുക്കിയിലെ കുടിയേറ്റക്കാർക്ക് ഓണത്തിന് പ്രത്യേക ഒരർത്ഥമുണ്ടായിരുന്നു. വായന മാത്രമല്ല, ഗ്രാമത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു ഇവിടെ. ഇവിടെ നടന്ന ചടങ്ങുകളും യോഗങ്ങളുമാണ് പഴയ വിടുതിയുടെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്.
1: ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെ ഓണമാണ് എനിക്ക് വളരെ ഇഷ്ടം. കാരണം ഒരു ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്ന പോലെ 86-90 കാലഘട്ടങ്ങളിൽ ഇന്നലെ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരവസ്ഥയാണ്.
0: ഗ്രന്ഥശാല പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി ബേബി.
1: ആ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ പുറപ്പുള്ള 4 പേരുണ്ട്. പിന്നെ തൊട്ട അയലത്തെ കൂട്ടുകാരികൾ 12 പേരെ എനിക്ക് എടുത്തു പറഞ്ഞ് തന്നെ പറയേണ്ട ഒരു ഇന്ദ്ര ചേച്ചി, അതുപോലെ തന്നെ ജിമ്മീല, രാധാമണി, ഇതൊക്കെ എൻ്റെ ഓടൊപ്പം ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്ത്. ഞങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി, ഞങ്ങളുടെ പറഞ്ഞ ഇന്ദ്ര ചേച്ചിയുടെ ഒരു പണിക്കത്തെ അമ്മയുണ്ട്, അമ്മ ഞങ്ങൾക്ക് പൂക്കൂട നെയ്ത് തരും. ആ പൂക്കൂട കൊണ്ട് ഞങ്ങളതിന് മുഴുവൻ പറമ്പുകളിൽ കൂടെ പോയി കൊണ്ടുവന്ന് ചില വീടുകളിലൊക്കെ അങ്ങനെ ചെല്ലുമ്പം പട്ടിയൊക്കെ ഉണ്ടാവും, ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ചിരിക്കും. ആ പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് തലേദിവസം ഞങ്ങൾ മാടം കെട്ടി വെച്ചിട്ടുണ്ട്. ആ മാടത്തിനകത്ത് ഈ പൂവെല്ലാം കൊണ്ടുപോയി ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ ഓരോ ദിവസം 1-ാമത്തെ ദിവസം വെറുതെ പൂവിടും, 2-ാമത്തെ ദിവസം മണ്ണ് കൊണ്ട് കുഴച്ച്, അങ്ങനെ 10-ാം ദിവസം ആകുമ്പോഴത്തേക്കും 10 ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ഓണപ്പൂക്കളിടും. പിന്നെ ഞങ്ങളുടെ പ്രധാന ഒരു വിനോദം പറഞ്ഞാൽ ഊഞ്ഞാൽ. എൻ്റെ വീട് എന്ന് പറയുന്നത് മണ്ണപ്പുറമാണ്, മണ്ണപ്പുറത്ത് അത് റബ്ബർത്തോട്ടമാണ്. ഇപ്പം 2 റബ്ബറിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വലിയ കമ്പ്, അപ്പോൾ ഞങ്ങളുടെ കാച്ചുകാലത്ത് വലിയ കമ്പ് വെച്ചിട്ട് വലിയ വടം കൊണ്ട് ഊഞ്ഞാൽ ഇട്ടിത്തരും. എത്രയോ ഉയരത്തിലാണെന്ന് ആരോ ആടി മറത്ത് ചെന്ന് ഇല കടിച്ചു പറിച്ചിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾ മത്സരബുദ്ധിയോടുകൂടി ഊഞ്ഞാലാടുന്നു. പിന്നെ അതിൽ ക്ലബ്ബുകളുണ്ടായിരുന്നു, ആ ക്ലബ്ബിൽ ഇതുപോലെ കുട്ടികളെല്ലാം ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ പല പല ഓണ പരിപാടികൾ എല്ലാം കിട്ടും. തുടർന്ന് അന്ന് വൈകുന്നേരം നമ്മുടെ ഈ TV വിസാരം കിട്ടുന്ന വന്നിട്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു സിനിമ ഇട്ട്, അങ്ങനെ വളരെ നല്ല ആവശ്യമായിരുന്നു അന്ന്. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷം അങ്ങനെ ഒരു വീട്ടം വേട്ട, സാധാരണ വീട്ടം വേട്ട വീട്ടിലൊതുങ്ങി മറ്റു കാര്യങ്ങളും ഇടപെടാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയ സമയം മുതൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അവരെ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന വിനോദങ്ങളൊക്കെ ചെറിയ സമയം, ഇപ്പോൾ ഇവിടുത്തെ വനിതകൾക്കൊക്കെ തിരക്കാണ് എങ്കിരുന്നാലും കിട്ടുന്ന സമയത്ത് ഞാനൊരു ചെറിയ വടംവലി ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ കൊണ്ട് വടംവലിയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ വീടുകളിൽ അത്തപ്പൂക്കൾ ഇടുന്നു, മാവേലി സരിതം നമ്മളെ വീട് സന്ദർശിച്ച് അത്തപ്പൂക്കളത്തിന് മാർക്കിടുന്നു. ഇവിടെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പലതരം കായിക കലാ മത്സരങ്ങളെല്ലാം വെച്ച് പായസത്തോടുകൂടി നല്ല രീതിയിൽ വൈകുന്നേരം ഒരു ജനകീയ ലേലത്തോടുകൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ഓണം ആഘോഷിച്ചത്. ഈ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു തരത്തിലൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ രാജക്കാട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് ഭാഗമാക്കാവുന്നതുകൊണ്ട് ഇവിടുത്തെ ഓണാഘോഷം ഈ വർഷം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും പരിപാടി വെച്ച് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പറഞ്ഞ ആളെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ പറയാം.

0: കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ ഓണപ്പാട്ടും കുമ്മിയും അവരുടെ ഗ്രാമീണ സംസ്കാരത്തിൻ്റെ ഭാഗമായി. രാജക്കാട്ടെയും പഴയ വിടുതിയിലെയും ഓണം പുതിയ മണ്ണിൽ പഴയ പാരമ്പര്യത്തെ പുനരാവിഷ്കരിക്കുന്ന ഒന്നായിരുന്നു. ഓണക്കാലം അവരുടെ തനിമ തിരിച്ചറിയാനുള്ള സമയമായിരുന്നു. കാട് വെട്ടിത്തെളിച്ച് മുറ്റത്ത് കിട്ടിയ പൂക്കൾ കൊണ്ട് അവർ പൂക്കളമൊരുക്കി. പഴയ വിടുതി ഗ്രന്ഥശാലയുടെ മുൻപിൽ ഈ ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. അവിടെ ഗ്രാമവാസികൾ ഒത്തുകൂടി അവരുടെ ദുരിതങ്ങൾ മറന്ന് തിരുവോണം ആഘോഷിച്ചു. മുൻ രാജക്കാട് വില്ലേജ് ഓഫീസർ എം ബി ബിജു:
1: അങ്ങനെ ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഒരു അവസ്ഥ കൂടി ഇവിടെയുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം അതിർത്തി തമിഴ്നാട് കാലത്ത് പങ്കിടുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനും അത്തരത്തിൽ വാണിജ്യവുമായി ബന്ധപ്പെട്ടായാലും മറ്റ് ഇടപാടുകളൊക്കെയായി ബന്ധപ്പെട്ടും തമിഴ്നാടുമായി കൂടി കടന്നു പോകാവുന്ന തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ രാജക്കാരൻ്റെ ഒരു സവിശേഷത, പക്ഷേ പണ്ടെല്ലാം വലിയ കണ്ടമായിരുന്നെന്നും വൻകിടാജീയമായ രീതിയിൽ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സവിശേഷത അത്തരം ഒരു സംവിധാനമില്ല. നെൽകൃഷി അന്യം നിന്ന് പോയൊരു നാടായി രാജക്കാട് മാറിയിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് പകരം കടന്നു വന്നത് ഏലമാണ്. ഈ ഏലത്തോട്ടമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ തമിഴ്നാടുമായുള്ള ബന്ധം കൊണ്ടാണ്. കാരണം സമീപ പ്രദേശത്തുള്ള തോട്ടങ്ങളെല്ലാം തമിഴ് വംശജരായ ആളുകൾ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് അവർ വലിയ രീതിയിൽ ഉൽപ്പന്നം ഉണ്ടാക്കുകയും അവർ ഒട്ടേറെ സമ്പത്ത് കൊണ്ടുപോവുകയും ചെയ്ത് കണ്ടപ്പോഴാണ് ഒരുപക്ഷെ ആളുകൾ ഇവിടെ ഇത്തരത്തിൽ ഏല കൃഷിയിലേക്ക് മാറുകയും അങ്ങനെ കൾച്ചറിലൊരു മാറ്റം, അവരുടെ കാർഷിക സംസ്കൃതിയിലൊരു മാറ്റം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി പൊതുവിൽ വാണിജ്യ വിളകളുടെ ഒരു കേന്ദ്രമാണ്, ഏലം കൃഷിയുടെ ഒരു കേന്ദ്രമാണ്. പക്ഷേ ഏലം കൃഷിയിലേക്ക് തദ്ദേശീയരായ ആളുകൾ കടന്നു വന്നത് വളരെ വൈകിയാണ്. അങ്ങനെ വൈകി കടന്നു വന്നിട്ടാണ് ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപക്ഷെ ഏലകൃഷി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ച കാലത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഏലം ഇപ്പോഴും ഏലം തോട്ടങ്ങളെല്ലാം അത്തരക്കാരുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരികയും വൻകിട മുതലാളിമാർ വന്നിവിടെ തോട്ടങ്ങൾ വാങ്ങുകയും അവർ തന്നെ കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ മണ്ണിന് പൊന്നുവിലെ ആളുകൾ ഇങ്ങനെ കടന്നു വരികയും ഇവിടെ കടന്നു വന്ന് ഇത്

0: പേര് മാറ്റാനും പുതിയ തലമുറയ്ക്ക് വഴികാട്ടാനും മുന്നിട്ടിറങ്ങുന്നത് വളരെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തീർച്ചയായും ഒരു നല്ല ചുവടുവയ്പ്പാണ്. ആ ചുവടുവയ്പ്പിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഇടുക്കി മലനിരകൾക്ക് ഇന്ന് പുതിയ രൂപമുണ്ട്. നാഷണൽ ഹൈവേകളും ITIകളും കോളേജുകളും ഇവിടെയുണ്ട്. ഏലം, കുരുമുളക്, കാപ്പിത്തോട്ടങ്ങളിൽ ഇന്നും ഇവിടുത്തുകാർ അധ്വാനിക്കുന്നുണ്ട്. മലമുകളിൽ അവർ ആഘോഷിച്ച ഓണത്തിൻ്റെ തനിമ, അതെല്ലാം ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ട്. കലാകാരനും ഡാൻസറുമായ ജോയ് കെ ആന്റണി
2: ഒരുപിടി ബന്ധങ്ങൾ, ഒരുപിടി സുഹൃത്തുക്കൾ വിദേശങ്ങളിലൊക്കെ ഉള്ളവരെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ പഴയ പോലെ നമ്മുടെ ഗ്രാമീണ ഗ്രന്ഥശാലയിലെ പക്ഷേ ഇടയ്ക്കാണ് പ്രോഗ്രാം, പക്ഷേ ഇടക്കാലങ്ങളിൽ ശരിക്കും തിരി പാടുന്ന പ്രോഗ്രാമാണ്. ഒത്തിരി സന്തോഷം കൂടി ഓർക്കാൻ പറ്റുന്നുണ്ട്. പഴയ കാലങ്ങളനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ശോചനാവസ്ഥയാണ്. ആ നല്ല കാലങ്ങൾ ഇപ്പോഴും മനസ്സിലേക്ക് കിടപ്പുണ്ട്. അന്ന് ഇവിടെ ഗ്രാമത്തിൽ നടത്തിയിരിക്കുന്ന കലാപരിപാടികളും സ്പോർട്സ് ആർട്സ് ഐറ്റംസുകൾ, കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി, കബഡികളി, പന്തുകളി, ഞാൻ ഈ ഏരിയ വെട്ടാണ് താമസിക്കുമ്പോൾ പോലും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ജനകീയത്തെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അതുപോലെ വിശേഷപ്പെട്ട അവസരങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രദേശത്തെ ഈ ജനകീയ ഗ്രന്ഥശാലയുടെ, ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആ പ്രസൻസ് എല്ലാവരുടെ ഒരു മനസ്സിലിങ്ങനെ കിടക്കുവാണ് അതിൻ്റെ നല്ല കുറേ ചിന്തകൾ. എന്തെങ്കിലും പ്രോഗ്രാം കൂടെ ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇടക്കാലം കൂടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ പല മേഖല സജീവമായ സ്ഥിതിക്ക് ഇതൊക്കെ ശരിക്കും അന്യം നിന്ന് പോകുന്നതാണ്. പക്ഷെ എന്താണെങ്കിലും ഇവിടുത്തെ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സെക്രട്ടറി പ്രസിഡന്റൊക്കെ വീണ്ടും ഇതിൽ നിന്ന് ജീവൻ വെച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയേറ്റ സന്തോഷം തോന്നുന്നു. ആ പാട്ട്

0: ഈ വാനശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മത്സരങ്ങളിലും ഇവിടുത്തെ കളികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടുവരുന്നത് വോളിബോളും വടംവലി അങ്ങനെയുള്ള ചില കായിക വിനോദങ്ങളാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വന്നത്.
1: സ്വകാര്യ കമ്പനിയിലെ മാനേജറായ അനീഷ് അബ്രഹാം
0: പിന്നെ മുളകയറ്റ് എല്ലാ മത്സരങ്ങളും പ്രഖ്യാപിച്ച് ചരിത്രപര കാര്യത്തിലേക്കാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ട് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ സംഘകാലഘട്ടത്തിൽ രണ്ടാം നൂറ്റാണ്ടിൽ മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശ്നമായിട്ടുള്ള ഒരു സ്ഥിതി ചെയ്തിട്ടില്ല മൃദനാഥ് പറഞ്ഞ വ്യക്തിയുടെ സംഘകാലഘട്ടങ്ങളിൽ അന്നത്തെ പ്രാചീന കേരളം അതായത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ മധുരൈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഓണാഘോഷ പരിപാടികൾ ധാരാളം നിലനിന്നിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 800s AD 800s കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നലോകൻ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലാണ് 825 മുതൽ കേരളത്തിലെ ഓണാഘോഷ പരിപാടികൾ കൃത്യമായിട്ട് നടന്നിരുന്നു വളരെ വലിയ തോതിൽ ആഘോഷിച്ചിരുന്നു എന്നറിയുന്നു. ഇപ്പോൾ തൃക്കാക്കരാപ്പൻ സാർ ആദ്യം ചോദിച്ചാൽ തൃക്കാക്കരാപ്പൻ ഇവിടെ ഇരിക്കുന്ന ഇടുക്കിയിലെപ്പെട്ട ആർക്കും തൃക്കാക്കരാപ്പനാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഈ ഓണം എന്ന് പറയുന്ന ഒരു ആ ഒരു പ്രത്യേക പൈതൃകമുള്ള ആ ഒരു

ഫെസ്റ്റിവലിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാൻ വന്നില്ല എന്നത് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിനുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുള്ള ഭരണഭാഷ മലയാളമായതുപോലെ 1961 പെട്ടെന്നാണ് പുള്ളിയാണ് ഓണം കേരളത്തിന്റെ ദേശീയം എന്ന് പറയാൻ പറ്റത്തില്ല, അന്ന് ദേശീയമായിരുന്നു, കാരണം രാജ്യത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റ് ഫെസ്റ്റിവലായിട്ട് പെട്ടെന്നാണ് പുള്ളി അതിരുന്നു. 1961 ശേഷം ഇങ്ങോട്ട് ഇത് എത്ര പേര് അതിനെ ആ രീതിയിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭരണതലത്തിലുള്ളവരെങ്കിലും അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തട്ടെ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ കാലഘട്ടങ്ങളായിരുന്നു. ഉള്ള പരിമിതികൾ പുള്ളിയിൽ നിന്നുകൊണ്ട് ഗ്രന്ഥശാല രൂപത്തിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. മുന്നോട്ടും അത്തരം കാര്യങ്ങളിലേക്ക് അവർ പോകണം. ചെറിയ കുട്ടികളെ, ഓണത്തിൻ്റെ കുട്ടികളെ ഓണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാടിൻ്റെ വിളവെടുപ്പ് ഉത്സവം ഇന്നിപ്പോൾ വിളവെടുക്കാൻ വിളകളില്ല, ആകെയുള്ള കയ്യിലും മാത്രമുള്ളൂ. അപ്പോൾ അത് കുട്ടികൾക്ക് അതിനത് പ്രാധാന്യമില്ല. അപ്പോൾ കുറച്ചും കൂടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുന്ന രീതിയിലേക്കാണ് പഠനങ്ങൾ ഇന്നിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ താരതമ്യേന മാറുന്ന കാലഘട്ടങ്ങൾ അനുസരിച്ചിട്ട് ആളുകളുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഓണത്തെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നൽകി.

0: ഓണം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് അത്തപ്പൂ കളം തീർക്കുന്നതിന് മുമ്പ് ഭംഗിയായി ചാണാൻ കൊണ്ടുവന്ന് മെഴുകി മുറ്റം മെഴുകി ഭംഗിയാക്കി പരിസരത്തുള്ള പൂക്കളങ്ങൾ അടുത്ത വീടുകളിൽ ചെന്ന് പൂക്കൾ പറിച്ച് ഈ 10 ദിവസവും കൃത്യമായിട്ടും 1 ദിവസം പോലും അത്തം വാടാത്ത രീതിയിൽ അത്തം കുട്ടികൾ പരിസരത്തുള്ള കുട്ടികളെല്ലാം തന്നെ പൂ പറിച്ചു കൊണ്ടുവന്ന് ഈ 10 ദിവസവും അത്തം ഒഴിവായി.
1: ഗ്രന്ഥശാല പ്രവർത്തകനും പ്രദേശവാസിയുമായ TP ജോയ്.
0: കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊക്കയല്ല, കുരുമുളക്, അതിനോട് ബന്ധപ്പെട്ട് നെൽകൃഷി, അതുപോലെ തന്നെ ഇഞ്ചി കൃഷി ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലേക്ക് എത്തുന്ന ഓരോ ഐറ്റം എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൃഷി ചെയ്ത് കർഷകർ കൃത്യമായിട്ടും മുതിര, തുമരയ്ക്ക, അതിനോട് ബന്ധപ്പെട്ട കൃഷികൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഒരു കപ്പ, ഇങ്ങനെയുള്ള ചീനി, മരച്ചീനി, കിഴങ്ങുകൾ ഇതെല്ലാം വെക്കുന്നത്. പിന്നെ കരിമ്പ്, കരിമ്പ് എന്ന് പറഞ്ഞാൽ പ്രധാന സംഭവമായിരുന്നു. കാരണം പ്രധാന സംഭവത്തിൽ കരിമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പ് ചക്ക ആട്ടി കരിമ്പ് നിന്ന് കരിമ്പ് നീരെടുത്ത് അത് 2-3 സ്ഥലത്തായിട്ട് ചക്ക ആട്ടി അതുകൊണ്ട് കാളകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു എങ്ങനെ പോയാലും ഒരു 6 അടി പൊക്കത്തിൻ്റെ മേലെ വരുന്ന ഒരു 5 അടി കുറയല അത്ത രീതിയിൽ കാളകൾ, വലിയ കൊമ്പുകളുള്ള കാളകൾ കൊണ്ടുവന്നിട്ട് ചക്ക വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഈ ചക്കിൻ്റെ ഇടയ്ക്കോട്ട് ഈ കരിമ്പ് കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന നീര് എടുത്ത് വലിയ ഒരു തവിട് കൊണ്ടുണ്ടാക്കിയ വലിയ ചെമ്പ്, ആ ചെമ്പ് അടിയിൽ വെച്ചിട്ട് തീ കൊടുത്ത് അത് തിളപ്പിച്ച് ക്ലിയറാക്കി ആ പാരി ആ ഉരുള ഉരുട്ടി എടുത്താണ് ശർക്കര ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അത്തപ്പൂക്കളം കൃത്യമായിട്ട് അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അത്തം ഏറ്റവും ഭംഗിയായ അത്തം ഇടുന്ന ഏത് ക്ലാസ്സിനാണോ ആ ക്ലാസ്സിലെ ലീഡറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രത്യേക സമ്മാനവും അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്.

0: പൊട്ടേറ്റിൽ ഇടാനും പൂ പറിക്കാനും ഇന്നൊക്കെ പറയുകയാണെങ്കിൽ മാവേലി അന്നൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു നിറഞ്ഞൊരു സന്തോഷം പോലെയാണ്.
1: ശ്രീജ
0: കാലഘട്ടമായിരുന്നു, പക്ഷേ ഇന്നത് പറയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അവിടെ ചെന്നാൽ നമുക്ക് ഒരുപാട് വേദികൾ, അവസരങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു സമ്പർക്കപരമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ന് കാലങ്ങളൊക്കെ ഒരുപാട് മാറി. ഇന്ന് അന്നത്തെ പോലെയല്ല, ഇന്നൊക്കെ നമ്മളെല്ലാം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓരോരോ കലാപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
2: ആ കാലഘട്ടത്ത് ഇപ്പം നിലവിലിവിടെ ഒരു വിഷു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു ഹോട്ടലായിരുന്നത് ഇതിൻ്റെ നേരെ ബാക്കിലായിരുന്നു അന്നത്തെ ഗ്രന്ഥശാല.
1: മനോജ് പൂത്തോലിക്കുഴി.
2: വളരെയധികം ദിവസങ്ങളും റോഡിൻ്റെ ദിവസങ്ങളൊക്കെ കെട്ടിടങ്ങളെല്ലാം മാറിപ്പോയി. ഗ്രന്ഥശാല അതുപോലെ തന്നെ അവിടെ ഇങ്ങോട്ട് മാറി. അപ്പോൾ ഞാൻ ഈ ആ കാലഘട്ടമൊക്കെ എന്ന് പറയുമ്പോൾ ഓണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പഞ്ഞവും പരിതാപമുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് ഓണമൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ടായിട്ടത് അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മൂട് കയറി നിൽക്കത്, അതുപോലെ തന്നെ തുന്നി ചേർത്ത ഡ്രസ്സുകൾ, ഓണമാകുമ്പോഴേക്കും കാരണവന്മാർ എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് നമുക്കൊരു പുതിയ ഡ്രസ്സ് വരും, അയലന്മാരാണ് ഒന്നിച്ച് ചേർന്ന് എവിടെയെങ്കിലും ഓണസദ്യ ഉണ്ടാക്കുന്നു. അപ്പം അന്നൊക്കെ എന്ന് പറയുമ്പോൾ കലാപരിപാടികൾ കൂടുതൽ നടക്കുന്നത് ഒന്ന് കഴിയുകൂടി ഈ ഗ്രാമീണ ഗ്രന്ഥശാല, അതുപോലെ തന്നെ ഓപ്പോസിറ്റിലുണ്ട് ജനകീയ ഗ്രന്ഥശാല. അപ്പോൾ ഉച്ചവരേക്ക് വീട്ടിലത്ത പൂക്കളിടുന്നു, മാതാപിതാക്കൾ അവരുടെ ഫുഡ് റെഡിയാക്കുന്നു, അതിനുശേഷം ഊണ് കഴിഞ്ഞാൽ അന്നേരെ പോകുന്നത് നമ്മുടെ ഈ ഗ്രന്ഥശാലകളാണ്. അവിടെ നല്ല നല്ല ഓണാവശ്യ പരിപാടികൾ, വടം വലി, അതുപോലെ മുളകയറ്റം, അന്നത്തെ രീതിയിൽ പ്രവർത്തിച്ച ആളുകൾ വളരെ ഉന്നത പദവിയിലെത്തിയാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ചെറ്റം പറഞ്ഞതുപോലെ ഇവിടുന്ന് പോയി ഒത്തിരി വ്യക്തികളുണ്ട്, പഞ്ചായത്ത് ഉണ്ട്, അതുപോലെ നിരവധി പൊസിഷനെത്തി ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനം ഇപ്പം വളരെ ഡെവലപ്പായി വരുന്നത് വളരെ സന്തോഷമാണ്. കാരണം അന്നത്തേക്കാളും ഒത്തിരി മാറ്റങ്ങൾ, വികസനങ്ങൾ വന്നു. റോഡുകളാണേലും പാലങ്ങളാണേലും വീടുകളാണേലും എല്ലാം. അപ്പോൾ അതിനകത്ത് ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അതോടൊപ്പം ഇനിയും വരുന്ന നാളുകളിലെ ഓണങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ പ്രസ്ഥാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഇതിനോട് പണി ചേർന്നുകൊണ്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു. മറന്നു പോകൂ മകളേ, എല്ലാം മറക്കുവാൻ.

0: പഞ്ചായത്ത് മെമ്പറായ ബിന്ദു ജീവൻ കുമാർ.
1: എല്ലാവരും കൂടെ ഒന്നിച്ച് പൂ പറിച്ചിട്ട് അവരവരുടെ ഇതുകൊണ്ട് അവരോട് വിട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഏറ്റവും ഇതായിട്ടുള്ള ഊഞ്ഞാല് കാണും. എവിടെയെങ്കിലും ഒരു ഊഞ്ഞാലായിരിക്കും, അതിൽ ഞങ്ങളിങ്ങനെ മാറി മാറി നിന്ന് ആടൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പഴയ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു സ്കൂളാണത്. അവിടെ പറഞ്ഞപോലെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്ന സമയമായിരുന്നു അതിൽ. അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിനൊക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനോട് എന്താ ഗ്രന്ഥശാലയിൽ അന്ന് ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയമായിരുന്നു. പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും അങ്ങനെയുള്ള ഹോബികളായിരുന്നു പിള്ളേർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ടി വികൾ നമ്മുടെ പരിസരത്തൊക്കെ ഒരു 19 വീടുകൾ വെച്ച് നോക്കിയാൽ ഒരു വീട്ടിലേക്ക് കാണുള്ളൂ. മിക്ക വീടുകളിലും റേഡിയോ ഉണ്ടാവും. അപ്പോൾ റേഡിയോ ആണ് എല്ലാവരും മിക്ക വീടുകളിലും രാവിലെ തൊട്ട് പ്രഭാത വേദി തൊട്ട് വെച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു ഇത്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വടംവലി, മുളയക്കയറ്റം, അങ്ങനെയുള്ള നാരങ്ങ സ്പൂൺ കോരി ഓട്ടം, ബലൂൺ പൊട്ടിയിൽ, റൊട്ടിയടി, അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടൂറിസം മഹാരാഷ്ട്രത്തോടനുബന്ധിച്ച് അത് നടത്തിയില്ല. എന്നാലും ചെറിയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുമെന്ന് പ്രതീക്ഷ ഞങ്ങൾക്കൊക്കെ ഉണ്ട്.
0: സരിത,
2: പിന്നെ അതുപോലെ ഇവിടെ എല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പോകുമായിരുന്നു. ഇതിന്റെ ബാക്കിലായിട്ട് നിന്ന് പായസം മേടിച്ചുകൊണ്ട് ഇങ്ങനെ പൂ നിന്ന് റോഡിന്റെ അങ്ങാറ്റങ്ങൾ ഞങ്ങൾ കാണും. അതുപോലെ ജനങ്ങളായിരിക്കും ആ സമയത്തൊക്കെ. അതുപോലെ തന്നെ ഞാൻ സ്പോർട്സ് ഐറ്റംസ് എല്ലാ തരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നു. മറ്റേ സ്പോർട്സിന്റെ ഇതൊക്കെ തരും. പിന്നെ എന്താ സുന്ദരിക്ക് പൊട്ടുകൂത്തല്, മുളക്കേറ്റ് ഇപ്പൊ ചേച്ചിമാർ പറഞ്ഞാൽ അതുപോലെയൊക്കെ തന്നെ. അന്ന് ഒരു പ്രത്യേക ഒരു കാലമായിരുന്നു അന്നത്തെ. മാത്രമേ ഉള്ളൂ, അന്നെന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമ്മ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോകുന്നു, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. പിന്നെ അതുപോലെ വെല്ലുവിച്ച് കഴിക്കണേൽ ചാണകം മെഴുകി രാവിലെ മുറ്റ തലേദിവസം ആയിരുന്നു ചാണകം മെഴുകി മുറ്റത്ത് പൂക്കളൊക്കെ ഉണ്ടാക്കി 10 ദിവസത്തെ അത്തപ്പൂക്കളായിരിക്കും ഇടുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പറയും അത്തവിട് അത്തവിട്ട് പിറ്റേ 10 ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും അങ്ങനെ.

0: വിൻസി ജോയ്.
1: ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ ഓണം എല്ലാവരും പറഞ്ഞ പോലെ പണ്ടത്തെ ഓണം ഇപ്പോഴും എന്താണെങ്കിലും ഇല്ല, ആ കൂട്ടായ്മ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഫോണൊക്കെ വന്നതിന് ശേഷം ഗ്രൂപ്പായി, ഇപ്പം എല്ലാവരും ഗ്രൂപ്പിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞോളൂ, ഞങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലായിരുന്നു സ്വാതന്ത്ര്യദിനം. അപ്പം ഇപ്പോൾ ഒരു റാലിയൊക്കെ വെച്ചു അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ഓണം ഇവിടെ വളരെ വിപുലമായിട്ടാണ് ഓണം ഉണ്ടായിരുന്നത് വായനശാല ഇടവരില്. അതിന് ഞാൻ ഇവിടെ ഇതിൻ്റെ ഭാരവാഹികളോട് ഇപ്പോൾ അഭിനന്ദനം പറയുവാണ്. മെമ്പറൊക്കെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ.
0: നമ്മുടെ ചരിത്രം എന്നത് ഭൂതകാലത്തിലെ ഏടുകൾ മാത്രമല്ല, അത് ഓരോ പുതിയ തലമുറയും

0: എടുക്കുന്ന ഒരു യാത്രയാണ്. അത് പൂക്കളത്തിൽ വിടരുന്നു, ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിൽ അത് തുടിക്കുന്നുമുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പഴയ വിരുതി ഗ്രന്ഥശാലയുടെ ചുവരുകൾക്കുള്ളിലും ഓരോ ഓണത്തിനും രാജക്കാടിൻ്റെ മണ്ണിൽ ആ ഓർമ്മകൾ ഇപ്പോഴും പുതുമയോടെ
1: നിലനിൽക്കും.
0: ഓർമ്മകളിലെ പഴയ വിടുതി ഗ്രാമീണ ഗ്രന്ഥശാലയിലെ ഓണാഘോഷ പരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഉത്രട്ടാതി വള്ളംകളി കൂടാതെ ഓണമില്ല നമുക്ക്. വഞ്ചിപ്പാട്ടിൻ്റെ പതിഞ്ഞതും വേഗം കൂടിയതുമായ താളം നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇടയാറന്മുള മധുസൂദനൻ പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട്.

ധനുമാസത്തിൽ മാത്രമല്ല, ചിങ്ങത്തിൽ ഓണത്തിനും തിരുവാതിര ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. ശാന്തകുമാരിയമ്മയും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്.

വാദ്യങ്ങളുടെ മഹാസിംഫണിയാണ് പഞ്ചവാദ്യം. കേരളത്തിൻ്റെ വാദ്യ സംസ്കാരം ആറ്റിക്കുറുക്കിയെടുത്ത വാദ്യവൃന്ദം. മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം.

സവിശേഷവും അനന്യവുമായ കലാരൂപമാണ് അർജുന നൃത്തം. ഇതാ കുറിച്ചി പി കെ നടേശനും സംഘവും അവതരിപ്പിക്കുന്ന അർജുന നൃത്തം.

നമ്മുടെ ജീവിതം തളിരിട്ട് വളർന്നു വന്നത് നാടൻ കലകളിലൂടെയാണ്. അതിൻ്റെ നിദർശനമായിരുന്നു ഈ പാട്ടുകൾ. ഇവ പാടി ഇതിൽ ലയിച്ച് നമുക്ക് ഓണത്തിലേക്ക് പോകാം. ഓണത്തുടി ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: On Kerala's rampant drug crisis, it's the biggest talking point in the state.
2: Elathooril praayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakku.
3: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉത്രാടം. മാലോകരൊന്നായി ഉത്രാടപ്പാച്ചിലാണല്ലോ ഓണമൊരുക്കാൻ, വീടെത്താൻ, ഉറ്റവരോടും ചങ്ങാതിമാരോടും ഒത്തുചേരാൻ. ഇതാ ഓണത്തിന് മെഴിവ് കൂട്ടാൻ കേട്ടു മതിയാവാത്ത മലയാള സിനിമയിൽ നിന്നുള്ള ഏതാനും ഓണപ്പാട്ടുകൾ. ആദ്യഗാനം യേശുദാസ് പാടിയതാണ് ചിത്രം ബ്രഹ്മാസ്ത്രം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഇടമിട്ട ഗാനം.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നബിദിനം കൂടിയാണല്ലോ. ഈ ഓണക്കാലത്ത് അധികം മധുരം പകരുകയാണ് മൂത്രസൂലിൻ്റെ ഈ പിറന്നാൾ ദിനം. നബിദിനാശംസകളോടെ ഒരു ഗാനം നമുക്ക് കേട്ടല്ലോ. ഹലാൽ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഷഹാബ സമനാണ് പാടിയത്. മുഹസിൻ പരാരിയുടെ വരികൾക്ക് ഷഹാബ സമൻ തന്നെയാണ് ഈണവും നൽകിയത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഇനി വാണിജ്യറാം പാടിയൊരു ഗാനങ്ങൾ കേട്ടല്ലോ. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം. ഇതൊരു സംഘഗാനമാണ്, സൂര്യൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115.
2: ഇനി സത്യൻ അന്തിക്കാട് എഴുതി ഏറ്റി ഉമ്മറിണ വിട്ട ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം S. ജാനകി നയിച്ചതാണ്. ചിത്രം അവതാരം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: ഇനി 4 എന്ന ചിത്രത്തിലെ ഗാനമാണ് നിഷാദും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം. സന്തോഷ് വർമ്മയാണ് എഴുതിയത്, ഈണമിട്ടത് ബിജിപാൽ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: ഈ ഗാനം വാണിജ്യറാം പാടിയത്. ചിത്രം ഓണപ്പുടവ. ONV ഗ്രൂപ്പിന്റെ വരികൾ MB ശ്രീനിവാസന്റെ ഈണം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഓണപ്പാട്ടുകളിൽ ഇനി പഞ്ചവടി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഈണമിട്ടത് MK അർജുനൻ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: വീണ്ടും യേശുദാസ് പാടിയ ഒരു ഓണപ്പാട്ട് കേൾക്കാം. ചിത്രം കാലം കാത്തുനിന്നില്ല. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ തന്നെ രചന. എ ടി ഉമ്മർ ഈണമിട്ട ഗാനം.

0: പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: ഇനി ഉറിയടിയിലെ ഒരു ഗാനമായല്ലോ. സുജിത് സുരേശനും ഇഷാന്ത് ദേവും പാടിയ ഗാനം. അനിൽ പനച്ചുരാനാണ് എഴുതിയത്. ഇഷാന്ത് ദേവ് ഇണമിട്ടു.

0: സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: മലയാള സിനിമയിലെ ഓണപ്പാടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അമ്പിളിയും ഷെറിൻ പീറ്റേഴ്സും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കതിർ മണ്ഡപം. ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും.

ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ

0: ഒക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
1: എന്ത് പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: ഇനി എസ് ജാനകി നയിച്ച ഗാനം കേൾക്കാം. ചിത്രം പൂച്ചക്കണ്ണി, വയലാർ എഴുതി, ബാബുരാജ് ഇണവിട്ട ഗാനം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: ഇനി പി സുശീല നയിച്ച ഗാനം കേൾക്കാം. കാവാലം നാരായണപ്പണിക്കരുടെ രചനയ്ക്ക്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
0: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഈ പരിപാടിയിൽ അവസാനമായി ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണമിട്ട ഗാനം.
8: ഓണപ്പൂവേ

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 2 മണി മുതൽ 3 മണി വരെ ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ പരിപാടിയിൽ കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ശ്രോതാക്കൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശങ്ങളടക്കം ഈ പരിപാടിയിൽ അറിയിക്കാവുന്നതാണ്. പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി 2 മണി മുതൽ 3 മണി വരെ.

0: ആകാശവാണി
1: ആവണി പൊന്നു ഞാൻ
0: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ.
2: ഓണത്തിനെ പറ്റി പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം കേൾക്കാറുള്ള പാട്ട് ഓണം മൂട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കുറേ പ്രാവശ്യം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എൻ്റെ മോൾക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുറേ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പം അവളിങ്ങനെ ടി വിയിൽ വെക്കുമ്പം ഡാൻസ് ചെയ്യാറുണ്ട് ആ സോങ്. അപ്പം ആക്ച്വലി ഇതാണ് ഞങ്ങൾ ഇപ്പം കേൾക്കുന്ന ഓണം സോങ്, പണ്ടത്തെ സോങ്സിനേക്കാളും.

ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തേ ഇത്തിരിപ്പൂവിൻ്റെ കൈക്കൊമ്പിളിൽ വീണ മുത്തേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് ഇഷ്ടാവാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. ഹോം സിക്നെസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഈ പാട്ട് ഞാൻ എപ്പോഴും FM കേട്ടതാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യമൊക്കെ, പിന്നെ പിന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. നല്ല രസമുള്ള സോങ്ങാണ്. ഞാനത് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ വിഷ്വൽസ്. അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പം എന്റെ കോളേജ് ലൈഫും അതുപോലെ ഹോസ്റ്റലിലെ മെമ്മറീസും അന്ന് ഉമ്മാനെ മിസ് ചെയ്തിരുന്ന ഓർമ്മകളും എന്തുകൊണ്ട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ ഓർമ്മ വരും. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുണ്ട് പാട്ട്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും പാടാറുണ്ടായിരുന്നു. അവൾക്ക് കുട്ടികൾക്ക് പരിചയമാവുമെന്ന് പറയുമല്ലോ നമ്മുടെ ശബ്ദമൊക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും പാടാറുള്ള പാട്ടായിരുന്നു.

പിന്നെ ഒരു സോങ്ങാണ് ആറ്റുനൂറ്റുണ്ടായിരുണ്ണി. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് എൻ്റെ. അതിഷ്ടമാകാൻ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ തതയെ തോന്നുന്നുണ്ട്, അപ്പോൾ ഫ്രണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സിനിമേൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ KPS ലളിതാ മാം ഒക്കെ ഉള്ള സിനിമയാണ്, ഭയങ്കര സങ്കടമായി. ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, വിഷമം വരുന്ന സിനിമകൾ കാണാറില്ല, ബട്ട് എനിക്ക് എഫക്റ്റ് ആവും അങ്ങനെ സങ്കടമുള്ള സിനിമകൾ. പിന്നെ കുറേ സമയം അത് ആലോചിച്ചിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ കാണാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പം അതിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ട പാട്ടായിരുന്നു ഇത്. ഇത് ഇപ്പോഴും ഞാൻ കേൾക്കും, ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്, അവൾ ഉറക്കുമ്പോൾ താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ഈ പാട്ട് എപ്പോൾ പാടുമ്പോഴും എനിക്കതിൻ്റെ സ്റ്റോറി ഓർമ്മ വരാറുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട മകൻ, അവൻ്റെ സുഹൃത്ത്, അവരെ പറ്റിയൊക്കെ ഓർക്കുന്ന അങ്ങനത്തെ ഒരു പാട്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ് വിഷ്വൽ കാണാൻ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: പിട്ടപ്പിളി ഏജൻസീസ്. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: കണ്ടീഷൻ സപ്ലൈ.
2: ഷംല ഹംസ പങ്കെടുക്കുന്ന ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
3: പിന്നെന്ന് പറഞ്ഞാല് കണ്ണോട് കൺകൾ പേസും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ഗോവിന്ദ് വസന്തേന്റെ ഒരു കവർ വേർഷൻ ആണ് കേട്ടത്.

പിന്നെ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സോങ് ആണ്, ഘർ സേ നിക്കൽത്തെ ഹേ കുച്ച് ദൂർ ചൽത്തെ ഹേ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി ലാംഗ്വേജ്. എൻ്റെ ഒരു മാഷുണ്ട്, ജോബ് മാഷ് എന്നാണ് പേര്, മാഷാണ് ഹിന്ദി പഠിപ്പിച്ചത്. ലൈക്ക് മാഷ് നന്നായിട്ട് പഠിപ്പിക്കും, അപ്പോൾ മാഷിനോട് ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടം കൊണ്ട് ഹിന്ദിയോടും ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ ഹിന്ദി സോങ്സ് പണ്ട് കേട്ടിരുന്നു. ഹിന്ദി സോങ്സ് കേൾക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു പണ്ടത്തെ. കൂടുതലും മുഹമ്മദ് റാഫി സാറിന്റെ സോങ് ആണ് പാടാറ്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹിന്ദി സോങ്സ് ആണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അതിലുള്ളൊരു സോങ് ആണ്. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് രസ്തേ മേ ഹേ ഉസ്കാ ഘർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വരിയാണ്. അപ്പൊ അതിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി വരും. അപ്പം ഇതിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ. അപ്പം അതാണ് അടുത്തൊരു

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം, ദ റിയൽ എക്സിറ്റ്.
7: നീനു, ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? റമീസ് സാറ് പണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലോ?

0: ഇപ്പൊ റിലാക്സ് ആകെ. ഞാനൊരു എക്സ്ട്രീം ഫീലിംഗ്സിലാണ്. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്.
1: ആ ശരിയാ, അത് തന്നെ.
2: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഓണം ദ റിയൽ എക്സിറ്റ്.
3: ചലച്ചിത്ര നടി ഷംല ഹംസ പങ്കെടുക്കുന്ന ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
4: അടുത്തതും ഒരു ഹിന്ദി സോങ് തന്നെയാണ്, ഞാൻ പാടി നോക്കാം.
5: ചാന്ദനേ കുച്ച് കഹാ, രാത്നേ കുച്ച് സുനാ, തൂ ഭി സുൻ ബേഖബർ പ്യാര കർ, ഓഹോ പ്യാര കർ.
4: ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ സിനിമയിലെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. 90s ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ സമയത്തെ ഒരു ഫാൻ ഫോളോയിങ് ഇസ് ഡിഫറെന്റ്. ഇതിന്റെ വിഷ്വൽസ് രസമുള്ള വിഷ്വൽസാണ്.

ഇനിയുള്ളത് നമ്മുടെ പപ്പയുടെ സ്വന്തം മപ്പൂസിലെ എൻ പൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട്. അത് എത്ര വട്ടം ഞാൻ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കതിന് എണ്ണല്ല. അത്രയേറെ പ്രാവശ്യം ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട്. എന്ത് രസമുള്ള സോങ് ആണല്ലേ, നല്ല രസമുള്ള വിഷ്വൽസ് ആണ്. ശോഭന മാമിന്റെ ഡാൻസും ആ കുഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പം അതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്. എനിക്ക് ഒരു എവർഗ്രീൻ, എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി അറിയാം.

0: പൊന്നോണ വാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയ കാവ്യം. ലവ് ഇൻ സെവന്റീസ്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ സെവന്റീസ്, ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം 4 മണിക്ക്.

0: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
1: പിന്നെയുള്ള സോങ് കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ, ആ പാട്ട് ഇഷ്ടമാണ്. അതിന്റെ സിനിമ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവര് കണ്ടുമുട്ടുന്ന ഭാഗം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വീണ്ടും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആണ്. പിന്നെ ഒരു സിസ്റ്റർഹുഡ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടല്ലേ, അപ്പം ഈ പാട്ടൊക്കെ ഞങ്ങൾ വീട്ടിലെപ്പോഴും വെക്കാറുണ്ട്, കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള സോങ്.

എനിക്കിഷ്ടമുള്ള പാട്ട് രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയാ. ആമിർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആ സിനിമയും ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അപ്പൊ ആ ഒരു കാലയളവ് ഓർമ്മിപ്പിക്കുന്ന ഒരു സോങ് ആണിത്. ആ സമയത്തൊക്കെ ലിറിക്സ് ഒക്കെ നന്നായി നോക്കുമായിരുന്നു, എങ്ങനെയാണ്, എന്താണ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ. അന്നൊക്കെ കുറെ സിനിമകളൊക്കെ കണ്ടിരുന്നു, അതുകൊണ്ട് ഈ പാട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്.

നമ്മുടെ കീർത്തി ചക്രയിലെ ഖുദാസേ മന്നത് ഹോ മേരി ആ സോങ് ടച്ചിങ് ആയിട്ടുള്ള സോങ് ഒരാള് ഒരാളോട് ബെഗ് ചെയ്യണ ഐ മീൻ ലൈക്ക് ദൈവത്തിനോട് പറയുന്ന പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ ലിറിക്സ് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ കാശ്മീർ തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പ്രിൻസിപ്പൽ സമദ് എന്നാണ് സാറിന്റെ പേര്. അപ്പൊ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായി. ക്യാമ്പ് ഫയർ എന്ന് വെച്ചാൽ സ്കൂളിന്റെ ടെറസിൽ തന്നെ. അപ്പൊ ആ ക്യാമ്പ് ഫയറിന് സാർ ഇങ്ങനെ ആരൊക്കെയാ പാട്ട് പാടുന്നേ എന്നൊക്കെ ചോദിച്ചു. ഈ സാറിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. സാറിനോട് അങ്ങനെ സംസാരിക്കാനൊന്നും ആരും പോകാറില്ല. പക്ഷെ ആളൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സാറിന്റെ ഒരു കുറച്ച് ദൂരമായിട്ട് ഇരിക്കുമ്പോ സാർ എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു ശമ്പള പാടും. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ദൈവമേ സാർക്ക് എന്റെ പേരൊക്കെ അറിയാം അയ്യോ. ആ സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നത്. എന്നിട്ട് പാടി സാറ് പറഞ്ഞപ്പോ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നിയപ്പോ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ അതാണ് ഓർമ്മ വരുന്നത്.

0: 103.6 റിയൽ എഫ്എമ്മിന്റെയും കോഴിക്കോട് ആകാശവാണിയുടെയും എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസയാണ് ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത്. ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം തേജസ്വിനി നായർ, നിർവഹണ സഹായം വിനോദ് ബി കെ, അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
2: ആവണി പൊന്നൂഞ്ഞാൽ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
2: Elathooril praayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
3: Ningal mayakku marinnedirayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Keralathile mayakku marinnende vere arakkuka ennulla lakshyathode Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ സംഭരണം.

0: സ്വാഗതം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
1: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
3: LIC ഹെൽപ്പ് ആപ്കേ സാത്ത്.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. ശ്രോതാക്കളെല്ലാം ഉത്രാടപ്പാച്ചിലായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങളുടെ തിരുവോണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായി ഒരു പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി കൂടി ഇന്ന് അവതരിപ്പിക്കുകയാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കായി വെച്ചു തരുന്നത്. നിങ്ങളുടെ ഉത്രാട തിരക്കിനിടയിലെല്ലാം നിങ്ങൾക്ക് ഈ ഗാനവും കൂടി കേട്ട് ഓണം സമ്പന്നമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ഈ പരിപാടിയുമായി MB ബിജു. ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയാണ് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് വിനീത സുനിൽ ബൈസൺവാലി എന്ന ശ്രോതാവാണ്. സന്ദേശം വായിക്കാം. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഓണം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മകൾ അതുല്യയ്ക്കും രഞ്ജിത്തിനും വേണ്ടി അത്തപ്പൂവും നുള്ളി എന്ന പാട്ട് പ്രക്ഷേപണം ചെയ്യുമോ? പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേൾക്കാനായി വിനീത സുനിലും കുടുംബവും കാത്തിരിക്കുന്നത്. ആദ്യത്തെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണമാണ്. അപ്പോൾ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണത്തിന് എല്ലാ സന്തോഷത്തോടും കൂടി ഇവർക്ക് ആഘോഷിക്കാനാവട്ടെ. ഒപ്പം തന്നെ ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ആചാരി തിരുവത്ര എന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് കൂടിയാണ്. ഇരുവർക്കും ഈ പാട്ട് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേരുകയാണ്. യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ONV കുറുപ്പിൻ്റെ വരികൾക്ക് ജെറി അമൽദേവ് ഈണമിട്ട ഗാനം. ഉത്രാടപ്പാച്ചിലിനിടയിൽ ഈ ഗാനം കേൾക്കാം. അതുലേക്കും രഞ്ജിത്തിനും വേണ്ടി പ്രത്യേകമായി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് കേട്ടോളൂ.

0: ഭാരതം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഈ ഉത്രാട നാളിൽ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി മഞ്ഞണിഞ്ഞ മാമലകൾ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനായി സന്ദേശം അയച്ചിരിക്കുന്നു പി കെ അനിൽകുമാർ രാജാക്കാട് നിന്നും. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം ഈണമിട്ട ഗാനം. നമുക്ക് പാട്ട് കേട്ടാലോ?

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഈ ഉത്രാടപ്പാച്ചിലിനിടയിലും രാജേഷ് പച്ചാളം വളരെ നീണ്ടൊരു സന്ദേശം അയച്ചാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്ദേശം വായിക്കാം. നമസ്കാരം ദേവികുളം. എങ്ങും സന്തോഷവും സമാധാനവും നിറയുന്ന ഈ ഓണനാളിൽ കൂടുതൽ ആഹ്ലാദം പകർന്നു നൽകുന്ന ദേവികുളം FM സ്റ്റേഷന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഈ ഗാനപരിപാടി ശ്രവിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് കമലതിളം ചിത്രത്തിലെ രവീന്ദ്രൻ മാഷിൻ്റെ ക്ലാസിക്കൽ ടച്ച് സോങ് ആയ പ്രേമോദാരനായി എന്ന ഗാനം കേൾപ്പിക്കാമോ? മഴയത്തുള്ള ഉത്രാടപ്പാച്ചിലിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഉത്രാട ആശംസകൾ നേർന്നുകൊണ്ടാണ് സന്ദേശം അവസാനിപ്പിക്കുന്നത്. രാജേഷിൻ്റെ ഇഷ്ടഗാനമാണിനി. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി രാജേഷ് സമർപ്പിക്കുന്ന ഗാനം, കമലതളം എന്ന ചിത്രത്തിലെ പ്രേമോദാരനായി എന്നാരംഭിക്കുന്ന ഗാനം യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഇണം നൽകിയത് രവീന്ദ്രൻ.

ഇനി ഇടുക്കി കിളിയാർകണ്ടത്ത് നിന്നും സെറീന് എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. സർവം മായ എന്ന ചിത്രത്തിലെ പുതുമഴ വീണ പോലൊരാൾ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് സെറീന സന്ദേശം വഹിച്ചിരിക്കുന്നത്. ഈ ഉത്തരാടനത്തിൽ ഈ ഗാനം കേട്ടുള്ളൂ. ശക്തിശ്രീ ഗോപാലനാണ് ഈ പാട്ട് പാടിയത്. മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണമിട്ട ഗാനം. പാട്ട് കേട്ടോളൂ.

ഈ ഓണക്കാലത്തെ മറ്റൊരു സന്ദേശം ഇന്ന് നബിദിനമാണെന്നതുകൂടിയാണ്. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ നബിദിനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മളോട് ഗാനം ആവശ്യപ്പെടുന്നത്. പ്രിയഹൃദയരാഗമേ, ഇന്ന് നബിദിനം. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മക്കാ മദീനത്തുൽ എന്നാരംഭിക്കുന്ന ഗാനം കൊടുക്കണേ എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൻ്റെ സന്ദേശം. ഇഷ്ടഗാനം കേട്ടോളൂ. ശങ്കർ മഹാദേവനും രമേശ് നാരായണനുമാണ് ഈ ഗാനം പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് രമേശ് നാരായണൻ. എല്ലാ ശ്രോതാക്കൾക്കും നബിദിനം കൂടി ആശംസിക്കുകയാണ്.

പ്രിയ സ്പൈസ് എഫ് എം ഉത്രാട ദിനാശംസകൾ. വാത്സല്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഇന്നീ കൊച്ചു വരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് എന്ന ഗാനം കേൾക്കാൻ ഇഷ്ടം. ഈ സന്ദേശം വഹിച്ചിരിക്കുന്നത് വിജി തിരുവനന്തപുരം എന്ന ശ്രോതാവാണ്. വിജിയുടെ ഇഷ്ടഗാനമാണിനി. യേശുദാസും ചിത്രയും പാടിയ ഗാനം കൈതപ്രം എഴുതി, എസ് പി വെങ്കടേഷ് ഇണവിട്ടത്.

ഇനി സന്ദേശം അയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലമ്പടി അരിക്കോട് മലപ്പുറം എന്ന ശ്രോതാവാണ്. ദേവികുളം ആകാശവാണിയിലെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ അസുരവിത്ത് എന്ന ചിത്രത്തിലെ കറ്റക്കറ്റക്കയറിട്ടു എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഓണം തീർച്ചയായും ഒരു കൊയ്ത്തുത്സവം കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ മുമ്പ് കേട്ട ഗാനവും അതുപോലെ ഇനി കേൾക്കാൻ പോകുന്ന ഗാനവുമെല്ലാം നമ്മുടെ കൊയ്ത്തും മെതിയുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെയാണ്. ഈ ഇഷ്ടഗാനം കേട്ടോളൂ. എസ് ജാനകി നയിച്ചതാണ് ഈ ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ ഇണവിട്ടത്.

ഓരോ വാക്കിലും ഓണം നിറഞ്ഞു ഒരു ഗാനമാണ് പി ഭാസ്കർ മാസ്റ്റർ ഒരുക്കി നമ്മളിപ്പോൾ കേട്ടത്. ഇനി ഷൈജൻ സി ജി പെരുമ്പാവൂരിൽ നിന്നും ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിട്ടുണ്ട്, വായിക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നിലയത്തിൻ്റെ എല്ലാ അവതാരകർക്കും പ്രത്യേകമായി ജയമോഹൻ സാറിന് ഓണാശംസകൾ നേർന്നുകൊണ്ട് കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിലെ പാതിരാക്കിളി എന്ന ഗാനം പെരുമ്പാവൂരിൽ നിന്നും കേൾക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ഷൈജിൻ്റെ സന്ദേശം. ഇഷ്ടഗാനം കേട്ടുള്ളൂ. യേശുദാസ് പാടിയ ഗാനം, ONV കുറുപ്പിൻ്റെ വരികൾ, SP വെങ്കടേഷിൻ്റെ ഈണം.

ഇനി ഒതുക്കുങ്ങൽ മറ്റത്തൂരിൽ നിന്നും ടി ടി യൂസുഫ് ഒരു ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ ബി വസന്ത പാടിയ മേലെ മാനത്തെ നീലി പുലയിക്കുന്ന ആരംഭിക്കുന്ന ഗാനമാണ് യൂസുഫ് ഈ ഓണക്കാലത്ത് കേൾക്കാൻ കാത്തിരിക്കുന്നത്. വയലാർ എഴുതി, ദേവരാജൻ ഈണമിട്ടതാണ് ഈ ഗാനം. പാട്ട് കേട്ടോളൂ.

ഓണക്കാലമായാൽ തുമ്പപ്പൂവിനെ ഓർക്കാതെങ്ങനെ? വെണ്മയുടെയും പരിശുദ്ധിയുടെയും അടയാളമായ തുമ്പപ്പൂവാണ് ഓണനാളിലെ പൂക്കളങ്ങളുടെ മധ്യസ്ഥാനി. ഇനി ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവിനെ കുറിച്ചുള്ള ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണ് മുസ്തഫ സി തൃക്കലങ്കോട് എന്ന ശ്രോതാവ്. ചിത്രം കൊട്ടേഷൻ സബീഷ് ജോർജ് ആണ് ഈ ഗാനം ഈണമിട്ട് പാടിയത്. ബ്രജേഷ് രാമചന്ദ്രൻ എഴുതിയതാണ് ഗാനം.

ഇനി സെബീന മതിലകത്തിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. നമസ്കാരം. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടമെന്ന ചിത്രത്തിലെ പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ദേവികുളം സ്പൈസ് എഫ് എമ്മിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നാണ് സന്ദേശം. തീർച്ചയായും സെബീനയ്ക്കും സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്കുമെല്ലാം വീണ്ടും ഓണാശംസകൾ നേരുകയാണ്. ഇഷ്ടഗാനം കേട്ടുള്ളൂ. യേശുദാസും ലതികയുമാണ് ഈ ഗാനം പാടിയത്. ONV ഗ്രൂപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം.

ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട പ്രിയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനങ്ങൾ വീണ്ടും ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങളിൽ ശ്രോതാക്കൾക്ക് ആവശ്യപ്പെട്ട് ഗാനങ്ങൾ കേൾക്കാവുന്നതാണ്. 8281200715 എന്ന നമ്പറിൽ തന്നെയാണ് ഹൃദയരാഗങ്ങളിലേക്കും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് സന്ദേശം അയക്കേണ്ടത്. ഇഷ്ടഗാനങ്ങൾക്കായി വീണ്ടും

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 3 മണിക്ക് ഓണം ദ റിയൽ എക്സിറ്റ് നാടകം കേൾക്കാം തിരുവനന്തപുരം റിലേ.

ഓണം ദ റിയൽ എക്സിറ്റ് നാടകം. രചന ഷെരീഫ് പാങ്ങോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശരത് ദാസ്, റോസ്ലിൻ വയലുങ്കൽ, പരമേശ്വരൻ കുര്യാത്തി, എസ് കെ മിനി, ജയചന്ദ്രൻ ബി, ആൻസി ടി കെ, ഹരി കുഴുത്തോടൻ, അളകനന്ദ ഡി ബി.

0: guidé, de remiso, no.
1: അതിരാവിലെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടായോ?
0: ഏയ് ഇല്ലല്ല, വാ കേറി വാ, ഇരിക്ക്.
2: മോനെ ചായ എടുക്കട്ടെ?
1: വേണ്ട ആന്റി, രാവിലെ ചായ ശീലമില്ല. ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചിട്ടാ ഇങ്ങോട്ട് ഇറങ്ങിയതേ.
0: ആ, ഞാൻ ഫ്ലവർ ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. എന്തായാലും നേരിൽ കാണാൻ പറ്റിയല്ലോ.
1: അല്ല, കല്യാണം പറയാൻ വരാൻ താമസിച്ചുപോയി, ഡേറ്റും എടുത്തു, സോറി കേട്ടോ.
0: ഏയ് അത് സാരമില്ല, പെങ്ങളുടെ കല്യാണം ആവുമ്പോ നല്ല തിരക്കുണ്ടാവില്ലേ.
2: കഴിഞ്ഞ ഞായറാഴ്ച വരുമെന്ന രാജീവ് വിളിച്ചപ്പോ പറഞ്ഞതേ, ഞങ്ങൾ വിചാരിച്ചു മറന്നു കാണുമെന്ന്.
1: അയ്യോ, അങ്ങനെ മറക്കോ. ദുബൈയിൽ നിന്ന് വന്നിട്ട് രണ്ടാഴ്ചയായി. ഇതിനിടയ്ക്ക് ഡൽഹി വരെ ഒന്ന് പോകേണ്ടി വന്നു. അവിടെ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നേ.
0: കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി കാണും അല്ലേ?
1: പിന്നെ ഒന്നും പറയണ്ട, എന്റെ സിസ്റ്റർക്ക് ഞാനില്ലാതെ ഒന്നും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, പർച്ചേസിനൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: റമീസ് ലീവിലല്ലേ വന്നത്?
1: ആ, ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ക്രൈസിസ് ഒക്കെ വന്നു. ഇപ്പൊ എം ഡി മാത്രമല്ല ഞാൻ, പാർട്ട്ണർഷിപ്പും ഉണ്ട്. അതുകൊണ്ട് നാട്ടിലാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് മാറിയിക്കാൻ കഴിയില്ല.
2: രാജു വിളിക്കുമ്പോൾ പറയും, ദിവസം മൂന്നോ നാലോ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന്.
1: ആ, അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൺഫേം ആയിട്ടുണ്ട്, നാളെ നൈറ്റിലെത്തും.
0: അവൻ പറഞ്ഞില്ല, പക്ഷെ കൊച്ചുമോൾ എനിക്ക് മെസ്സേജ് ഇട്ടു.
2: അവിടുത്തെ കല്യാണത്തിനാണ് ധൃതി പിടിച്ച് വന്നതെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ കുടുംബത്തോടെ ഓണം ആഘോഷിക്കണമെന്നാണ് വിചാരിക്കുന്നതേ.
1: സത്യത്തിൽ അവൻ ഞങ്ങളുടെ കമ്പനിയിലുള്ളതേ എനിക്കൊരു വലിയ ആശ്വാസമാണ്.
0: റമീസ് ഉള്ളതുകൊണ്ടല്ലേ രാജീവിന് പെട്ടെന്ന് വിസ കിട്ടിയതും ജോലി ശരിയായതും എല്ലാം.
2: റമീസിന്റെ വാപ്പയാ ഈ ഓഫർ അവന് കൊടുത്തത്. ചേട്ടനുമായിട്ട് വാപ്പയ്ക്ക് വളരെ അടുപ്പമാ.
1: എന്നിട്ട് ബാപ്പ മോളുടെ കല്യാണം വിളിക്കാൻ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നില്ലല്ലോ, എന്നെയല്ലേ ഏൽപ്പിച്ചത്.
0: കാര്യങ്ങളൊക്കെ കാണുമ്പോ പറയും, രാജീവ് റമീസിന്റെ കമ്പനി ജോലി ചെയ്യുന്നതുകൊണ്ടാവും കല്യാണം പറയാൻ അങ്ങോട്ട് ഏൽപ്പിച്ചത്.
1: അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞായറാഴ്ചയാണ് കല്യാണം, എല്ലാവരും നേരത്തെ എത്തണം. അത് മാത്രമല്ല, കല്യാണത്തിനുള്ള ഹാരം അങ്കിളാണ് ചെയ്തു തരേണ്ടത്.
2: അതൊക്കെ രാജീവ് രണ്ടാഴ്ച മുമ്പ് ഏർപ്പാട് ചെയ്തു.
0: ഹാരം കെട്ടാനുള്ള മോഡലിന്റെ ഫോട്ടോയും അയച്ചു തന്നു.
1: ആഹാ, എന്നാ പിന്നെ കാര്യങ്ങൾ.

0: പറഞ്ഞ പോലെ ഇനി മെഹന്തി, ഹൽദി, സംഗീത നൈറ്റ്, തിരക്കോട് തിരക്ക.
1: അതെ, അപ്പുറത്തെ നിർമ്മല രമേശിനോട് എന്തോ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
0: നിർമ്മലേച്ചി, ചേച്ചിയുടെ വീട്ടിൽ കൂടി കേറണം എന്ന് ഉദ്ദേശിച്ച ഞാൻ വന്നതേ. നിർമ്മലേച്ചി എന്റെ സിസ്റ്ററുടെ കല്യാണത്തിന് കൃത്യമായി എത്തണം.
2: ഉറപ്പായും വരും.
0: എന്താ ചേച്ചിക്ക് പറയാനുള്ളത്?
2: സന്ദീപിന് ഓണത്തിന് നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ലീവ് കിട്ടിയിട്ടില്ല. സ്പോൺസർ രമീസിന്റെ ഒരു സുഹൃത്താണെന്ന് അറിഞ്ഞു. ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ?
0: എന്റെ പൊന്നേച്ചി, അവന്റെ കമ്പനിയിൽ ഓണം ഒരു കൾച്ചറൽ ലീവായി പോലും കിട്ടില്ല. അതുമല്ല, കമ്പനി ഒരു ഡൗൺ സിറ്റുവേഷനിലാണ്. ഒരു കാരണവശാലും ലീവ് കിട്ടില്ല.
2: വിളിക്കുമ്പോഴൊക്കെ രമീസിനെ കാണുന്നെങ്കിൽ ഒന്ന് പറയാൻ പറയുമായിരുന്നു. അതുകൊണ്ടാണ്.
0: സ്പോൺസർ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞാൽ ദാറ്റ്സ് ഓൺ ഹിം, നോട്ട് മീ. ഇതായിരിക്കും അയാളുടെ മറുപടി.
1: മൂന്നാല് വർഷമായി സന്ദീപ് ഓണത്തിന് നാട്ടിലില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു മോഹം.
3: ഓ, വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി നോക്കി നിന്നല്ലേ പറ്റൂ.
0: സത്യത്തിൽ നാട്ടിലെ സകല സന്തോഷങ്ങളും ബലികഴിച്ചിട്ടാണ് ഓരോരുത്തരും വിദേശത്ത് പണിയെടുക്കുന്നത്. ജീവിക്കാനതേ പറ്റൂ.
2: അവൻ വിളിക്കുമ്പോഴൊക്കെ ഞാനത് പറയാറുണ്ട്. ഇപ്പോൾ അവൻ സ്പോൺസറിനെ ഒരു ശത്രു ആയിട്ടാണ് കാണുന്നത്.
0: ഞാനൊരു കാര്യം പറയാം ബ്ലൈൻഡ്ലി. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ലൈഫ് ടൈം ബാൻ ചെയ്ത് കയറ്റിവിടും.
2: ഞാൻ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പറ്റില്ല.
3: എടുത്തു ചാടിയാൽ കഴുത്തൊടിയും. വീട്ടിൽ നിർബന്ധം കാണിക്കുന്നത് പോലെ അവിടെ പറ്റില്ലല്ലോ, അല്ലേ റമീസേ?
1: രാജീവ് ഓണത്തിന് നാട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ കൂടുതൽ വിഷമമാവും സന്ദീപിന്.
3: രാജീവിന്റെ എം ഡി റമീസാണ്. അതുപോലല്ലോ സന്ദീപിന്റെ കാര്യം.
2: ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല.
0: കരിയർ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കണോ അതോ നാട്ടിൽ വന്ന് ഓണം കൂടണോ, അത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എക്സിറ്റ് വിസ അടിച്ച് വിടാൻ ഞാൻ പറയാം.
2: അയ്യോ, അതൊന്നും വേണ്ട. അവൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാ.
0: സന്ദീപ് നല്ല സ്കില്ലുള്ള ചെറുപ്പക്കാരനാ. ഒന്ന് പിടിച്ചു നിന്നാൽ കമ്പനിയുടെ മാനേജർ വരെയാകാം. പക്ഷേ ഈ സ്വഭാവമാണെങ്കിൽ നടക്കില്ല.
2: ഈശ്വരാ, അവൻ സമാധാനത്തോടെ അവിടെ നിന്നാൽ മതിയായിരുന്നു.
0: നിർമ്മലേച്ച് വിഷമിക്കണ്ട, ഇതൊക്കെ ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഉള്ളതാ. എന്നാ ഞാൻ ഇറങ്ങുന്നു, അപ്പോൾ കല്യാണത്തിന് കാണാം. ബൈ.
1: ആയിക്കോട്ടെ.

0: നിർമ്മലേ, മോൻ എന്തെങ്കിലും പറയുന്നത് നീ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ.
1: ആ, ഇവിടുത്തെ പോലെ അവിടെ ഒരു മോനല്ലേ ഉള്ളൂ. ഓണത്തിനെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ അവന് വിഷമം വരില്ലേ?
0: ആ, ഒരു കുടുംബമൊക്കെ ആയി അവിടെ സെറ്റിലാവുമ്പോൾ ഓണത്തിന് നാട്ടിൽ വരണമെന്ന ചിന്തയൊക്കെ അങ്ങ് പോവും.
1: ആ, എന്തായാലും രാജീവ് ഇപ്പോൾ വന്നാ ഓണം കഴിഞ്ഞ് തിരികെ പോകും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
2: ഇനിയിപ്പോൾ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ ഓണത്തിന്, അപ്പോൾ എന്തായാലും ഉണ്ടാകും.
1: ഫോൺ ബെല്ലടിക്കുന്നു, ഓടിച്ചു നിൽക്ക്.
2: ആ, ഈശ്വരാ സന്ദീപായിരിക്കും.
0: ആ, റമീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോടൊന്ന് കടുപ്പിച്ച് പറയും, അപ്പൊ മനസ്സിലാവും.
2: ഹലോ, ഹലോ മോനെ.
3: ആ അമ്മ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ എവിടെ പോയിരുന്നു?
2: എടാ, അപ്പുറത്തെ രാജീവിന്റെ വീട്ടിൽ റമീസ് കല്യാണം പറയാൻ വന്നു. ഞാൻ നിന്റെ കാര്യം പറയാൻ പോയതാ. നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ.
3: അവൻ എന്തു പറഞ്ഞു എന്ന് പറ.
2: നിന്റെ സ്പോൺസർ ഈ സമയത്ത് ലീവ് തരില്ലെന്നാണ് പറയുന്നത്.
3: അവരൊക്കെ ഭയങ്കര കഞ്ചൂസാണമ്മ. രണ്ടിനും പണം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ, മണി മൈൻഡ്സെറ്റ്.
2: അതെന്തോ ആയിക്കോട്ടെ, നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോണ്ട. അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് ഓണം കൂടാം.
3: ഞാൻ എച്ചാറിനോട് ഒന്നുകൂടെ ചോദിക്കട്ടെ. എന്തായാലും നാട്ടിലെ ഓണം വൈബ്സ് മിസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കളഞ്ഞിട്ടങ്ങ് വരും.
2: മോനെ, നീ എടുത്തു ചാടി ഒന്നും കാണിക്കരുത്.
3: ഞാൻ നാട്ടിൽ വരുന്നതിനോട് അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ട്.
2: മോനെ, നീ എന്താണ് ഈ പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. വീട് വെച്ചതിന്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ടല്ലേ.
3: ഡാർക്ക് ഡയലോഗ് ഒന്ന് നിർത്തമ്മ, കേട്ട് കേട്ട് മടുത്തു. ഞാൻ ലീവ് കിട്ടിയാലും നാട്ടിലേക്ക് വരുന്നില്ല, പോരെ.
2: ഡാ മോനെ, അങ്ങനെയല്ല. അപ്പുറത്തെ കൃഷ്ണേട്ടനും ഗീതേച്ചിയും ഒക്കെ പറയുന്നു ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന്.
3: അവരുടെ മോൻ ഓണത്തിന് അവിടെ കാണുമല്ലോ, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അമ്മയുടെ മോൻ ഞാനല്ലേ.
2: എടാ മോനെ, നിന്നെ അടുത്ത് കാണാൻ അമ്മ കൊതിക്കുകയാണ്. പക്ഷെ നിന്റെ ഭാവി ഓർത്താണ് അമ്മ പറയുന്നത്.
3: എനിക്ക് ഒന്നും പറയാനില്ല അമ്മ, ഞാൻ കട്ട് ചെയ്യോ.
2: ഹലോ, ഹലോ, ഹലോ മോനെ, ഡാ.

0: എന്താ ചേച്ചി അത്യാവശ്യമായി വരാൻ പറഞ്ഞേ?
1: പേടിച്ചു പോയേ നീ. രാജീവ് ഫാമിലി ഇന്നലെ വന്നു.
0: സന്ദീപിന്റെ കാര്യമെല്ലാം പറഞ്ഞോ?
1: ടെൻഷൻ ഒന്നും ആവണ്ടടി, അവനൊരു കുഴപ്പമില്ല. ദേ സന്ദീപേ, നിനക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, ഗോൾഡ്.
0: പൈസ ഇല്ലാത്ത സമയത്ത് അവൻ എന്തിനാ ഇതൊക്കെ മേടിച്ചു കൊടുത്തയച്ചെന്ന് അറിയില്ല.
1: ഓണമൊക്കെ ആയതുകൊണ്ട് അവന്റെ ആഗ്രഹമായിരിക്കും.
2: ആ നിർമ്മലേച്ചി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരുന്നേ.
0: രാജീവേ, യാത്രയൊക്കെ സുഖമായിരുന്നോ?
2: കുറച്ച് ലേറ്റായി, എന്നാലും കംഫർട്ടബിൾ ആയിരുന്നു.
0: വൈഫും മോളും ഒക്കെ എവിടെ?
2: രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരിക്കും.
0: സന്ദീപിനെ കണ്ടിരുന്നു അല്ലേ?
2: ആ, നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ നല്ല ഗ്ലൂമി മൂഡിലാ. സാരമില്ല, ആൾ പാർട്ട് ഓഫ് ലൈഫ്.
0: ഞാൻ എന്ത് ചെയ്യും, ലീവ് കിട്ടിയല്ലേ പറ്റൂ.
2: അവന്റെ സ്പോൺസറേ ഒരു റഫ് ആൻഡ് ടഫ് മനുഷ്യനാ, ഹാർഷായിട്ടേ സംസാരിക്കൂ, പക്ഷെ സ്നേഹിച്ചാ പിന്നെ ഒരു രക്ഷയില്ല.
0: അടുത്ത ഓണത്തിനെങ്കിലും നാട്ടിലുണ്ടാവാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പൊ അവൻ എന്നോട് പിണങ്ങിയെന്നാണ് തോന്നുന്നത്.
2: ഏയ്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. കെട്ടുതാലി വരെ നഷ്ടപ്പെടുത്തിയിട്ടല്ലേ ചേച്ചി അവനെ ഗൾഫിലേക്ക് വിട്ടത്. അവനെ അവന്റെ എക്സ്പെൻസസ് ഒക്കെ കുറച്ച് ഭക്ഷണത്തിലുള്ള കാശ് വരെ സേവ് ചെയ്തിട്ടാ ഈ ഗോൾഡ് ചെയിൻ വാങ്ങിത്തന്നത്. അത് ഈ ഓണത്തിന് നേരിട്ട് തരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം.
0: എന്റെ കുഞ്ഞ് എന്നെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്കിതൊന്നും വേണ്ടായിരുന്നു, അവൻ സന്തോഷത്തോടെ അവിടെ നിന്നാ മതി.
2: ഏയ് ചേച്ചി, ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അമ്മ വേറെ ലെവലാണെന്നാ അവൻ അവിടെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നെ.
0: ഈ മാല കൊടുത്തയച്ച വിവരമൊന്നും അവൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ല.
2: സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
1: നിർമ്മലേ, ദേ കുറച്ച് നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്.
2: ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നേ.
0: രാജീവിന്റെ കുഞ്ഞ് എണീറ്റിരുന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകായിരുന്നു.
2: കുഞ്ഞോ, അവൾക്ക് വയസ്സ് പത്തായി, ഞാൻ വിളിക്കാം.
1: അവള് വെളുപ്പിന് എഴുന്നേറ്റ് അച്ചാച്ചനോട് കടയിൽ പോയി.
2: ശടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
1: നിർമ്മലേ, ഗോൾഡ് സൂക്ഷിച്ചു വെച്ചേക്കണേ, വീഡിയോ കോളിലൂടെ സന്ദീപിനെ കാണിച്ചു വേണോ അതിരാൻ.
0: അത് ശരി, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ.
2: അമ്മേ, എന്തിനാണ് അമ്മ ഡോണമോളെ അച്ഛനൊപ്പം പറഞ്ഞു വിട്ടത്? അവൾക്ക് ഈ നാട് വല്ല പരിചയമുണ്ടോ?
1: ഞാൻ പറഞ്ഞു വിട്ടതല്ല, അച്ഛൻ പോകാറായപ്പോൾ അവള് റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നു.
2: അമ്മ എന്നെയോ നീനുവിനെയോ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു.
1: ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതായിരുന്നടാ, അപ്പൊ അവള് കരയാൻ തുടങ്ങി. അച്ഛൻ അത് കണ്ടുകൊണ്ട് നിൽക്കുവോ?
2: ആ പെണ്ണ് വല്ലാത്ത നിർബന്ധക്കാരിയാ. നീനു, നീ കണ്ടില്ലേ മോൾ അച്ഛന്റെ കൂടെ പോയത്?
3: ഞാൻ കണ്ടില്ല. ഈശ്വര, എന്റെ കുഞ്ഞിന് കോൾഡും ബ്രീത്തിങ് ട്രബിളും ഒക്കെ ഉള്ളതാ. പൊടിയുള്ള ഒരിടത്തും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ.
2: അവളിങ് വരട്ടെ.
1: എടാ, അച്ഛൻ കുഞ്ഞുമോളെ കാണാതിരുന്ന് കണ്ടതാ. അവളിവ അങ്ങനെ തന്നെ, ഒന്നും പുറത്തു പോയി എന്ന് വെച്ചിട്ട് എന്ത് വരാനാ?
3: അവൾക്ക് അടുത്ത മാസം ആദ്യം എക്സാം ആണ്, പനി എങ്ങാനും പിടിച്ചാ എല്ലാം പോകും. കല്യാണം കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകാനുള്ളതാ.
1: എന്തായാലും ഇപ്പൊ ഇങ്ങ് വരുമല്ലോ.
2: അമ്മേ, നല്ല മാർക്ക് ഇല്ലെങ്കിലേ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. നീനു, എന്റെ ഫോൺ ഇങ്ങെടുത്തേ, ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ.
1: അവള് നിന്റെ ഫോണും എടുത്തോണ്ടാ പോയതേ, എന്തൊക്കെ വീഡിയോ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: അവള് വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ഗേൾ ആയിട്ടുണ്ട്. നല്ല അടി കൊടുക്കണം, എന്നാലേ പഠിക്കൂ.
3: ഇവിടെയായി ഈ കുട്ടി ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത്? ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താം, ഫ്ലാറ്റല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല.
2: അച്ഛൻ ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവാ, അതാ കൂടുതൽ കുഴപ്പം.
1: മോനെ, അച്ഛൻ വരുമ്പോ നീ ഒന്നും പറയരുത്, വലിയ സന്തോഷത്തിലാ ഇപ്പൊ ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം.
2: അച്ഛാ, സൈക്കിളിലാണോ പോയത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ.

0: അച്ചാച്ചന്റെ ഷോപ്പ് ഒന്ന് കാണണം. പപ്പാ, സോ മെനി ഫ്ലവേഴ്സ്, ഫുൾ കളർഫുൾ ആണ്.
1: മോൾ അതൊക്കെ കണ്ട് എന്തൊരു തുള്ളിച്ചേട്ടമായിരുന്നോ.
2: ഡോണ, നിന്റെ ഡ്രസ്സിൽ എന്താ പറ്റിയിരിക്കുന്നത്? മണ്ണാണോ?
0: അച്ചാച്ച എന്നെ വയൽവരമ്പിലൂടെ നടത്തി. ഇവിടെ അറ്റ്മോസ്ഫിയർ ഫുൾ ഫ്രഷ് ആണ് മമ്മി.
3: എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയേ.
0: ഓൾമോസ്റ്റ് ഞാനൊന്ന് വീണു.
4: മോളെ മുറിഞ്ഞോ?
1: ഏയ്, ഒന്നുമില്ല, അവളൊന്ന് ചാടി കളിച്ചതാ.
3: ഇവളെ ടെമ്പററി ഹോസ്റ്റലിലാക്കിയിട്ട് വന്നാ മതിയായിരുന്നു.
2: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹൗസ് മെയ്ഡിന്റെ അടുക്കൽ ആക്കിയിട്ട് വരാമെന്ന്. എന്നാ ട്യൂഷനും മുടങ്ങില്ലായിരുന്നു.
0: ഓ പിന്നെ, എന്നാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു.
3: ആ ഡോണ, മതി, ആ ഫോൺ ഇങ്ങെടുത്തേ.
1: ആ, അവളെല്ലാം അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
0: അച്ഛമ്മ, ഓണത്തിന് നമുക്ക് വലിയ പൂക്കളം ഇടണം. പൂക്കൾ എത്ര വേണേലും തരാന്ന് അച്ചാച്ചൻ പറഞ്ഞു.
2: ആദ്യം വന്ന് കുളിച്ച് വൃത്തിയാകു, മരുന്നും കഴിക്കണം, വാ.
0: പിന്നെ മതി, അച്ചാച്ചൻ പൂക്കളത്തിന്റെ ഡിസൈൻ കാണിച്ചു തരാന്ന് പറഞ്ഞു.
3: ഡോണ പറഞ്ഞത് കേക്ക്, വാ ചെല്ല.
0: അച്ചാച്ചാ, ഞാനിപ്പോ വരാമേ.
4: നിങ്ങൾ എന്തിനാ അവനോട് ചോദിക്കാതെ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത്? അവർ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ.
1: അതിനിപ്പോ എന്താ, എന്റെ മോനില്ലാത്ത ദണ്ണമൊന്നും നിനക്കുണ്ടാകണ്ട. ഞാൻ എന്റെ പേരക്കുട്ടിയെയും കൊണ്ടാ പോയത്.
4: എന്നാലും എന്തോ, ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ.
1: എടീ, നമുക്കൊരു മോനേ ഉള്ളൂ. അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം?
4: നിങ്ങളുടെ ഈ തുള്ളിച്ചാട്ടത്തിന് ഞാൻ എന്ത് പറയാനാ.
1: ഞാൻ ആ കടയിൽ സണ്ണി അച്ചായനെ കൂടെ വിളിച്ചു നിർത്തി. ഓണം കഴിഞ്ഞ് മക്കൾ പോവുകയല്ലേ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കച്ച അവിടെ ഒത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, അവരോടൊപ്പം ഉണ്ടാകണം.
4: ദേ, ഇനി കുഞ്ഞിനെ പുറത്തൊന്നും കൊണ്ടുപോകണ്ട, അത് അവക്ക് ശീലമില്ലല്ലോ. മക്കൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ?
1: നിനക്ക് എന്തറിയാം, അവൻ എന്റെ മോനാണ്, അവന് വിഷമം ഉണ്ടായില്ല.
4: ഓ ആ ബാ, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും, നമുക്ക് കഴിക്കാം.
1: അവിട്ടത്തിന്റെ അന്ന് കുഞ്ഞിന്റെ പിറന്നാളല്ലേ, അന്നൊരു യാത്ര പോകണം.
4: നേരം ഉണ്ടാവോന്നറിയില്ല. എന്തായാലും ഇപ്പൊ ചോദിക്കണ്ട, വന്നതല്ലേ ഉള്ളൂ. വൈകുന്നേരമാകട്ടെ.
1: ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കണം. എത്ര കാലമായി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്നിട്ട്.
4: അതെ അതെ.

0: വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
1: നീനമ്മളെ അന്നേ.
2: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
0: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: അയ്യോടാ പാവം പൊന്നുമോളെ, ഓണത്തിനേ നമുക്ക് ഇതിനേക്കാൾ അടിപൊളി സദ്യ ഉണ്ടാക്കാം.
2: ഇത് ഓണസദ്യയായിട്ട് കൂട്ടുന്നതാണ് നല്ലത്.
3: ആ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഓണത്തിന് നീനുമോളുടെ വീട്ടുകാരെ കൂടി ഇങ്ങോട്ട് വിളിക്കണം. അവിടത്തിന് മതി, അന്ന് ഡോണമോളുടെ പിറന്നാളുമാണല്ലോ.
2: അച്ഛാ, നമുക്ക് അതിനു മുമ്പ് പോകേണ്ടി വരും.
3: അത് പറ്റില്ല, എത്ര വർഷമായി കാത്തിരിക്കുന്നു ഒന്നിച്ചൊരു ഓണം കൂടാൻ.
0: ഈ പപ്പയ്ക്ക് ഒന്നും അറിയില്ല, മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ്.
2: ദേ ഡോണ, സീരിയസ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വലിയ വർത്താനം പറയല്ലേ, നീ കുഞ്ഞാണ്.
4: ഞങ്ങൾക്ക് പെട്ടെന്ന് പോണോച്ചാ, ഒരുപാട് ബാധ്യതകളുണ്ട്.
2: അതെ, നീനുവിന്റെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് വേണ്ടി റമീസിനോട് നല്ലൊരു എമൗണ്ട് കടം വാങ്ങിയിട്ടുണ്ട് ഞങ്ങള്.
4: ഓണസമയത്ത് മിക്കവരും ലീവാണ്, അപ്പൊ അവിടെ രാജുവിന് ഡബിൾ ഓവർ ടൈം കിട്ടും. അങ്ങനെയൊക്കെയാ ഞങ്ങൾ ക്യാഷ് സേവ് ചെയ്യുന്നത്.
2: ചില ബാധ്യതകൾ ഉള്ളതുകൊണ്ട് മാത്രം റമീസിന്റെ സിസ്റ്ററിന്റെ മാരേജിന് ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു.
0: മമ്മി, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാ പപ്പയോട്, ബാക്ക് ചീസ് ലൈഫ് ഷെയിം ആണെന്ന്.
4: പെണ്ണെ, നീ തല്ലു വാങ്ങിക്കും.
3: ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് പറഞ്ഞതാണ്.
1: മോനെ രാജീവേ, അച്ഛൻ എന്നോട് ഇതുവരെ ഒരു ചില്ലിക്കാശിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ അത് സാധിച്ചു കൊടുക്കാനുള്ള കടമ നിനക്കുണ്ട്.
2: അമ്മ ഇങ്ങനെ ഇമോഷൻ പറഞ്ഞ് കാട് കയറാതെ, ഓണം എല്ലാ വർഷവും വരും, പക്ഷെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന ക്യാഷ്, അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല.
1: നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛൻ കടയിൽ വേറെ ആളിനെ വരെ വെച്ചു.
3: സാരമില്ല, ഓണമല്ലേ, എന്തായാലും ഒരാള് കൂടെ വേണം.
1: മോനെ, ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. കൊച്ചുമോളോട് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ടേ.
3: ഇനി ഒന്നും രണ്ടും പറഞ്ഞ് ഒരു പ്രശ്നം വേണ്ട. പോകാൻ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നീ ഫുഡ് കഴിച്ചോ രാജീവേ?
2: വേണ്ട, എനിക്ക് മൂഡ് പോയി.
3: ആഹാരം കഴിക്കാതിരിക്കാനുള്ള വിഷയമൊന്നും ഉണ്ടായില്ലല്ലോ, നീ ഇരിക്ക.
2: വേണ്ട ചാ, പിന്നെ കഴിക്കാം.
1: ആ, നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണ്ട.
4: കിട്ടുന്ന നേരെ ഒരു സ്വസ്ഥതയ്ക്കാണ് നാട്ടിൽ വരുന്നത്, ഇവിടെ വരുമ്പോ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്.
0: അച്ചാച്ചൻ വിഷമിക്കേണ്ട, കുറച്ച് വാടാത്ത പൂക്കൾ തന്നാൽ ഞാൻ ദുബായിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിന്റെ കൂടെ പൂക്കളം ഇടാം. ഓണം എന്തായാലും പൊളിക്കണം.
3: പൊന്നുമോളെ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, കുറച്ച് ദിവസമെങ്കിലും നിന്നെ കിട്ടിയല്ലോ.
1: മോളെ, ആഹാരം കഴിച്ചിട്ടേ മോള് പോയി പപ്പയോടും മമ്മിയോടും പറയണം കല്യാണം കഴിഞ്ഞ് ഉടനെ തിരികെ പോകാനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല.
0: അത് ഞാൻ സെറ്റാക്കാം, പക്ഷേ ഞാൻ ലഞ്ച് കഴിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കഴിക്കണം.
3: പിന്നെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടല്ലോ.
0: നാളെ രമീശങ്ങളുടെ സിസ്റ്ററിന്റെ മാരേജ് അല്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ എല്ലാം ശരിയാകും. ഓക്കേ അല്ലേ അച്ചാച്ചാ?
3: ഓക്കേ മോളെ, ഓക്കേ.

0: ഹായ് രാജീവ്.
1: ഹായ് സർ.
0: ആ ഗീതാന്തി, അങ്കിളിന്റെ കല്യാണഹാരം ഒരു രക്ഷയുമില്ല, ഡബിൾ സൂപ്പർ.
2: പിന്നെ
3: നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഹാരം ആദ്യമായിട്ടാണ്. നിങ്ങൾക്കായതുകൊണ്ട് മറ്റാരെയും തൊടിയിക്കാതെ ഞാൻ തന്നെ നേരിട്ട് കിട്ടിയതാ.
0: താങ്ക് യു, താങ്ക് യു. നിർമ്മലേച്ചി, ചേച്ചി വന്നതിൽ റിയലി ഹാപ്പി.
4: സന്ദീപ് വിളിച്ചിരുന്നോ?
0: ആ പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും അയച്ചു.
4: ആണോ?
5: ഹായ് അങ്കിൾ.
0: ആഹാ ഡോണക്കുട്ടി, നീ പൊളിച്ചു കേട്ടോ മോളെ. ഇവളെ ദുബായിലെ ഞങ്ങളുടെ മിനി ഇൻഫ്ലുവൻസർ ആണ്.
5: താങ്ക് യു സോ മച്ച് അങ്കിൾ.
0: ആ എല്ലാവരും വെഡിങ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേ.
6: ആ തീർച്ചയായിട്ടും, തിരക്കൊന്ന് കുറഞ്ഞോട്ടെ.
0: ആ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, നോൺ വെജാണ്. ഗീതാന്റി, നല്ല ഒന്നാം തരം വെജ് ഊണും പ്രഥമനും അടിക്കാൻ ഓണത്തിനെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്.
5: വെൽക്കം. അങ്ങൾ വരുമെങ്കിൽ ഒരു അമേസിംഗ് വെജ് ഫുഡ് ഫെസ്റ്റ് തന്നെ ഞങ്ങൾ ഒരുക്കും.
0: ആണോ?

0: ഇന്നലത്തെ കല്യാണം സൂപ്പർ ആയിരുന്നു, അല്ലേ മമ്മി?
1: എന്റെ നിന്റെ പപ്പയുടെയും കല്യാണം പോലെ ഡൈനാമിക് ആയിരുന്നു.
0: നിങ്ങളുടെ വെഡിങ് ആൽബം ഞാൻ കണ്ടു. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂൺ ക്യാരക്ടർ പോലെയുണ്ട് നിങ്ങൾ രണ്ടും.
1: അപ്പൊ ഞങ്ങളുടെ മോളായ നീ ലബൂബു ആയിരിക്കുമല്ലോ.
0: പോ മമ്മി, ഞാൻ മണവാട്ടിയാകുമ്പോൾ ഇന്നലെ കണ്ട പോലെ ഏഞ്ചൽ കോറായിരിക്കും. ഒരു ഹെവൻലി എൻട്രി ഉണ്ടാകും, അല്ലേ പപ്പ? പപ്പ എന്താണ് മിണ്ടാതെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്?
1: ഞാനും അത് വാച്ച് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത്?
2: അല്ല, റിട്ടേൺ ടിക്കറ്റ് കൺഫേം ചെയ്തപ്പോഴേ അച്ഛനും അമ്മയും വിഷമത്തിലാണ്.
0: ടിക്കറ്റ് ഓക്കേ ആക്കിയോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ.
1: നിന്നോട് പറഞ്ഞിട്ടാണോ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത്?
0: പാവം അച്ഛനും അമ്മാമ്മയും.
1: ഒന്നുമില്ല രാജീവേ, അതൊക്കെ അങ്ങ് മാറും. അച്ഛനും അമ്മയും ഒക്കെ മരിക്കുമ്പോ മാത്രം നാട്ടിൽ വരുന്ന എത്രയോ പ്രവാസികളുണ്ടാവും. നമ്മൾ അങ്ങനൊന്നുമല്ലല്ലോ, വല്ലപ്പോഴും വരുന്നില്ലേ.
0: നമുക്ക് ലീവ് ഉണ്ടല്ലോ, എന്നിട്ടും ഓവർടൈം വർക്ക് ചെയ്യാനല്ലേ പോണത്?
2: മോളെ, നീ സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ വിഷമം മാറും. അല്ലാതെ വെറുതെ അവരുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി നിൽക്കരുത്.
1: നിർമ്മലേച്ച് വരുന്നുണ്ട്, അവരോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട.
3: ഡോണ മോളെ, ദാ കുറച്ച് പാൽപായസം ആന്റി ഉണ്ടാക്കിയതാണ്.
0: താങ്ക്സ് ആന്റി. അമ്മമ്മേ, നിർമ്മല ആന്റി.

0: ഇച്ചുകൊണ്ടു വന്നു മിൽക്ക് പായസം.
1: നിർമ്മലേച്ചിയുടെ പാൽപായസം എക്സ്ട്രാ സൂപ്പർ ആണ് കേട്ടോ. അങ്ങനെ ഓണക്കാലത്ത് അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റി.
2: നിർമ്മലേച്ചി പാതിവില്ലാതെ നല്ല ഹാപ്പിയിലാണല്ലോ.
3: ആ, സന്ദീപ് വിളിച്ചു, വിസ ട്രാൻസ്ഫർ ചെയ്ത് റമീസിന്റെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് അവന് ഉറപ്പ് കിട്ടി.
1: ഏ, അത് ശരി, റമീസ് സാർ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ കല്യാണ തിരക്കിനിടയിൽ മറന്നതായിരിക്കും.
2: മറന്നതൊന്നുമല്ല, ഞാനും പലപ്പോഴും വാച്ച് ചെയ്തു. ഇന്നലെ അത്ര സുഖമായിട്ടല്ല ഇടപെട്ടത്. സംസാരത്തിൽ എന്തോ മറയ്ക്കാൻ റമീസ് സാർ ശ്രമിച്ചു.
4: ആ, എന്തായാലും നിർമ്മലയ്ക്ക് സന്തോഷമായല്ലേ. ഇനി ജോലിസ്ഥലത്ത് രാജുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമല്ലോ.
3: എനിക്കതാണൊരു സമാധാനം. നീനു, ഓണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ല പലഹാരങ്ങൾ ഞാൻ റെഡിയാക്കി തരാം.
5: അതിന് അവർ ഓണത്തിന് മുമ്പേ പോവുകയാണല്ലോ.
3: അയ്യോ, പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചോ?
1: ആ, ഉത്രാടത്തിന്റെ തലേ ദിവസം അന്ന് ടിക്കറ്റ് കൺഫേം ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നറിയാം.
2: അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി. ഞാന് റമീസാന്റെ കമ്പനിയില് ഒരു ജോലിക്ക് ശ്രമിക്കുക.
5: നിർമ്മലേ, നിന്റെ മോന് നാട്ടിൽ വരാൻ കഴിയാത്തതിലുള്ള ദുഃഖം, ഞങ്ങൾക്ക് മക്കൾ പോകുന്നതിലുള്ള വിഷമം, ഓരോ പ്രവാസി കുടുംബത്തിലെ ആളുകളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും.
4: അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് ജീവിക്കണ്ടേ.
5: നീയാണല്ലോ എപ്പോഴും എന്റെ അടുത്ത് സങ്കടം പറയുന്നത്, പിന്നെ ഇപ്പോഴെന്താ?
4: മക്കൾക്ക് സമാധാനം കൊടുക്കാൻ നമുക്കല്ലേ പറ്റൂ.
0: നിങ്ങൾ രണ്ടാളും വെറിയാകണ്ട, ഞാൻ വലുതാകുമ്പോൾ നാട്ടിലൊരു ജോബ് നേടും, എന്നിട്ട് രണ്ടാളെയും കൊണ്ട് കേരളം മൊത്തം ടൂറടിക്കും.
5: പൊന്നുമക്കളെ, നീ വേഗം വലുതാകട്ടെ.
3: ഓണത്തിന് ഇനി രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉള്ളൂ. എന്തായാലും രാജുവിനും ഫാമിലിക്കും ഇവിടെ നിൽക്കാമായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ.
2: ഇങ്ങനെ സെൽഫിഷ് ആകല്ലേ ചേച്ചി. മോൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? വേണ്ടെന്നല്ലേ? ഇപ്പൊ പുതിയ ജോബ് റെഡിയാക്കി അവന്റെ ലൈഫ് സേഫ് ആയല്ലോ, അല്ലേ?
1: എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്, പിന്നെന്തിനാ മറ്റുള്ളവരെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്നത്?
3: അല്ല, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വിഷമമായോ?
5: എന്തായാലും നമുക്ക് രണ്ടു കുടുംബക്കാർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ മക്കൾ വിദേശത്ത് ഊരടത്ത് ജോലി ചെയ്യുന്നത്.
4: നിർമ്മലേ, നീ പോയിട്ട് സന്ദീപിന് എന്തെങ്കിലും കൊടുത്തയക്കാനുണ്ടെങ്കിലേ തയ്യാറാക്കി വെക്കേ. ഇവരെന്തായാലും പോകാൻ തീരുമാനിച്ചു.
3: ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു.
0: അച്ചാച്ചാ, ഫ്ലവർ ഷോപ്പിൽ നമുക്ക് ഒന്നുകൂടെ പോയാലോ? ഇൻസ്റ്റയിൽ ഇടാൻ എനിക്ക് റീൽ എടുക്കണം.
1: വേണ്ട വേണ്ട ഡോണ, നീ നിന്റെ ഹെൽത്ത് നോക്കണം, ഉടനെ തിരിച്ചു പോകാനുള്ളതാണ്, അസുഖം ഒന്നും വരുത്തി വെക്കണ്ട.
2: രാജീവേ, റമീസാറാ വിളിക്കുന്നത്.
1: റമീസാറോ? ആ, ഹലോ സർ.
6: ഹലോ രാജീവ്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, ഞാൻ ഡയറക്റ്റായി പറയട്ടെ?
1: ആ, പറയൂ സർ, എന്താ സംഭവം?
6: രാജീവേ, കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ടൈറ്റാണ്, പ്രോജക്റ്റുകളും ഹോൾഡായി, അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ലെറ്റ് യു ഗോ.
1: സർ, സാർ എന്താ പറയുന്നത്? എന്റെ ജോബ് പോയെന്നോ?
6: അതെ രാജീവേ, ഡൗൺ സൈസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ പെർഫോമൻസ്, യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്, ബട്ട് കമ്പനിയുടെ സിറ്റുവേഷൻ കൊണ്ട് വേറെ വഴിയില്ല.
1: സർ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഷോക്കാണ്. എത്ര വർഷമാണ് ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്.
6: എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവേ, ഫൈനൽ സെറ്റിൽമെന്റ് ആവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി തുറക്കും, നിനക്ക് എവിടെയെങ്കിലും ഒരു ജോബ് ശരിയാവും. താങ്ക്സ് ഫോർ എവറിഥിങ്. ടേക്ക് കെയർ. ബൈ രാജീവ്.
1: സർ, പ്ലീസ് ലെറ്റ് മീ.

0: ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ ഉള്ള ജോലി പോയി, ഇനി വേറെ വിസ സംഘടിപ്പിച്ചിട്ട് വേണം തിരികെ പോവാൻ.
1: ഇതിലെന്തോ ചതിയുണ്ട്. നിർമ്മലേജി വന്ന് പറഞ്ഞപ്പോഴേ ഞാനത് മണത്തു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ റമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
2: മോനെ, ഞാൻ പോയി റമീസിനോട് നേരിട്ട് സംസാരിക്കണോ?
0: വേണ്ട, ഇതുവരെ ചെയ്തതൊക്കെ തന്നെ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കാമോ?
1: പെണ്ണെ, പപ്പയുടെ ജോലി മാത്രമല്ല പോയത്, നിനക്ക് വേണ്ടി ഞങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു, എല്ലാം പോയി.
0: അതൊക്കെ ഉണ്ടാക്കാൻ ഇനി ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോ റമീസ് സാറിന് കൊടുക്കാനുള്ള കടം എങ്ങനെ വീട്ടും? എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നോണ്ട് ഇതുവരെ അത് അറിഞ്ഞില്ല.
2: മോനെ,

0: നിനക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പണം ബാങ്കിലിട്ടിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കാം. പോരെങ്കിൽ എന്തെങ്കിലും ചെയ്യാം.
1: അതുകൊണ്ട് തീർന്നോ? എനിക്ക് ഇതുപോലൊരു ജോലി ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക്?
2: നീ അച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ അച്ഛൻ എന്ത് ചെയ്തിട്ടാ?
3: ഞങ്ങളുടെ ഇപ്പോഴത്തെ മെന്റൽ സ്ട്രെസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
1: എന്റെ പൊസിഷൻ, അപ്രൈസൽ, മോളുടെ ഭാവി എല്ലാം പോയില്ലേ?
3: എന്നിട്ട് നിങ്ങളുടെ പുന്നാര മോൾക്ക് വല്ല കുലുക്കുണ്ടെന്ന് നോക്കിയേ. ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ?
0: നമ്മുടെ കടയിൽ നല്ല കച്ചവടമുണ്ട്. ഓണം വരുമ്പോ കിട്ടുന്ന ലാഭം കൊണ്ടാണല്ലോ നമ്മളെല്ലാം നേടിയത്.
2: മോനെ, പുതിയ വിസ ശരിയാകുന്നവരെ ഇവിടെ നിക്കേ. കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാം.
1: ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ജോലി നഷ്ടപ്പെട്ട് തീ പിടിച്ച് നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുകയാണല്ലേ?
2: മോനെ, മക്കൊരു പ്രശ്നം വരുമ്പോ സന്തോഷിക്കുന്ന രക്ഷകർത്താക്കൾ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ലടാ.
0: ഗീത, ഇനി അവനോട് സംസാരിക്കണ്ട.

0: ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പാരന്റ്സിന്റെ ശാപം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്.
1: ഇത്ര ടോക്സിക് ആണ് വേർഡ്സ്, അത്രയും ഹാർഷ് ആയിട്ട് പറയണോ? എന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശപിക്കാൻ കഴിയുമോ? അതുപോലെയല്ലേ അച്ചാച്ചനും അച്ചാമ്മയും.
2: ഡോണ, നീ വലുതായി ഇതുപോലൊരു പ്രോബ്ലം കൈകാര്യം ചെയ്യുമ്പോഴേ അതിന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവൂ. ഇപ്പൊ നീ കുഞ്ഞല്ലേ, എന്തും പറയാം.
1: ഓ, വൈലണ്ടാകാതെ പപ്പാ, ഒന്ന് ചില്ലാക്. വെൽ എക്സ്പീരിയൻസ് പേഴ്സൺ അല്ലേ, ദുബായിൽ തന്നെ പുതിയൊരു ജോബ് കണ്ടെത്താമല്ലോ.
0: അതുവരെ നമ്മൾ എങ്ങനെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ?
1: പേരന്റ്സിനെ വിഷമിപ്പിച്ചാൽ ലോകത്ത് ഒന്നും നേടാനാകില്ലെന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്താ, നിങ്ങൾക്കത് ബാധകമല്ലേ?
2: നീനു, ഞാനാകെ കൺഫ്യൂഷനിലാ. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പവർ ഇനി എവിടെ കിട്ടും? റമീസ് സാറിനോടൊരു എക്സ്ക്യൂസ് ചോദിക്കണോ? അവരുടെ അണ്ടറിലുള്ള മറ്റേതെങ്കിലും കമ്പനിയിൽ പോസിബിലിറ്റി ഉണ്ടോന്ന്?
0: വേണ്ട രാജീവ്, ഇനി അയാളുടെ കാലു പിടിക്കണ്ട. നടന്നില്ലെങ്കിൽ ഈഗോ ഹേർട്ടാവും. ഞാൻ എന്റെ ബ്രദറിനോട് പറയാം, അവ ഹെൽപ്പ് ചെയ്യും.
2: ഇപ്പൊ ആലോചിക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചത് കൊണ്ടാണോ എന്തോ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു പെട്ടത്.
1: എങ്കിലത് മാറ്റണം പപ്പ, ഈ സെറ്റ് ബാക്കിൽ നിന്ന് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യണം. ഗ്രാൻഡ് പേരന്റ്സിനോടൊപ്പം ഗ്രാൻഡായി ഓണം ആഘോഷിക്കാം. പ്ലീസ് പപ്പ, ഞാൻ പറയുന്നത് കേൾക്ക്. മമ്മി, ഈഗോ ഒന്ന് മാറ്റിവെക്ക്, ഇത് നമ്മുടെ ലൈഫിന് വേണ്ടിയല്ലേ. പ്ലീസ്.
0: എടി, നീയൊന്നും റെക്കമെൻഡ് ചെയ്യണ്ട. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്നത്.
1: നിങ്ങൾക്ക് എന്നോടുള്ള കെയർ പോലെ ഗ്രാൻഡ് പേരന്റ്സിനും നിങ്ങളോട് സെയിം ഫീലിംഗ്സ് ഉണ്ടാകും ഇല്ലേ? കാണും, ഇതുപോലെയല്ലേ നിങ്ങളെയും വളർത്തിയത്.
0: സന്ദീപ് വിളിക്കുന്നു.
2: അവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നേ?
0: കിട്ടിയ അവസരം ഒന്ന് ഫ്ലെക്സ് ചെയ്യാന്ന് വിചാരിച്ചാണ്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹാർഡായിട്ട് രണ്ട് പറയും. സന്ദീപും അമ്മയും ബാഡ് പ്ലേ നടത്തിയല്ലേ റമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
2: ഡോണ, ഗോ ടു യുവർ റൂം. ഐ നീഡ് ടു ആൻസർ ദിസ് കോൾ. ഐ വിൽ കോൾ യു വെൻ ഐ ആം ഡൺ.
1: ഓക്കേ പപ്പ.
2: ഹലോ
3: രാജീവ് ഏട്ടാ, അഡ്വാൻസ് ഹാപ്പി ഓണം.
2: എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? വേഗം പറയാം, ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്.
3: പിന്നെ ഒരു ഡബിൾ വൈബ് ന്യൂസ് ഉണ്ട്. റമീസിക്കയുടെ കമ്പനിയിൽ എനിക്കും ഒരു വലിയ ഓപ്പണിംഗ് കിട്ടി. റെസ്യൂമേ അയച്ചിട്ടുണ്ട്. രാജീവേട്ടൻ സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ആവുമല്ലേ, അപ്പം നമ്മൾ പൊളിക്കും. ഹാപ്പി ആയില്ലേ?
2: ഞാനൊട്ടും ഹാപ്പി അല്ല.
3: അയ്യോ, അതെന്ത് പറ്റി?
2: സന്ദീപേ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടി ചീപ്പ് ടോക്ക് വേണ്ട. റമീസ് സാറിന്റെ കമ്പനിയിൽ എന്റെ ജോബ് എങ്ങനെ നഷ്ടപ്പെട്ടു? എന്റെ ഫാമിലി പാനിക്കാണ്. ഈ ബ്രൂട്ടൽ സീൻ ഉണ്ടാക്കാൻ നിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ?
3: രാജീവേട്ടാ, ഐ ആം റിയലി സോറി. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
0: ഫോൺ എടുക്ക്. എടാ, നീ നിന്റെ അമ്മയും ചേർന്ന് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നല്ലേ. ഇതിന്റെ റിസൾട്ട് നീ അനുഭവിക്കും.
3: ചേച്ചി, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല.
0: സ്റ്റോപ്പ് ഇറ്റ്. ഇനി മെയിലിൽ ഈ ഫോണിലേക്ക് വിളിക്കരുത്. രാജീവേ, ഈ ബാഡ് കണ്ടീഷൻ എങ്ങനെയും സോൾവ് ചെയ്യണം. സെന്റി അടിച്ചിരുന്നാ പറ്റില്ല. എനിക്കിതൊരു റിവഞ്ചാണ്.
2: എത്രയും പെട്ടെന്ന് മറ്റൊരു വിസ ശരിയാക്കി ഞാൻ പോവും. എനിക്ക് സർവൈവ് ചെയ്തേ പറ്റൂ.
1: അച്ഛമ്മ, പുതിയ വിസയിൽ പപ്പ ഗൾഫിൽ പോകുമ്പോ

0: നമ്മുടെ മോള് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവളെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. ആദ്യം നമുക്ക് ഹാപ്പിയായിട്ട് ഇവിടെ ഓണം ആഘോഷിക്കണം.
1: എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയാലൊന്ന് ആലോചിക്കുകയാണ്.
0: നോക്ക് നീനു, അച്ഛൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ മകൻ അബുദാബിയിലുണ്ട്. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ HR ആണ്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോബ് ഉറപ്പാണ്. നിന്റെ റിവെഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരുപക്ഷെ അബുദാബിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നേക്കാൾ മുമ്പേ നിനക്കായിരിക്കും. ഈ സിറ്റുവേഷനിൽ അച്ഛനെയും അമ്മയും എനിക്ക് കൈവിടാൻ പറ്റില്ല.
1: ഈ ഓഫറില്ലെങ്കിലും എന്റെ മോളുടെ ഹെൽത്തിന് വേണ്ടി ഞാൻ നിൽക്കാം. എന്നുവെച്ച് അച്ഛനെ കൊണ്ട് അബുദാബിയിൽ ജോലി സെറ്റാക്കാതിരിക്കണ്ട. അതും വേണം.
0: ആ ഡൺ. ഡോണ മോളെ,
2: എന്താ രണ്ടുപേരും കൂടി ഒരു ഡിസിഷനിൽ എത്തിയോ?
0: മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങളെല്ലാം ഈ സ്ട്രഗിൾ ചെയ്യുന്നത്.
2: ആഹാ, മമ്മി ഹാപ്പി മൂഡിൽ എത്തിയില്ലെങ്കിലും അതിന്റെ സൈഡ് ആയിട്ടുണ്ട്. അപ്പോ ഓണം നമ്മൾ ഇവിടെ ഗ്രാൻഡ് ആക്കുന്നു. നെക്സ്റ്റ് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും.

അച്ചമ്മേ, ഇന്ന് ഓണസദ്യ അച്ഛനും അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അച്ചാച്ച, നിങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇന്നത്തെ എന്റെ റീൽ കിച്ചണിൽ എക്സ്പേർട്ട് ആണെങ്കിലും ലേസി മൂടായ നീനു മമ്മിയും ഇതുവരെ ഈറ്റിംഗ് വൈബ് മാത്രമുള്ള മിസ്റ്റർ രാജീവും കൂടി പെർഫെക്റ്റ് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്.

0: നീ ഇനിമോക്കെ ഇങ്ങനെയുള്ള പാചകമൊന്നും വശമില്ലല്ലോ, ഒക്കെ ഞാൻ ചെയ്തോളാം.
1: വേണ്ട, പഠിക്കണമല്ലോ. സംശയമുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എന്നോട് പറഞ്ഞു തന്നാൽ മതി, അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ.
2: നീ ഒന്ന് അടങ്ങി എവിടെങ്കിലും ഇരുന്നാ മതി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും.
3: നമുക്ക് പോയി ഒരു ഊഞ്ഞാലിട്ടാലോ മോളെ.
1: ബെസ്റ്റ് ഐഡിയ. അച്ഛമ്മയും വാ, പോകാം. ഫുഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു തമ്പോല ഗെയിം കളിക്കാം. ഓൾറെഡി ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
3: നീ മിടുക്കിയാണടി മോളെ.
4: നീനു, ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? റമീസ് സാറ് പണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലോ?
2: ഇപ്പൊ റിലാക്സ് ആകെ, ഞാനൊരു എക്സ്ട്രീം ഫീലിംഗ്സിലാണ്. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്.
4: ആ ശരിയാ, അത് തന്നെ. എന്തെങ്കിലും വരട്ടെ.

0: പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാഷ് ഉടനെ തന്നെ റെഡിയാക്കാം.
1: എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, നാളെയോ മറ്റന്നാളോ അത് വിറ്റ് ക്യാഷ് തരാം.
2: ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലേടാ. ഞാനിപ്പോ വന്നതേ നിങ്ങളോടൊപ്പം ഓണം ഉണ്ണാനാടാ.
0: ഓ സോറി, പെട്ടെന്നുള്ള ടെൻഷനില് ഞാനതങ്ങ് മറന്നുപോയി.
2: നിങ്ങൾ വെറുതെ സ്ട്രെസ് ആകണ്ട, ഓണം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കമ്പനി നിനക്കും ഫാമിലിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ചെയ്യും, ഡേറ്റ് അറിയിച്ചാ മതി.
0: ഏ അത് അല്ല സർ, എനിക്കൊന്നും മനസ്സിലായില്ല.
2: നിന്നെ പോലുള്ള സ്മാർട്ട് വർക്കർമാരുള്ളപ്പോ നമ്മുടെ കമ്പനി ഒരു ക്രൈസിസിലും പെടില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒഴിവാക്കൂടാ.
1: ഓ ഗോഡ്, എന്തൊരു എക്സൈറ്റിംഗ് ന്യൂസ് ആണിത്.
0: ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ.
2: നിന്റെ പേരൻസിന്റെയും മോളുടെയും വിഷമം വാപ്പ എന്നോട് പറഞ്ഞു, വേറെന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല, അതുകൊണ്ടാ.
0: സാർ, ഈ ക്യാഷിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങള്.
2: ആ അതുകൊണ്ടാ നീ കുടുംബത്തോടൊപ്പം ഓണം കൂടാൻ ക്രൂരമായ ഒരു തമാശ കാണിച്ചത്. സോറിടാ
3: അങ്കിൾ, യു ആർ സോ അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓണം സർപ്രൈസ് ആണ് തന്നത്. റിയലി ആൻ അമേസിംഗ് മാൻ.
2: ഡോണ, നിന്റെ പോലെ ഒരു സ്മാർട്ട് പ്രിൻസസ് എന്റെ സ്വന്തം മോളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്.
1: രമി സർ, ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണല്ലേ. വെരി സ്വീറ്റ്, പക്ഷേ ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി.
2: രാജീവേ, നീനു, പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പേരൻസിനൊപ്പം ഓണം ആഘോഷിക്കണമെന്ന് തോന്നുമ്പോൾ, അവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലോ, കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മൾ പ്രവാസികൾ അവസരമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒക്കേഷൻസ് ആഘോഷിക്കണം. ഇതിലൊന്നും ഒരിക്കലും കഴിയാത്ത എത്രയോ പ്രവാസികളുണ്ട്.
4: പകരം പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത്.
2: അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം നിറഞ്ഞൊഴുകുന്നത് കണ്ണുകളിലൂടെ എനിക്ക് കാണാം.
0: ഇത്രയും മനസ്സ് സന്തോഷമായിട്ടുള്ളൊരു ഓണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്.

0: രമീസങ്കൾ വന്നു.
1: രാജീവേ,
2: ആ
1: ഹാപ്പി ഓണം. ഞാൻ എന്തിനാ ഇപ്പൊ വന്നതെന്ന് അറിയാവോ?
2: ഞാനും നീനും ഇപ്പൊ അത്

0: നിർമ്മലേച്ചി വാ. അതെ, സന്ദീപിനെ എന്റെ കമ്പനിയിൽ വേണ്ട കേട്ടോ.
1: അയ്യോ, അതെന്താ മോനെ?
2: നിർമ്മലേച്ചോട് 100 വട്ടം ഞങ്ങൾക്ക് സോറി പറയാനുണ്ട്. അതിന്റെ കൂടെ ഒരു ലവ്ലി സജഷനും, സാർ സന്ദീപിന് വിട്ടുകളയരുത്.
0: പക്ഷെ അവന്റെ സ്പോൺസർ അവനെ എനിക്ക് തരില്ല. സന്ദീപേ ബ്രില്യന്റ് ആയ ഒരു ഹാർഡ് വർക്കറാണ്. പക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട്, അടുത്ത മാസമാണ് അവന്റെ കമ്പനിയിലെ ഓണാഘോഷം. സ്പോൺസർ നിർമ്മല ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ സ്പെഷ്യൽ പായസം ചേച്ചിയുടെ വകയാണ്. പിന്നെ മോന്റെ കൂടെ ഒരു അടിപൊളി ഓണ
3: ട്രിപ്പ്. അവിടെ ഞങ്ങൾക്കും കൂടാമല്ലോ.
0: ഓണപ്പാട്ടും ഡാൻസും ഫോറിനേഴ്സിനായി ഡോണം ഒഴിമിഞ്ഞിക്കുന്നു.
3: ഓണം വൈ എന്റെ നാട്ടിനെ കൊണ്ടുവരും ഞാൻ.

0: ആ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഒരു മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഓണം ആഘോഷിക്കുന്ന എത്രയോ പ്രവാസികളുണ്ടാകും.
1: അതെ അതെ, പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു സ്വന്തം സമ്മാനം കിട്ടും. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു നൊസ്റ്റാൾജി.
2: ആ അവരുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷേ എപ്പോഴെങ്കിലും ഓണം ഉണ്ടാൽ ഓണം ആവില്ല, ചൂടാറ മുമ്പേ ഉണണം. അതുകൊണ്ടേ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് വേഗം വന്നേ.

0: ഓണം ദ റിയൽ എക്സിറ്റ് നാടകം സമാപിക്കുന്നു. രചന ഷെരീഫ് പാങ്ങോട്, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: കൃഷ്ണൻ പരമേശ്വരൻ കുര്യാത്തി, ഗീത റോസ്ലിൻ വയലുങ്കൽ, രാജീവ് ശരത് ദാസ്, റമീസ് ജയചന്ദ്രൻ ബി, നിർമ്മല എസ് കെ മിനി, നീനു ആൻസി ഡി ബി, സന്ദീപ് ഹരിപ്രസാദ്, ഡോണ അളകനന്ദ ഡി ബി.
1: സംവിധാന സഹായം: എൻ സുനിത, വി എൻ ദീപ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
2: പിട്ടപ്പിള്ളി ഏജൻസീസ്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: കണ്ടീഷൻ സപ്ലൈ.
3: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാലം കാത്തു നിന്നില്ല, ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

ആദാമിൻ്റെ മകൻ അബു. ഈ ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:50 കേൾക്കാം. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.
2: കലിതുള്ളി പെയ്തുമറിഞ്ഞ കർക്കിടകം ഓർമ്മയായി. പഞ്ഞമാസം കഴിഞ്ഞ് മാനം തെളിഞ്ഞ വസന്തം വന്നു. വിളവെടുപ്പിന്റെ സമൃദ്ധിയും സന്തോഷവുമാണ് ഓരോ മലയാളിയുടെ മനസ്സിലും. തൊടികളിലെ ചെടികളായ ചെടികളെല്ലാം പൂത്തുലഞ്ഞു. അങ്ങനെ ഒരു ഉൾനാടൻ ഗ്രാമീണ കന്യകയെപ്പോലെ ശാലീനയായ ചിങ്ങമാസം കടന്നുവന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഓരോ മലയാളിയും ഒരുങ്ങിക്കഴിഞ്ഞു.

പൊന്നുണത്തിൻ്റെ വരവറിയിച്ച് മനസ്സിൽ സന്തോഷം പകരുന്ന മണ്ണിൻ്റെ ഗന്ധവും സ്നേഹത്തിൻ്റെ നനവും നിറഞ്ഞ പാട്ടുകൾ. ഈ ഓണപ്പാട്ടുകളിലൂടെ നമുക്ക് വീണ്ടും ആ പഴയ ഓണക്കാലത്തേക്ക് മടങ്ങാം. പൊൻവെയിലിൻ്റെ കസവ് ചേര ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഉത്രാട പൂനിലാവിന് തെളിച്ചമേറുന്നു.

പൂക്കളമൊരുങ്ങുന്ന മുറ്റങ്ങളിൽ, പൂവിളികൾ ഉയരുന്ന നാട്ടുവഴികളിൽ ഓർമ്മകളുടെ തുമ്പപ്പൂ വിരിയുന്ന കാലമാണ് ഓണക്കാലം. ഒരു കുടന്ന തുമ്പപ്പൂ പോലെ ഓണത്തിന്റെ നിഷ്കളങ്കമായ ആ പഴയ കാലത്തിലേക്ക് ഒന്നും മടങ്ങിപ്പോകാം. പൂക്കളുടെ നിറവും മണവും മനസ്സു നിറയെ സ്നേഹം പകർന്ന ഒരു ഓണപ്പാട്ടിലൂടെ.

മുറ്റത്തെ മുക്കുറ്റിപ്പൂവിൻ്റെ മഞ്ഞ നിറം പോലെ ഓണക്കാലത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളും പാട്ടുകളും നിറഞ്ഞ ആ പഴയ ഓണക്കാലത്തിൻ്റെ സന്തോഷവുമായി മുറ്റത്തെ മുക്കുറ്റിപ്പൂവിനോടൊപ്പം നമുക്കും ആ ഓണക്കാലത്തേക്ക് പോകാം.

0: ആടിവരുന്ന പാടിവരുന്ന ചങ്കരനായി ആടി, ആ ചങ്കരനായി ആടി, തമ്രാമ്പാടിക്കല് ചമ്രമ്പാടി എന്ന് ചങ്കരനായി ആടി.
1: എന്നിട്ട്
0: അടിവയറോണ്ട് പിപ്പി വിളിക്കണ് ചങ്കരനായി ആടി. എന്റെ വല്യമ്പ്രാട്ടിയേ.

പൊന്നിൻ കതിരുകൾ പാടത്താകെ നിറയുമ്പോൾ ഓണത്തിന്റെ സമൃദ്ധിയും ഗ്രാമീണ സൗന്ദര്യവും മനസ്സിൽ തെളിയുന്നു. ആ സന്തോഷത്തിൽ പഴയ ഓണക്കാലത്തിന്റെ സ്നേഹവും നാടിന്റെ പാട്ടും വീണ്ടും ഉയരുന്നു.

തിരുമുറ്റത്ത് വർണ്ണപ്പൂക്കൾ ഐശ്വര്യത്തിന്റെ കളമെഴുതുന്ന മനോഹരമായ പൊന്നോണക്കാലം. പൂക്കളുടെ മനം കവരുന്ന സുഗന്ധവും സൗന്ദര്യവും സ്നേഹത്തിന്റെ നിറച്ചാർ തണിയിച്ച ബാല്യകാല ഓണ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ഗാനം.

പൂക്കൾ വാടിയാലും മനസ്സിലെ സ്നേഹത്തിന്റെ സുഗന്ധം വാടാതെ സൂക്ഷിക്കാനാണ് ഓരോ ഓണവും നമ്മോട് പറയുന്നത്. സമത്വത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആ നല്ല നാളുകൾ വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ ഓണത്തിന്റെ നന്മകൾ എന്നും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.

0: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. കണ്ടീഷൻ അപ്ലൈ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30

0: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30

കിളിയേ നീ ഉച്ചയ്ക്കുറങ്ങി ഉണർന്ന കിനാവുകൾ, കൊച്ചു കൊച്ചോ മനത്തങ്ക കിനാവുകൾ ഉന്മാദങ്ങൾ, ചെറുകിളിയേ എന്റെ പങ്കെ.

കിളിയേ നീ ഉച്ചയ്ക്ക് ഉറങ്ങി ഉണർന്ന കിനാവുകൾ, കൊച്ചു കൊച്ചോ മനത്തങ്ക കിനാവുകൾ, ഉന്മാദങ്ങൾ ചെറുകിളിയേ എന്റെ പങ്കെ.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ പരാമർശിക്കപ്പെടുന്ന അനന്തൻകാട്ടിലൊളിച്ച മഹാവിഷ്ണുവിന് വൃത്ത പാകം ചെയ്തു നൽകിയത് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു വിഭവം ഓണസദ്യയിലെ കറികളിലെ പ്രധാനമായി അറിയപ്പെടുന്നു. ഏതാണ് ഈ വിഭവം? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പ്.
1: ആകാശവാണി ഓണം കവിതാ നേരം. കവിതാ നേരത്തിൽ ഇന്ന് കണിമോൾ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഇദം മമ.
2: താളം തെറ്റിയ ഋതുക്കൾ ഓരോന്നും ഉണങ്ങാത്ത മുറിവുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. വേനലിൽ വെന്തുരുകുന്നു. പകയോടെ വിഷസർപ്പങ്ങൾ ഇരയെ കാത്തുകിടക്കുന്നു.

0: വറുതിക്കുടം നിറഞ്ഞു തൂവിപ്പോകുന്ന വർഷം പ്രളയത്തിൽ മുക്കിക്കൊല്ലുന്നു. കാലം തെറ്റിയ കൊടുമഞ്ഞിന് തണുക്കുന്നു. ആരുടെ പകയാണിത്? എത്ര നോവേറ്റിട്ടും നിശബ്ദത വെടിയാത്ത ഒരുവളുടെ ആത്മഭാഷയല്ലേ ഈ പക. വെയിലാണെങ്ങും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. വെയിലാണെങ്ങും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. അന്തിയിൽ മങ്ങൂഴത്തിൻ കടവിൽ കാതോർക്കുന്നു നെഞ്ചിലെ വിഷപാത്രം പകരാൻ തീനീലമാം ചുണ്ടിണ നീറിപ്പൊള്ളും മുദ്ര ചാത്തുവാൻ മണ്ണോടങ്ങനെ കലർന്നാഴം തിരയാൻ തീ കൂട്ടുവാൻ. മാഞ്ഞകാലത്തിൻ മറവിക്കുമുൾവനങ്ങളിൽ ക്ഷീരവൃക്ഷത്തിൻ നിഴൽ പറ്റി നിന്നിതേ വിധം പോരുക രാവൊന്നിച്ചു പങ്കിടാം വിളിച്ചതും കാട്ടുചമ്പകം പൂത്ത ചേലുടുത്തതും അരഞ്ഞാൺമണിക്കിലുക്കത്തിലാൾക്കയം മറച്ചതും മഴയിൽ കുളിർപ്പിച്ച് പ്രളയം പുതച്ചതും പുകമഞ്ഞീറൻ നീക്കി എരിവയിലണച്ചതും മഴമേഘത്തിൻ മൗനമട്ടഹാസത്തിൽ പൊന്തി വയലും തോടും കടന്നാർത്തു പാഞ്ഞടുത്തതും എരിയും പുല്ലിൻ കടവേര് തീപ്പെടും നേരമൊരു ചാഞ്ഞരമ്പ് കത്താതെ കാത്തിരുന്നതും ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും. ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും. ഇവളെ കപാലിതൻ ജടയിൽ വിദ്യുത്പാദലതയായി മുളച്ചതും രുധിരം നുണച്ചതും ഇലയിൽ നിന്നും മുളച്ചിലയായി പെരുക്കുന്ന പകയാണകമ്പുറം പൊള്ളുന്നതിവൾ കുടൽ. ഇലയിൽ നിന്നും മുളച്ചിലയായി പെരുക്കുന്ന പകയാണകമ്പുറം പൊള്ളുന്നതിവൾ കുടൽ.
1: കവിതാ നേരത്തിൽ ഇതുവരെ കേട്ടത് കണിമോൾ എഴുതി അവതരിപ്പിച്ച കവിത ഇദം മമ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം മടക്കയാത്ര.

നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സോടെ മലയാളികൾ വരവേൽക്കുന്ന പൊന്നോണത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതെ, ഇന്ന് ഉത്രാട ദിവസമാണ്.

0: മലയാളി മനസ്സിനെ ആവേശത്തിലാഴ്ത്തുന്ന ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് എല്ലാവരും. കുടുംബത്തോടൊപ്പമുള്ള ഒത്തുകൂടലും കൂട്ടായ്മകളും എത്രത്തോളം നമ്മുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും എന്ന തിരിച്ചറിവാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷവും മാനസിക ഉല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ.
1: മറ്റൊരു തിരുവോണം സമാഗതമായിരിക്കുകയാണ്. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ. ഓണാഘോഷം എല്ലാ കാലത്തും മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാലമേറെ കഴിഞ്ഞു പോയിട്ടും തലമുറകൾ മാറി വന്നിട്ടും ജീവിത ശൈലിയിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം ശക്തമായിട്ടുമൊക്കെ ഓണം മലയാളിക്ക് മറക്കാനാകാത്ത ഒരു സംഗതിയായി തുടരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു മനോനിലയിലേക്ക് മലയാളി എപ്പോഴും എത്തിച്ചേരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളിയാണെങ്കിലും ഓണക്കാലത്ത് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാകാത്ത ഒരു സംഗതിയായി തന്നെ തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓണം മലയാളികളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത്? ഓണാഘോഷം കൊണ്ട് മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓണത്തിന്റെ ഐതിഹ്യം തന്നെ തീർച്ചയായിട്ടും മാനസിക സംബന്ധമായ ചില വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഓണാഘോഷം. ഒരു കാലത്ത് എല്ലാ പ്രജകളെയും സമന്മാരായി കണ്ട് കള്ളവും ചതിവുമില്ലാതെ പക്ഷപാതപരമായ സമീപനമില്ലാതെ സ്വർഗലോകം പോലെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മഹാരാജാവിനെ ചതിയിലും വഞ്ചനയിലും പെടുത്തി ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷം വർഷത്തിലൊരിക്കൽ ആ മഹാരാജാവ് തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു ഐതിഹ്യമാണ് ഓണത്തിന്റെ പുറകിലുള്ളത്. സ്വാഭാവികമായും മൺമറഞ്ഞു പോയ കാലത്തെ നന്മകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രമാത്രം തീവ്രമായ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഓണക്കാലമാകുമ്പോൾ ആ മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് സന്തുലിതാവസ്ഥയോടുകൂടി സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി പരസ്പരം സഹകരിച്ച് മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓണക്കാലത്ത് മലയാളികൾ എത്തിച്ചേരാറുണ്ട്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓണാഘോഷത്തെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജാതി മത വർഗ ചിന്തകളൊന്നുമില്ലാതെ ഉന്നതകുല ജാതനെന്നോ ദരിദ്രനെന്നോ ഒന്നും ഉള്ള പകതിരിവുകളോ വേർതിരിവുകളോ ഇല്ലാതെ തന്നെ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു അവസരമായി ഓണക്കാലം മാറുന്നു. ഇതോടൊപ്പം തന്നെ ഓണത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതും ഈ ആഘോഷത്തിന്റെ തിളക്കം കൂട്ടുന്ന ഒരു സംഗതിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലപ്പോഴും പല ഭൂഖണ്ഡങ്ങളിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ബന്ധുക്കൾ

0: ഒരുമിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരുകയും പരസ്പരം സഹകരിക്കുകയും അവരുടെ കുട്ടിക്കാല ഓർമ്മകളായി വിറക്കുകയും നമ്മുടെ നാടിൻ്റെ തനിമയാർന്ന വേഷഭൂഷാദികളും ഭക്ഷണ രീതികളും കൂട്ടായ്മകളും കളികളും എല്ലാം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഓണാഘോഷം വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി മാറുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരസ്പരമുള്ള ഒത്തൊരുമയുടെ ഒരു ആഘോഷമായി ഓണം മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഉന്നതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആ മണ്ണിൻ്റെ ഗന്ധമൂറുന്ന ആഘോഷങ്ങൾ നിങ്ങളെ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ്. മാത്രമല്ല, ഓണക്കാലത്ത് വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഒരു രീതിയും പലയിടത്തും നിലവിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും സമന്മാരാണ്, ഒരുമിച്ച് ഒരേപോലെ ജീവിക്കേണ്ട ആളുകളാണ്, തമ്മിൽ ഭേദഭാവങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന വ്യക്തമായ ഒരു ധാരണ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഓണത്തെക്കുറിച്ചോ നമ്മുടെ ഗൃഹാതുരമായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമുള്ള മഹാനഗരങ്ങളിലോ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാള തനിമ എന്നൊരു സംഗതി അവർക്ക് പരിചയമുണ്ടാവണമെന്നില്ല. അവർ അവരുടെ സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതശൈലി അതുപോലെ അനുകരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അവരുടെ മുൻപിൽ കേരളം എന്ന ഒരു നാടിന് തനിമയാർന്ന ചില രീതികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഓണക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായി എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രായ പരിധിയിലുള്ള മാതാപിതാക്കളും ഒരുപോലെ പറയുന്നുണ്ട്. ഈ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി പരസ്പരം ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ഓണക്കാലം സമ്മാനിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി കരുതപ്പെടുന്ന ഫിൻലാൻഡും സന്തോഷം വളരെ കൂടി നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമൊക്കെ പ്രധാനമായി പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യനെ കാണുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നും പ്രകൃതിയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുമുള്ള ഒരു തത്വചിന്ത മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാൾ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നതെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതിനുള്ള ഒരു സൗകര്യവും സാഹചര്യവുമാണ് ഈ ഓണാഘോഷം പ്രദാനം ചെയ്യുന്നത്. ഒരു കാർഷിക ആഘോഷമായതുകൊണ്ട് തന്നെ നാണ്യ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തിനെ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് കാർഷിക വൃത്തി ഒരു വലിയ യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും ചെറുകിട രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമായി ഈ ഓണാഘോഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷി വലിയ തോതിൽ നടത്തുന്നവർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങാനും കഴിയുക വഴി പ്രകൃതിയുമായി ഒന്നു ചേരാനുള്ള അവസരം ഒരിക്കൽ കൂടി വരികയാണ്. മാത്രമല്ല, ഓണത്തിന്റെ തലേദിവസം ബന്ധുക്കളെല്ലാം നാട്ടിൽ ഒരുമിച്ച് ചേർന്ന് പലവിധമായിട്ടുള്ള കളികളിലും ഏർപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള സാമൂഹികമായ ഇഴയടുപ്പം ശക്തിപ്പെടുന്നു. പരസ്പരം മനസ്സിലാക്കാനും മറുവശത്തുള്ള വ്യക്തിയുടെ വൈകാരിക ഭാവം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിക്കാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം വികസിക്കാനും ഈ സാഹചര്യം വളരെയധികം ഗുണം ചെയ്യുന്നു. ഓണക്കളികളിലൂടെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കളികളിലെ ജയവും തോൽവിയും സ്ഥായിയായ സംഗതിയല്ല എന്ന ഒരു തിരിച്ചറിവ് വരുന്നതോടുകൂടി ആ ജയത്തിനെയും തോൽവിയെയും തുടർന്നുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു. ഒരു കളിയിൽ ജയിച്ചതുകൊണ്ട് താൻ എന്തെങ്കിലും ആയി എന്നൊരു ധാരണ ഉണ്ടാകേണ്ടതില്ല. അടുത്ത കളിയിൽ തോൽവി സംഭവിക്കാം. ഒരു തോൽവി ജീവിതത്തിന്റെ അവസാനമല്ല, അടുത്ത കളിയിൽ ജയിക്കാം. അപ്പോൾ ജയത്തിന്റെയും തോൽവിയുടെയും ഒരു സ്ഥായി അല്ലാത്ത സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യക്തികളുടെ കലാവാസനകൾ പുറത്തെടുക്കാനും പരിപോഷിപ്പിക്കാനുമുള്ളൊരു അവസരം കൂടെ ഓണക്കാലം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ ഒന്നും നൈസർഗികമായ സിദ്ധി കൊണ്ട് അനുഗ്രഹീതരല്ലാത്തവർ പോലും ഇത്തരം പ്രവൃത്തികളിൽ പങ്കെടുക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന വഴി വലിയൊരു മാനസിക ഉല്ലാസത്തിൻ്റെ വഴിയാണ് തുറന്നു കിട്ടുന്നത്. ഇവിടെ തൻ്റെ പദവിക്കോ പണത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ തീർത്തും പച്ച മനുഷ്യനായി മാറി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക വഴി തീർച്ചയായിട്ടും നാം ഭൂമിയുടെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നു. അയൽപക്കത്തുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ചേർന്ന് മനസ്സ് തുറക്കാനും സമയം ചെലവിടാനുമുള്ള അവസരവും ഓണക്കാലം നൽകുന്നുണ്ട്. അയൽവാസികളുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാതെ ഒരു മലയാളി എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കാനുള്ള ഈ അവസരമാണ് ഓണക്കാലം പ്രദാനം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെ. ഇതിൽ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ഭേദഭാവങ്ങളും മാഞ്ഞു പോവുകയും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള തലത്തിൽ തന്നെ സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭേദഭാവങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും ശക്തമായ ഒരു പാരസ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പരസ്പര സഹകരണം സാധ്യമാക്കാനും ഈ ഓണക്കാലം നമ്മെ സഹായിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഓണവുമായി ബന്ധപ്പെട്ട വാണിജ്യപരമായിട്ടുള്ള ചില ഘടകങ്ങൾ തന്നെയാണ്. ഓണക്കാലം വാണിജ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി ഏറ്റവും നല്ലൊരു കാലമാണ്. കാരണം ആഘോഷത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് മലയാളികളുടെ സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അവസ്ഥയായി മാറുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴമൊഴി തന്നെ നിലവിലുള്ളത് അതിനെ അടിവരയിടുകയും ചെയ്യുന്നു. പക്ഷെ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓണത്തിന് സാമ്പത്തികമായി ചെലവിടുമ്പോൾ നമ്മുടെ വരവിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രിതമായി ചെലവിടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പരിധി വിട്ടുള്ള ആഡംബര ചെലവുകൾ വഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകരാതെ നോക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങാനും സദ്യ തയ്യാറാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വഴി നമ്മുടെ വിപണിയിൽ ഒരു ഊർജസ്വലമായ ചലനം വരാനുള്ള സാധ്യത തുറക്കുകയാണ്. ഇതിലൂടെ ഈ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകാനുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ള ധനം സമൂഹത്തിൽ വ്യത്യസ്ത തലത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകാൻ ഇത് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓണം എന്നത് ഒരു വികാരമായി മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി അത് പരിമിതപ്പെടുത്താൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉയരുന്ന സങ്കല്പങ്ങളെ ഒരു ജീവിതകാലം മൊത്തം നെഞ്ചേറ്റിക്കൊണ്ട് നടക്കേണ്ടത് ആവശ്യമാണ്. യുവതലമുറയിൽപ്പെട്ട കുട്ടികളോട് ഓണത്തിന്റെ സങ്കല്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാബലിയെ പോലെ നീതിമാനായി ധർമ്മിഷ്ഠനായി സത്യസന്ധനായി എല്ലാവരെയും സമഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താം. ഉപരിപ്ലവമായ വർണ്ണ ശബളിമകളിൽ അഭിരമിക്കാതെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി പരസ്പരം പിന്തുണച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിതത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് പോകാൻ ഈ ഓണക്കാലം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണാഘോഷവും മാനസികോല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് അപ്പം. സമയം 5 മണി കഴിഞ്ഞ് 31:24. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-Vidya പദ്ധതി. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും, ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം, 8:00 സാഹിത്യരംഗം, 8:15 ചലച്ചിത്രഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 ഓണം കഥാവേള. ടി രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്നു. 9:30 ഓണം പ്രത്യേക ചാറ്റ് ഷോ, നടനും സംവിധായകനുമായ ജീൻ പോൾ ലാലും പങ്കെടുക്കുന്ന പരിപാടി. 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 10:05 ചലച്ചിത്ര ശബ്ദരേഖ രാജമാണിക്യം, 11:00 ഓണഗീതികൾ ലളിതഗാനമേള, 12:00 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, 1:00 ആവണി പൊന്നൂഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അതിഥിയായി പങ്കെടുക്കുന്നു. 2:00 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി, 3:00 ചിത്രീകരണം, 4:00 ജലാശയത്തിൻ്റെ നാട്ടിലൂടെ ചിത്രീകരണം കേൾക്കാം, 5:00 ഓണം കവിതാ നേരം ആലങ്കോട് ലീലാകൃഷ്ണൻ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ.

8 മണിക്ക് ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 ഓണം കഥാവേള, സിതാര എഴുതി അവതരിപ്പിച്ചത്. 9:30 ഓണം പ്രത്യേക പരിപാടി, സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് പങ്കെടുക്കുന്നു. 10 മണിക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: കൊഞ്ഞോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
0: കൊഞ്ഞോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല,
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പൂവിളികളുമായി ഉത്രാടനിലാവ്, ചിത്രീകരണം. രചന ശ്രീ അനിൽ നെടുങ്ങോട്.

എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മലയാളി മനസ്സ് ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ഓണാഘോഷത്തിന് തത്തുല്യമായി മലയാളിക്ക് മറ്റൊരു ഉത്സവം ഇല്ലെന്ന് തന്നെ പറയാം.

ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടനാൾ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ തിരുവോണമായി. നാളെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും.

0: ഉറപ്പിക്കും വാങ്ങാനുള്ള തിരക്ക് ഒരു വശത്ത്. ഓണക്കോടിയുമായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനിറങ്ങി തിരിച്ചവരുടെ തിരക്ക് മറ്റൊരു വശത്ത്. കൂടാതെ രാത്രിയെ പകലാക്കി ഓണക്കാല ആദായ വിൽപ്പനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ഉത്രാടപ്പാച്ചിൽ അന്വർത്ഥമാകുന്നു.
1: ഓണത്തോട് ബന്ധിപ്പിച്ച് പറയാറുള്ള ഒരു പഴയ ശൈലിയാണ് ഉത്രാടപ്പാച്ചിൽ.
0: പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
1: ആ പറച്ചിലിൽ തന്നെ ഓണത്തെക്കുറിച്ച് നാട്ടിൻപുറങ്ങളിലും പഴയ ആൾക്കാർക്കുണ്ടായിരുന്ന ആ ഒരു ഉത്കണ്ഠയും ഒരുക്കങ്ങളൊന്നും ശരിയായില്ല, ഒന്നും അതിരിലെത്തിയിട്ടില്ല എന്ന് തുടങ്ങിയുള്ള ഒരു ആശങ്ക അത് പണ്ട് വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൽ മുഖ്യ പങ്കുണ്ടായിരുന്നത്. കാരണം ഓണത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ കടുവാങ്ങയായില്ല, സാമ്പാറിലുള്ളതായിട്ടില്ല, അതുപോലെ തന്നെ വറുത്തുപ്പേരികളൊന്നും ആയിട്ടില്ല. അതിനെ ചൊല്ലിയുള്ള ഒരു തരം ഇരിക്കപ്പുറതിയില്ലായ്മ, പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നതിനുള്ള ഒരു ത്വര, ഇതൊക്കെ തന്നെയും നമ്മളെത്ര കാര്യമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ തിരുവോണ ദിവസം ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ പാച്ചിൽ എന്ന് പറയുന്ന ആ തനി മലയാള പദത്തിൽ തന്നെ ഒരു ജനതയുടെ ഓണത്തെ ചൊല്ലിയുള്ള സംസ്കൃതി മുഴുവൻ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വലിയ പ്രസക്തിയില്ല. കാരണം മേളകൾ ധാരാളമായിട്ട് ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി സ്റ്റാളുകൾ, അതുപോലെ തന്നെ മറ്റത്യാവശ്യ ഉൽപ്പന്നങ്ങൾ, എക്സിബിഷനുകൾ തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ ചെന്നാൽ ഇതെല്ലാം കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ചെല്ലുന്നവർക്കും യഥാർത്ഥത്തിൽ മനസ്സിൽ ഒന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ഈ നവീന യുഗത്തിലും ഉത്രാടപ്പാച്ചിൽ എന്നുള്ള ആ മലയാളിയുടെ ആ ഒരു ഓണത്തെക്കുറിച്ചുള്ള ആ ദിവ്യമായ ഒരു സങ്കല്പവും ഗ്രഹാതുരതയും ഉണർത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഉത്രാടത്തിനെത്തുന്നതിന് മുമ്പുള്ള നാളുകളും നമ്മുടെ ചൊല്ലുകളിലൊക്കെ മലയാള ഭാഷയുടെ കഥകളിലൊക്കെ പാട്ടുകളിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തം വെളുത്താൽ ഓണം കറുക്കും, അതൊരു പഴയ ചൊല്ലാണ്. അത്തത്തിൻ്റെ അന്ന് മഴയുണ്ടായില്ലെങ്കിൽ, ആകാശം മേഘാവൃതമായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉത്രാടം പിറക്കുമ്പോൾ ഓണത്തിന് മുന്നോടിയായി മഴയെത്തും എന്ന് പഴമക്കാർ അനുഭവം കൊണ്ട് അറിഞ്ഞിരുന്നു. അത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചോതിയാണ്. ചോതിക്കാണ് സത്യത്തിൽ നെല്ല് പുഴുങ്ങി ഉണക്കി ഉണ്ടാകാനുള്ള ചോറിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അത്തം മുതൽ ഉത്രാടം വരെയുള്ള ആ 9 ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഒരുക്കം കൊണ്ട് വളരെ തകൃതി ആയിട്ടുള്ള ഒന്നാണ്. അത് മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് താനും.

മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓണക്കാലവും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ഗന്ധവാഹിയാണ്. ചുമരിലെ നാഴികമണിയിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട്, റോഡിലെ വാഹനത്തിന്റെ ഹോൺ മുഴക്കം ശ്രദ്ധിച്ച്, ടെലിഫോൺ മണിയൊച്ച കാതോർത്ത്, അകലെയായി മുഴങ്ങുന്ന തീവണ്ടിയുടെ ചൂളം വിളിക്കായി കാതുകൂർപ്പിച്ച് അക്ഷമരായി കാത്തിരിക്കുകയാണ് നാട്ടിലെ ബന്ധുജനങ്ങൾ തങ്ങളുടെ പ്രിയജനങ്ങളുടെ വരവൊന്ന് കാണാൻ. ഗേറ്റ് വരെ പോയി നോക്കി ആശ്വാസപ്പെടുന്നവരും കാണാഞ്ഞ് നിരാശപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് വരാത്തതിന്റെ പരിഭവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇനി ചിലർ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലമെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും കാണാനും അവരോടൊപ്പം ഓണമുണ്ണാമെന്ന പ്രതീക്ഷയിലാണ് ചിലർ.

ചുരുക്കത്തിൽ ഒരാണ്ടിന്റെ പ്രതീക്ഷകൾ സഫലമാകുന്ന ദിനം കൂടിയാണ് ഓണക്കാലം. ഓണാഘോഷത്തെക്കുറിച്ചും

0: ഓണക്കാല അനുഭവങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ് ഡോക്ടർ ബെറ്റിമോൾ മാത്യു.
1: കൃത്യമായിട്ട് ഒറ്റ പോയിന്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആഘോഷങ്ങൾ വല്ലാതെ കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 50 കൊല്ലം മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓണത്തിന് ആഘോഷത്തിനായിരുന്നില്ല പ്രാധാന്യം, മറിച്ച് ഞങ്ങൾക്കൊക്കെ പ്രാധാന്യം ഞങ്ങളുടെ പരീക്ഷയ്ക്കായിരുന്നു. ഒരു വർഷം തുടങ്ങി ആദ്യത്തെ പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ പരീക്ഷ കാണുന്നത്. 1-ാം സ്ഥാനക്കാരെയും 2-ാം സ്ഥാനക്കാരെയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷയായിരുന്നു ഓണപരീക്ഷ. പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവധി, ഒരു ടെൻഷനും ഇല്ലാത്ത 10 ദിവസങ്ങളായിരുന്നു പ്രധാനം. പിന്നെ ഓണത്തിൻ്റെ ആഘോഷം വീടുകളിലാണെങ്കിലും കുട്ടികളുള്ള വീടുകളിലോ ഊഞ്ഞാൽ കെട്ടിത്തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അല്ലാണ്ട് പൊതുസ്ഥലങ്ങളിലെ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വീട്റ്റിൽ പൂക്കൾ ഇടുകയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം പൂക്കൾ പറിച്ചെടുത്ത് അല്ലെങ്കിൽ വഴിയോരത്തുനിന്നോ ഏതെങ്കിലും പൊന്തേന്നോ ഒക്കെ പോയി കാട്ടുപൂക്കളും അന്ന് വിരിയുന്ന പൂക്കളും ഒക്കെ പറിച്ചെടുത്ത്, പ്രധാനമായിട്ട് ഓണപ്പൂവെന്ന് ഞങ്ങൾ പറയുന്ന ഒരു വീണ്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൂവ് ഇതൊക്കെയാണ് പറിച്ച് പൂക്കൾ ഇടുന്നത്. ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 86 to 91 കാലഘട്ടമാണ്. അപ്പോഴാണെങ്കിലും ഓണാഘോഷം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ക്ലാസ്സില്ലാത്ത ഒരു ദിവസമൊന്നും കിട്ടുമായിരുന്നില്ല. കോളേജ് യൂണിയൻ്റെ വകയായിട്ട് കോളേജ് അടയ്ക്കുന്ന ദിവസം ഒരു ചെറിയ പൂക്കളം, അതും ഈ പറഞ്ഞതുപോലെ കോളേജിൻ്റെ പരിസരത്ത് പ്രിൻസിപ്പൽ അനുവദിക്കുന്ന ചെടികളുടെ പൂവൊക്കെ പറിച്ച് കുട്ടികൾ തന്നെ ഒരു പൂക്കളം ഇട്ട് വെക്കും എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുമുള്ള ആഘോഷമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളോ ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. അതേസമയം കാലം മുന്നോട്ട് പോകെ ഇപ്പോൾ വീടുകളിൽ നിന്നും നമുക്ക് വിപണിയിലേക്ക് ആഘോഷം വന്നു. വിപണിയുടെ സ്വാധീനം ഈ ആഘോഷങ്ങളുടെ പെരുമയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പിന്നെ അധ്യാപകരെല്ലാം ഒരുപോലെ യൂണിഫോം പോലെ സെറ്റ് മുണ്ടും സാരിയും, കുട്ടികൾ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഡ്രസ്സിലിറങ്ങുന്നു. അടുത്തതായിട്ട് എല്ലായിടത്തും പൂക്കളം ഇടുന്നു. പൂക്കളം ഇടലിൻ്റെ കൂട്ടത്തിൽ തന്നെ നിർബന്ധമായിട്ടും സദ്യ, അപ്പം മുഴുവൻ പേർക്കും അവിടെ തന്നെ സദ്യ ഉണ്ടാക്കി അത് വിളമ്പുന്നു. ഇതിന് ശേഷം കുട്ടികൾ പാട്ട് വെച്ച് ഡാൻസും ബഹളവുമായിട്ട് ആഘോഷത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നു. ഇത്തരത്തിൽ നമ്മളൊരു വലിയ ഒരു ആഘോഷ മനസ്സിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ആഘോഷത്തിന് എത്രത്തോളം ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ഓണം പോലും വീട്ടിൽ നിന്നും വിപണിയിലേക്ക് മാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
0: നാളത്തെ തിരുവോണ സദ്യ കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അടുക്കളയിൽ ഉപ്പേരി വറുത്തുകോരുകയാണ് അമ്മമാർ. അപ്പോഴേക്കും മുത്തശ്ശി കടന്നു വന്ന് അച്ചാറിന്റെ ഉപ്പ് നോക്കി അത്യാവശ്യം നിർദ്ദേശങ്ങൾ നൽകുന്നു. മാവേലി തമ്പുരാൻ വരുമ്പോൾ ഒന്നിനും ഒരു കുറവും വരരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് സദ്യ ഉണ്ണുന്നതിനുള്ള ഇല തുടച്ചു വൃത്തിയാക്കുകയാണ് മുത്തശ്ശി. ഇങ്ങനെ കേരളീയ ഗൃഹങ്ങൾ ബന്ധുസംഗമത്തിന്റെ ആഹ്ലാദാരവങ്ങൾ കൊണ്ട് രാവിനെ പകലാക്കുന്ന ദിനമാണ് ഉത്രാടം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒടുവിൽ രാവ് അവസാനിക്കുന്നതിനു മുൻപ് എപ്പോഴെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കഴിഞ്ഞെങ്കിലായി, അതാണ് സ്ത്രീജനങ്ങളുടെ സ്ഥിതി. ഒന്നുറങ്ങിക്കഴിയുമ്പോൾ കാക്ക കരഞ്ഞു തുടങ്ങും, പിന്നെ ഓണസദ്യയുടെ തിരക്കിൽ അലിയുകയാണ്. അതേസമയം പുലരുന്നതുവരെ മാനസിക ഉല്ലാസം നൽകുന്ന വിനോദങ്ങളിലായിരിക്കും മറ്റുള്ളവർ. അങ്ങനെ ഉത്രാടരാത്രി ഏവർക്കും നിദ്രാവിഹീനങ്ങളാകുന്നു. ഭൂവിസ്തൃതി കുറഞ്ഞെങ്കിലും എല്ലായിടവും ജനവാസ കേന്ദ്രങ്ങളായെങ്കിലും മലയാളിക്ക് ഓണത്തെ ഒരിക്കലും മറക്കാനാവില്ല. മട്ടുപ്പാവിലോ വീട്ടുപരിസരത്തോ നട്ടുവളർത്തിയ പച്ചക്കറികൾ കൊണ്ട് ഓണം ആഘോഷിക്കാൻ മലയാളി പഠിച്ചുകഴിഞ്ഞു. പച്ചക്കറി മാത്രമല്ല, അത്തപ്പൂവിനുള്ള ഓണപ്പൂക്കളും തയ്യാറാണ്. അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിഷലിപ്തമായ പച്ചക്കറിയെ ആശ്രയിക്കാതെ തന്നെ ഓണസദ്യ ഉണ്ടാമെന്ന ആത്മവിശ്വാസം ഇന്ന് മലയാളിക്കുണ്ട്. ഓണം കഴിഞ്ഞ കാലത്തിന്റെ സൂചകമായ ഒരു മിത്താണെന്ന് പറയാമെങ്കിലും മാവേലി ചരിതം നാടൻ പാട്ടിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുടെ അവതാനങ്ങളുടെ പ്രശംസ മാത്രമല്ല അതിലുള്ളത്. ഒരു കാലഘട്ടത്തിന്റെ ഭരണവീക്ഷണത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സൂചനയും നമുക്ക് ദർശിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന്: 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ജനനന്മയ്ക്ക്
1: ഇപ്പോൾ പി എം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
5: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പി എം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്: വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിൽ.

0: അഞ്ചാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ ആറാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ VC പ്രമോദ്. The Unified Payments Interface UPI has completed 10 years of transforming digital payments and has emerged as the backbone of India's digital payments ecosystem. The UPI, which was launched on this day in 2016, has surged almost 13,000-fold in transaction volume. Prime Minister Narendra Modi hailed the decade-long success of service of Unified Payment Interface. In a social media post, Mr. Modi called the countrymen to share their UPI experience, and he stated that the sheer scale and reach of UPI is something every Indian must be proud of. The unprecedented scale and reliability achieved by UPI have earned global recognition, with the system now operational across 11 countries. The finance ministry said that the annual transaction volume increased from just 1.78 crore transactions in 2016-17 to over 24,162 crore transactions in 2025-26. National Security Advisor Ajit Doval today held special representative talks with Chinese Foreign Minister Wang Yi in Beijing on the India-China boundary issue and improvement of relations between the two countries. Both Doval and Wang are the designated special representatives for the boundary talks mechanism, which was established in 2003 to comprehensively address the dispute of the India-China border spanning over 3,400 kilometers. Prior to the talks, Mr. Doval, who reached Beijing on a two-day visit yesterday, called on Chinese Vice President Hang Jiang. External Affairs Minister Dr. S. Jaishankar held wide-ranging talks with his Russian counterpart Sergei Lavrov in Moscow last night. In a social media post, Dr. Jaishankar said they discussed bilateral cooperation and multilateral issues. The state-run TASS news agency said the current situation surrounding Ukraine, Iran and Afghanistan was also discussed by the two foreign ministers. Earlier, Dr. Jaishankar called on Russian President Vladimir Putin as the two sides discussed economic ties, focusing on key areas such as trade, energy, fertilizers and nuclear cooperation. India and New Zealand have reaffirmed their commitment to a free, open and inclusive Indo-Pacific region in the second edition of the Defence Strategic Dialogue, which took place in Wellington yesterday. The high-level talks focused on advancing maritime security, joint military training and overall defence cooperation. Defence Minister Rajnath Singh has approved the transfer of DRDO-developed technologies of all conventional missile systems to the Indian defence industry for production within the country. Our correspondent has the details.
3: The transfer of technology marks an important milestone in promoting greater participation of the domestic industries by enabling them to undertake indigenous production as per applicable qualification, certification and regulatory requirements. The provision will enable successful transition of missile system development to industrial production. This reflects the continued efforts of DRDO to leverage the capabilities of the Indian industry for the development and manufacture of advanced defense systems. The objective is to enhance domestic manufacturing capabilities, strengthen the defense industrial base and create a

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾಕ್ಟರ್ ಕೆಜಿ ಪೌಲೋಸ್.
1: രാജദമ്പതികളുടെ വ്രതചര്യ വർണ്ണിച്ചുകൊണ്ടാണ് രണ്ടാം സർഗം ആരംഭിക്കുന്നത്. ഗുരു നിർദ്ദേശിച്ച പർണശാലയിൽ കായികനികൾ മാത്രം കഴിച്ച് നിലത്ത് വിരിച്ച ദർഭപ്പുല്ലിൽ കിടന്ന് അവർ രാത്രി കഴിച്ചുകൂട്ടി. ശിഷ്യന്മാരുടെ മന്ത്രോച്ചാരണങ്ങൾ പുലർകാലമായെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. അവരുണർന്നു. പത്നി പശുക്കുട്ടിയെ പാൽ കുടിപ്പിച്ച ശേഷം നന്ദിനിയെ പൂജിച്ച് നെറ്റിയിൽ ചന്ദനവും മാലയും ചാർത്തി ഒരുക്കി നിർത്തി. രാജാവ് ധേനുവിനെ മേയാൻ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.

अथ प्रभादे प्रजानाम् अधिपः ऋषेः तेनिं वनाय मुमोच. अव्वण्णं കുശശയനത്തിൽ രാത്രി കഴിച്ച ശേഷം പ്രഭാതത്തിൽ പ്രജകളുടെ നാഥനായ ദിലീപൻ ഋഷിയുടെ തേനുവിനെ വനത്തിലേക്ക് വിട്ടയച്ചു. യശോധനൻ എന്ന ദിലീപൻ്റെ വിശേഷണം. കീർത്തിയാണ് രഘുവംശ രാജാക്കന്മാരുടെ ധന. പുത്രലാഭം കൊണ്ടുണ്ടാകാവുന്ന കീർത്തിയെ ധ്വനിപ്പിക്കുന്നു എന്ന് മല്യനാഥൻ. ഈ സർഗത്തിൽ വിവരിക്കുന്നത് യശസ് സംരക്ഷിക്കാൻ വേണ്ടി ശരീരം ത്യജിക്കാൻ ഒരുങ്ങുന്ന ദിലീപനെയാണ്. ആ സംഭവം തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനാണ് ഈ വിശേഷണമെന്ന് വിചാരിക്കുന്നതാവും കൂടുതൽ യോജിക്കുക. ഋഷിയുടെ ധേനു. ധേനുവിന് രണ്ട് വിശേഷണം. പീത പ്രതിബദ്ധവത്സാം. പൂർവം പീത, പശ്ചാത് പ്രതിബദ്ധ, വത്സഹ യസ്യാഹ താം. വത്സ കിടാവ്. പുലർച്ചെ എഴുന്നേറ്റ ഉടനെ കന്നുകുട്ടിയെ മതിയാവോ

0: കുടിപ്പിച്ചു. തൃപ്തിയായെന്ന് ഉറപ്പായപ്പോൾ അതിനെ അമ്മയുടെ അരികിൽ നിന്ന് മാറ്റിക്കെട്ടി. അതാണ് പീത പ്രതിബദ്ധവത്സ എന്നതിൻ്റെ അർത്ഥം. തേനുവിൻ്റെ രണ്ടാമത്തെ വിശേഷണം, ജായാ പ്രതിഗ്രാഹിത ഗന്ധമല്ല. പത്നി സുദക്ഷിണ തേനുവിനെ പൂജിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി, തുടർന്ന് പുതുപുഷ്പങ്ങൾ കൊരുത്ത മാല കൊമ്പിലും കഴുത്തിലുമെല്ലാം അണിയിച്ചു. ജായ അർപ്പിച്ച ഗന്ധമല്യങ്ങളോടുകൂടിയ, പത്നിയെന്നോ ഭാര്യയെന്നോ പറയാതെ ജായ എന്ന് പ്രയോഗിച്ചത് അർത്ഥഗർഭമായിരിക്കുന്നു. അസ്യാം പുനർജായതേ ഇതി ജായ. ഭർത്താവ് ആരിലാണോ പുനർജനിക്കുന്നത് അവൾ ജായ. പതിഹി ജായാം പ്രവിശതി ഗർഭോ ഭൂത്വാ ഇഹ മാതരം. തസ്യാം പുനർനവോ ഭൂത്വാ ദശമേ മാസി ജായതേ. പതി ഭാര്യയിൽ പ്രവേശിച്ച് ഗർഭമായി കഴിഞ്ഞ ശേഷം പത്താം മാസം പുതുതായി പുറത്തു വരുന്നു. തനിക്ക് പുത്രനായി പുനർജനിക്കാൻ കഴിവുണ്ടാക്കുന്നവളാണ് ജായ. പുത്രലാഭത്തിനുള്ള വ്രതം ആചരിക്കാൻ ആരംഭിക്കുമ്പോൾ സുദക്ഷിണയെ ജായ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ചാരുത എത്ര വർണ്ണിച്ചാലും അധികമാവില്ല.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.

സർക്കാർ ജാക്സന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിഐ വ്യവസ്ഥാം ഭാരതസ്യ ഡിജിറ്റൽ പരിശോധനയാത്രായാഃ പ്രമുഖ പരിവർത്തന ബിന്ദുഃ വർത്തതേ ഇതി പ്രഖ്യാപയത്. സഹൈവ ഏതസ്യൈ ഏകാദശ ദേശേഷു പരിചാലനേന സഹ വൈശ്വിക മാന്യതാ ച ലബ്ധാ. കേന്ദ്ര സർവകാരേണ പശ്ചിമ ബംഗാള സർവകാരഃ യോഗ്യാവേദകേഭ്യഃ നാഗരികത പ്രമാണപത്ര വിതരണായ CAA ഇത്യസ്യാന്തർഗതം അധികൃതഃ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശദ അജിത് ഡോഭാലഃ അദ്യ ബീജിംഗ് നഗരെ ചീന വിദേശമന്ത്രിണാ വാങ് യി ഇത്യമുനാ സഹ ഭാരത ചീന സീമ വിഷയേ വിശേഷ പ്രതിനിധി വാർത്താം കരിഷ്യതി. സംയുക്തരാജ്യേന സർവേഭ്യഃ H1B സീമാ അന്തർഗത ആവേദനേഭ്യഃ അതിരിക്തസ്യ പഞ്ചഷഷ്ട്യധിക ദ്വിശതോത്തര ത്ര്യധികൈകലക്ഷ ഡോളർ പരിമിതസ്യ ശുൽക്കസ്യ പ്രസ്താവഃ കൃതഃ. അഥ വാർത്താഃ വിസ്തരേണ. യുപിഐ ഇത്യനേന ഡിജിറ്റൽ പരിശോധന വ്യവസ്ഥായാം പരിവർത്തനേന സഹ ഭാരതേ ദശവർഷാണി സമ്പൂരിതാനി. അദ്യ ഏഷാ വ്യവസ്ഥാ ഭാരതസ്യ ഡിജിറ്റൽ പരിശോധന വ്യവസ്ഥായാഃ മേരുദണ്ഡരൂപേണ ഉദ്ഭൂതാസ്തി. ഷോഡശാധികദ്വിസഹസ്രതമേ വർഷേ പ്രാരബ്ധായാഃ അസ്യാഃ വ്യവസ്ഥായാഃ വ്യവഹാരസംഖ്യായാം പ്രായഃ ത്രയോദശസഹസ്രഗുണിതാ വൃദ്ധിഃ സഞ്ജാതാ. അത്രാവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിഐ സേവാപ്രണാലിം ശ്ലാഘമാനഃ സാമാജികസഞ്ചാരപട്ടലെ അലിഖത് യത് യുപിഐ ഭാരതസ്യ ഡിജിറ്റൽ പരിശോധനയാത്രായാം കശ്ചന മഹത്വപൂർണഃ പരിവർത്തനാത്മകശ്ച ബിന്ദുഃ സിദ്ധഃ. വിത്തമന്ത്രാലയാനുസാരം ഷോഡശെ സപ്തദശേ ച ആർത്ഥികവർഷെ യത്ര കേവലം 1.78 കോടി വ്യവഹാരാഃ അഭവന് തത്രൈവ ദ്വിസഹസ്രതമസ്യ പഞ്ചവിംശെ ഷഡ്വിംശെ ച വർഷെ ഏഷാ സംഖ്യാ സമേധ്യ ദ്വിഷഷ്ട്യധികൈകശതോത്തര ചതുർവിംശതിസഹസ്രകോടി വ്യവഹാരാത്മികാ അജായത. കേന്ദ്ര സർവകാരേണ പശ്ചിമ ബംഗാള സർവകാരഃ നാഗരികത സംശോധന അധിനിയമസ്യാന്തർഗതം വാദശ്രവണായ യോഗ്യാവേദകേഭ്യഃ നാഗരികത പ്രമാണപത്രാണി ദാതും ച അധികാരോ ദത്തഃ. കേന്ദ്രീയ ഗൃഹമന്ത്രാലയേന അസ്മിൻ സന്ദർഭേ ഏകാ രാജപത്ര അധിസൂചന പ്രകാശിത. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വാർത്താഹരാൻ അസൂചയത് യത് പ്രായഃ 30,000+ ആവേദകേഷു ഏതാവതാ 23,000 ജനാഃ യോഗ്യാഃ ഘോഷിതാഃ. തേഭ്യഃ നാഗരികതാ പ്രമാണപത്രാണി ച വിതരിതാനി. സഹ അവദത് യത് അവശിഷ്ട ആവേദനാനാം അപി ശീഘ്രതയാ കാര്യാചരണം ഭവിഷ്യതി.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

ഓണക്കോടിയും പൂക്കളവും സദ്യക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും.

0: വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്ന് മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ August 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാട് വാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല.

0: ിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബി എ മലയാളി ഫോർ എ ഡി എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന പി എം എഫ് എം ഇ ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തു തുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. ഒന്നര പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷകീടനാശിനികളോ തൊട്ടുതീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ഇവൻ എൻ്റെ പ്രിയ പുത്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: അറിവ് പൂന്തോട്ടം പോലെയാണ്. കൃഷി ചെയ്യാതെ വിളവെടുക്കുവാൻ സാധ്യമല്ല. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കുക.

0: ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: നല്ല ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമം അത്യാവശ്യമാണ്. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ തുടരാൻ ആവശ്യമായ പോഷകങ്ങളും ഊർജവും ലഭിക്കാൻ സഹായിക്കുന്നു. നല്ല ഭക്ഷണത്തിന് നല്ല കൃഷി ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷിതമായി കൃഷി ചെയ്താലേ അത് സാധിക്കുകയുള്ളൂ. സുരക്ഷിത കൃഷിക്ക് സൂക്ഷ്മാണുവളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ചിത്ര എന്നാണ്. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിക്കുന്നത്.
3: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: ആദ്യം നമ്മൾ സൂക്ഷ്മാണു വളങ്ങളിൽ നിന്ന് തുടങ്ങാം.
4: ഓക്കെ,
3: അപ്പൊ എന്തുവാണിത് സൂക്ഷ്മാണു വളങ്ങൾ?
4: സൂക്ഷ്മാണു വളങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള സൂക്ഷ്മാണുക്കളെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് സാധാരണ ജൈവ വളങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് കമ്പോസ്റ്റ്, കായി, പൊടിഞ്ഞ ഓർഗാനിക് മാനുവർ ജീവാംശങ്ങളെയാണ് ഈ ജൈവവളം എന്ന് പറയുന്നത്. ജീവനുള്ള ഓർഗാനിസംസ് ആണ് ഈ സൂക്ഷ്മാണുക്കൾ. അവയ്ക്ക് പല രീതിയിൽ സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭ്യമാക്കാൻ കഴിയും.
3: എന്തൊക്കെയാണ് ഈ സൂക്ഷ്മാണു വളങ്ങൾ?
4: സൂക്ഷ്മാണു വളങ്ങളിൽ പ്രധാനമായിട്ടും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മൂലകങ്ങൾ ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷ്മാണു വളങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിൽ നൈട്രജൻ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റൈസോബിയമാണ്. അത് കൂടാതെ അസോട്ടോബാക്ടറുണ്ട്, അസോസ്പിറിലുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗെ വരും. ഈ അസോളാന ബീന എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ പലതും വരും. പിന്നെ പൊട്ടാസ്യം ലഭ്യമാക്കുന്നവയും ഫോസ്ഫറസ് ലഭ്യമാക്കുന്നവയുണ്ട്. ഫോസ്ഫറസ് ലഭ്യമാക്കുന്നതിൽ തന്നെ ഫോസ്ഫറസ് ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്ന, അതായത് മറ്റൊരിടത്തുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. ഇപ്പോൾ ലയിപ്പിക്കുന്നതിൽ മിക്കവാറും ബാക്ടീരിയയാണ് പ്രധാനമായിട്ടും നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫംഗസും ഉണ്ട്, എന്നാലും ബാക്ടീരിയയാണ് നമ്മൾ വളമാക്കി വിൽക്കുന്നത്. അതിൽ ഈ ബാസിലസ്, അങ്ങനെ ചില ബാക്ടീരിയകളാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോറൈസിയ, ഒരു ഫംഗസാണത്. വാം എന്നെല്ലാം അറിയപ്പെടുന്ന ഫംഗസാണ്. അതിൻ്റെ തന്തുക്കൾ സസ്യത്തിനുള്ളിൽ വളരുകയും അവയിൽ നിന്ന് വളർന്ന് പടർന്ന് വേരിന് വെളിയിൽ വന്ന് പുറത്തുള്ള മണ്ണിലെ പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്ന് അവിടെ നിന്ന് ന്യൂട്രിയൻറ്റുകൾ ശേഖരിച്ച് സസ്യത്തിൽ എത്തിച്ചു കൊടുക്കും. അതിൽ പ്രധാനമായിട്ടും അവയ്ക്ക് ഫോസ്ഫറസ് സസ്യത്തിനുള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം സസ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ആ ഫോസ്ഫറസ് സസ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊട്ടാസ്യം ജീവാണു വളങ്ങളുണ്ട്. അതും ബേസിക്കലി പൊട്ടാസ്യം സോളിബിലൈസേഴ്സ് എന്നാണ് പറയുന്നത്. അവ ശരിക്കും പൊട്ടാസ്യം കീലേറ്റഡ് ആയിട്ടുള്ള ക്ലേയിൽ പിടിച്ചിരിക്കുന്ന പൊട്ടാസ്യത്തിന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
3: മണ്ണിലുള്ള പൊട്ടാസ്യത്തിന് സസ്യത്തിന് വേണ്ട രീതിയിൽ,
4: സസ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കും. അതും ബേസിക്കലി സിഡോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവാണുക്കളായിരിക്കും.
3: ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം റൈസോബിയത്തിനെ പറ്റി. റൈസോബിയം പയറുവർഗ വിളകളിലാണല്ലോ അത് യൂസ് ചെയ്യുന്നല്ലേ?
4: അതെ, പയറുവർഗത്തിലാണ് സാധാരണ റൈസോബിയം ഉപയോഗിക്കുന്നത്. ഇപ്പൊ പയറുവർഗത്തിൽ പലതരം പയറുവർഗങ്ങൾക്ക് പലതരം റൈസോബിയം, അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള റൈസോബിയം കാണും. അപ്പൊ അതിനെ വേർതിരിച്ചെടുത്ത് അതിനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിടത്ത് കൃഷി ചെയ്യുന്ന ഏത് തരം പയറുവർഗമാണോ, ഇപ്പം പയറാണ് അല്ലെങ്കിൽ ഉഴുന്നാണ് അല്ലെങ്കിൽ പച്ചപ്പയറാണ്, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അതിനനുയോജ്യമായിട്ടുള്ള റൈസോബിയം നമ്മൾ യൂസ് ചെയ്യണം.
3: അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗ രീതി എന്തുവാണ്?
4: റൈസോബിയം നമ്മൾ ഏറ്റവും ആദ്യം വിത്തിൽ പുരട്ടി തന്നെ കൊടുക്കണം. അതിന് റൈസോബിയം സാധാരണ പൊടി രൂപത്തിൽ ടാൽക്കിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ലിഗ്നൈറ്റ്, കറുത്ത കളറിലുള്ള ഒരു പൊടിയാണ് ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്, അതിൽ മിക്സ് ചെയ്തോ ആയിരിക്കും കിട്ടുക. അപ്പം വിത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ വിത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ അളവിൽ സ്റ്റിക്കി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാതിന് ഒരു വെള്ളം തളിച്ചതിന് ശേഷം ഈ റൈസോബിയത്തിൻ്റെ പൊടിയും കൂടെ തട്ടിയിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പുറത്തൊരു ചെറിയ കോട്ടിങ് വരുത്തണം. ഇതിനെ ഷെയ്ഡ് ഡ്രൈ ചെയ്യണം, അതായത് തണലത്ത് വെച്ച്. ഡയറക്റ്റ് ലൈറ്റ് അടിക്കാൻ പാടില്ല, സൺലൈറ്റ് അടിക്കാൻ പാടില്ല. തണലത്ത് വെച്ച് ഉണക്കി അതിനെ

0: നമുക്ക് പാകാവുന്നതാണ്. അതിന്റെ കാരണം അപ്പോഴേ എടുത്ത് പാകുവാണെങ്കിൽ ഈ കോട്ടിംഗ് അങ്ങ് ഇളകി പോകും. ആ കോട്ടിംഗ് പിടിച്ചിരിക്കാനാണെന്ന് ഡ്രൈ ചെയ്യണമെന്ന് പറയുന്നത്,
1: ഉണക്കുന്നെന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ രാസ കീടനാശിനിയൊക്കെ യൂസ് ചെയ്ത് പരിചരിക്കാറുണ്ട്, രാസ കുമിൾനാശിനി, അതിന്റെ കൂടെ ഈ റൈസോബിയം പരിചരണം ചെയ്യാൻ സാധിക്കുമോ?
0: രാസ കുമിൾനാശിനി ഉപയോഗിച്ചാൽ റൈസോബിയം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആകത്തില്ല. അത് നമ്മൾ ഏത് കുമിൾനാശിനിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുമായിട്ടുള്ള കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈസോബിയം കിട്ടും, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: അപ്പോൾ ഇങ്ങനെ റൈസോബിയം നമുക്ക് വിത്ത് പരിചരിച്ച് പിന്നെ വിത്ത് പാകിയാൽ നൈട്രോജൻ വരുന്ന വിളവിന് വേണ്ടി ലഭ്യമാക്കും. എത്ര നൈട്രോജൻ വരെ ഇതിന് ലഭ്യമാക്കാനുള്ള ക്ഷമതയുണ്ട്?
0: ഇതിനൊരു 200 kg/ha നൈട്രജൻ ലഭ്യമാക്കാൻ റൈസോബിയത്തിന് സാധിക്കും. അപ്പം അത് ഈ വിളയും അടുത്ത വിളയും, ഇപ്പം പയർ നമ്മളിടുവാണെങ്കിൽ അതിനും ഉപയോഗം വരും, അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്രോപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും അതിൻ്റെ റെസിഡ്യൽ നൈട്രജൻ എന്ന് പറയും,
1: മണ്ണിൽ ആ നൈട്രജൻ കാണും,
0: ആ നൈട്രജൻ അടുത്ത വിളയ്ക്കും ഉപയോഗം വരും.
1: അപ്പം നമുക്ക് നൈട്രജൻ വളങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം ഒത്തിരി കുറയ്ക്കാൻ
0: സാധിക്കും. അതുകൊണ്ടാണ് ഈ നമ്മളിപ്പം ഇടവിളയായിട്ട് പയറിടത്തില്ലേ, വലിയ സസ്യങ്ങൾക്കൊക്കെ ഇടവിളയായിട്ട് പയറിടും, അതിൻ്റെ ഒരു റീസൺ ഇതാണ്. പയറാകുമ്പോഴത്തേക്ക് അതിന് ഈ നൈട്രജൻ ഫിക്സേഴ്സ് അതിൽ വരികയും അത് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ആ നൈട്രജൻ പിന്നീട് ബാക്കി വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അപ്പൊ ഇത് റൈസോബിയം. ഇതൊഴിച്ച് മാഡം സൂചിപ്പിച്ചായിരുന്നു അസിറ്റോബാക്ടർ ഉണ്ട്, അസോസ്പൈറിലം ഉണ്ട്. അസിറ്റോബാക്ടർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്?
0: അസിറ്റോബാക്ടർ സാധാരണഗതിയിൽ ഫ്രീ ലിവിംഗ് എന്ന് പറയും, അതായത് സ്വതന്ത്രമായിട്ട് മണ്ണിൽ കാണപ്പെടുന്ന, അത് ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പം അതിന് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ തോട്ടവിളകൾക്കും തെങ്ങ് സസ്യങ്ങൾക്കും അതേപോലെ പച്ചക്കറികൾക്കും എല്ലാം ഈ അസിറ്റോബാക്ടർ ഉപയോഗിക്കാം. അസിറ്റോബാക്ടർ നമ്മൾ ഈ ജൈവാംശം ഉള്ള മണ്ണിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ അസിറ്റോബാക്ടർ കൊടുക്കുകയാണെങ്കിൽ ജൈവാംശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക്
1: സമ്പുഷ്ടീകരിച്ച്
0: ഇട്ട് കൊടുക്കാം.
1: അസിറ്റോബാക്ടറും പൗഡർ ഫോമിലാണോ കിട്ടുന്നത്?
0: പല രീതിയിൽ കിട്ടാറുണ്ട്. ഈ വളങ്ങളെല്ലാം തന്നെ ലിക്വിഡ് ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. അപ്പം പൗഡർ ഫോമിലാണെങ്കിൽ ജൈവവളത്തിനൂടെ മിക്സ് ചെയ്ത് ഒരു 2% എന്നാണ് പറയുന്നത്, അതായത് 1 kg/g എന്നുള്ള തോതിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചാണകമൊക്കെ എത്രയാണോ സസ്യങ്ങൾക്ക് കൊടുക്കുന്ന ആ അളവിൽ അങ്ങ് കൊടുത്താൽ മതിയാകും. അസോസ്പെറില്ലം സാധാരണ സിറിയൽസിൻ്റെ കൂടെ ആണ് വളരുന്നത്, അതായത് നെല്ല്, ഗോതമ്പ്, മൈനർ മില്ലറ്റ്സ് ഉണ്ടല്ലോ, റാഗി മുതലായവയൊക്കെ കൂടെയാണ് വളരുന്നത്. അത് സസ്യത്തിൻ്റെ വേരിനോട് വളരെ ചേർന്ന് വളരുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പോൾ ഈ അസിറ്റോബാക്ടർ ഫിക്സ് ചെയ്ത് കിട്ടുന്ന നൈട്രജനേക്കാൾ കൂടുതൽ സസ്യത്തിന് ആ ഒരു ക്രോപ്പിലുള്ളതിന് ലഭ്യമാകുന്നത് ഈ അസോസ്പെറില്ലം കണക്കുള്ള വളമായിരിക്കും. അപ്പം അത് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ സസ്യത്തിൻ്റെ വേരിന് അടുത്തായതുകൊണ്ട് വളരെ പെട്ടെന്ന് സസ്യത്തിന് വലിച്ചെടുക്കാൻ സാധിക്കും. അസോസ്പെറില്ലം നമ്മൾ വെജിറ്റബിൾസിന് ഉപയോഗിക്കാറുണ്ട്. ചീര, വഴുതന, തക്കാളി, പിന്നെ എല്ലാ ധാന്യവിളകൾക്കും അസോസ്പെറില്ലം ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടിയും ഇഫക്റ്റീവ് നമ്മൾ റൂട്ട് ഡിപ്പ് എന്ന് പറയും, നെല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ ഞാറ് പറിച്ച് നടത്തില്ലേ, ആ സമയത്ത് വേരിന്റെ ഭാഗം ഈ അസോസ്പെറില്ലത്തിന്റെ ലായണി ഉണ്ടാക്കി അതിൽ മുക്കി നടുകയാണ് ചെയ്യുന്നത്. ഒരു 2% വീര്യമുള്ള ലായണി തയ്യാറാക്കി ഒരു 20 minutes ആ ലായണിയിൽ മുക്കി വെക്കണം വേരിന്റെ ഭാഗം. അപ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ വന്ന് ആ വേരിൽ സെറ്റിൽ ചെയ്യും, എന്നിട്ട് നമുക്കത് ഫീൽഡിൽ നടാം.
1: അപ്പം തൈയായിട്ട് നടന്ന പച്ചക്കറിക്കും ഇതേമാതിരി ചെയ്യാം?
0: പച്ചക്കറിക്കും ഇതുമാതിരി ചെയ്യാം, പറിച്ച് നടന്ന ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലും കൊടുക്കാവുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
1: പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന, അതിനു വേണ്ടി വെള്ളം വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നു നെല്ലില അധികമായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ?
0: നെൽകൃഷി ഉള്ളിടത്താണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാണ്. സാധാരണ അത് ബ്ലൂ ഗ്രീൻ ആൽഗ ടാങ്കുകളിൽ വളർത്തും, ആൽഗയുടെ കൾച്ചർ കൊണ്ടുവന്ന്, എന്നിട്ട് അതിനെ വെള്ളം വറ്റിച്ച് ഉണക്കി ഫ്ലേക്സ് ആയിട്ട് എടുക്കും, പാളികളായിട്ട് കിട്ടും, അതിനെ പൊടിച്ച് ഫീൽഡിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആൽഗ അവിടെ കിടന്ന് വളർന്നോളൂ.
1: പക്ഷെ അതിന് വെള്ളം വേണം.
0: അതിന് വെള്ളം വേണം.
1: നെൽകൃഷിക്ക് എന്തായാലും വെള്ളം നിർത്താറുണ്ടല്ലോ.
0: അതെ,
1: നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാന്ന് പറഞ്ഞത് എന്റെ റീസൺ എന്തുവായിരുന്നു?
0: നമ്മുടെ സോയിൽ കണ്ടീഷനിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കുറവ്. ആസിഡിക് കണ്ടീഷനിൽ അതിന്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും.
1: അസോലയെ പറ്റി എല്ലാവർക്കും ഇപ്പം അറിയാം, അതും ഒരു നൈട്രജൻ ഫിക്സറാണ്. കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതും ഒരു നൈട്രജൻ ഫിക്സറാണോ അസോല?
0: അസോളയ്ക്കകത്തൊരു ബ്ലൂ ഗ്രീൻ ആൽഗയുണ്ട്, അതാണ് ശരിക്കും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു അസോസിയേഷൻ, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ആണ് വളരുന്നത്. അസോളയ്ക്കകത്ത് അതിന്റെ ഇലകൾക്കകത്ത് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ ഇരുന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ആ നൈട്രജൻ ഈ അസോള അഴുകി ചേരുമ്പോൾ മണ്ണിലേക്ക് ലഭ്യമാകുകയും ചെയ്യും.

0: നമ്മള് അസോല വളവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് മണ്ണിലോട്ട് അത് ഇട്ട് കൊടുക്കണം അല്ലേ? വളവാക്കി
1: അതെ, മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. കമ്പോസ്റ്റിംഗ് ചെയ്തും കൊടുക്കാം.
0: അതിന്റെ അത് നല്ലൊരു ശതമാനം നൈട്രോജൻ നമ്മുടെ വിളകൾക്ക് കിട്ടും.
1: നല്ല ശതമാനം നൈട്രജൻ വിളകൾക്ക് കിട്ടും. അതും പ്രത്യേകം റൈസ് ഫീൽഡ്സിൽ നെൽകൃഷി ചെയ്യുന്നിടത്താണ് ഈ അസോള കൂടുതലും ഉപയോഗിച്ച് വരുന്നത്.
0: അവിടെ വെള്ളത്തിന്റെ ആധിക്യമുണ്ട്, ഇതിന് വളരാനുള്ള നല്ല സാധ്യത കാണും. പിന്നെ അത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത്
1: ചേർക്കുമ്പോൾ അത് വളമായിട്ട് ഒന്ന് ഓർഗാനിക് മാനുവർ കൂട്ടും മണ്ണില, ബാക്കി വളങ്ങളും പിടിച്ചു നിർത്തും, പിന്നെ നൈട്രജനും ലഭ്യമാക്കും.
0: അപ്പൊ നമ്മളിപ്പം ഇത്രയും നേരം ചർച്ച ചെയ്തത് നൈട്രോജൻ എങ്ങനെയാണ് മണ്ണിൽ കൂട്ടാനുള്ള സൂക്ഷ്മജീവാണുക്കളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേഡം സൂചിപ്പിച്ച് ഫോസ്ഫറസിന് വേണ്ടിയും പൊട്ടാഷ്യന് വേണ്ടിയും ഇങ്ങനത്തെ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: ഫോസ്ഫറസിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന രണ്ട് തരം ജീവാണുക്കളുണ്ട്. ഒന്ന് ലയിപ്പിക്കുന്നവയും ഒന്ന് മൊബിലൈസ് ചെയ്യുന്നവയും എന്ന് പറയാം. അതായത് ദൂരെയുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ലയിപ്പിക്കുന്നവ പല രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ആസിഡ് സോയിലാണ്,
0: അമ്ലത്തുള്ള
1: മണ്ണാണ്. അപ്പൊ അമ്ലത്തുള്ള മണ്ണിൽ സാധാരണ ഈ ഫോസ്ഫറസിന്റെ ലഭ്യത കുറവ് വരത്തില്ല. ഫോസ്ഫറസ് സോളിബിലൈസേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആണ്, എന്നാലും അതിന്റെ ആവശ്യം വരുന്നില്ല. ഫോസ്ഫറസ് വളം കുറയ്ക്കാൻ പറ്റും ഫോസ്ഫറസ് സോളിബിലൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓൾറെഡി മണ്ണിൽ ഫോസ്ഫറസ് വേണം, എന്നാലേ ഫോസ്ഫറസ് ജീവാണു വളങ്ങളുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഈ ഫോസ്ഫറസ് ലഭ്യമാക്കുന്നത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു രീതിയിൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കൂടെ ചെയ്യും ഈ സൂക്ഷ്മാണുക്കൾ. അപ്പൊ ആ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതല്ലാതെ സസ്യത്തിന്റെ വളർച്ച കൂട്ടാനും ഈ ജീവാണുക്കൾക്ക് സാധിക്കും.
0: പിന്നെ മറ്റൊന്ന് മൈക്കോറൈസ ആണ്.
1: മൈക്കോറൈസ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സസ്യങ്ങളിൽ നമ്മൾ എൻഡോ മൈക്കോറൈസ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വയമെന്നറിയപ്പെടുന്ന ആർബസ്കുലാർ മൈക്കോറൈസ ഫംഗയാണ് നമ്മൾ സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നിടത്തെല്ലാം ഉപയോഗിക്കുന്നത്. അത് സസ്യത്തിനുള്ളിലും വളരുകയും അതേപോലെ തന്നെ അതിന്റെ തന്തുക്കൾ സസ്യത്തിന്റെ വേരിൽ നിന്ന് പടർന്ന് മണ്ണിലെ ബാക്കി ഭാഗങ്ങളിലെല്ലാം പോകും. അപ്പം വേര് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവ ചെന്ന് ഫോസ്ഫറസ് എടുത്ത് അല്ലെങ്കിൽ ബാക്കി ന്യൂട്രിയന്റുകൾ ശേഖരിച്ച് സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മൈക്കോറൈസയുടെ തന്തുക്കൾ വളരെ നേർത്തതാണ്, വേരിനേക്കാൾ നേർത്തതാണ്. അപ്പം വേരിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് മൈക്കോറൈസയുടെ തന്തുക്കൊണ്ട്. അപ്പം വെള്ളത്തിന്റെ ലഭ്യത കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫറസ് സസ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന്. അപ്പം സസ്യത്തിന് എപ്പോഴാണോ ഫോസ്ഫറസ് ആവശ്യം അതനുസരിച്ച് ലയിപ്പിച്ചു ഉപയോഗിക്കാനും പറ്റും. ബാക്കി ന്യൂട്രിയന്റുകളും ഇത് എത്തിച്ചു കൊടുക്കും സസ്യത്തിന്.
0: ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ്, മൈക്രോറൈസ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്?
1: മൈക്രോറൈസ നമുക്ക് മാർക്കറ്റിൽ രണ്ട് രീതിയിൽ ലഭ്യമാകും. ഒന്ന് റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള മണ്ണും മണലും എല്ലാം ചേർന്ന ഒരു ഇനോക്കുലമായിരിക്കും. രണ്ടാമത്തത് സ്പോറുകൾ അടങ്ങിയ ലിക്വിഡ് ഇനോക്കുലൻറ്റും കിട്ടും. അപ്പൊ അതിൽ റൂട്ട് ബേസ്ഡ്, അതായത് മൈക്രോറൈസ ഒരു ഒബ്ലിഗേറ്റ് സിംബയോണ്ട് എന്ന് പറയും, അതായത് സസ്യമില്ലാതെ അതിന് വളരാൻ
0: സാധിക്കില്ല.
1: അതുകൊണ്ട് നമുക്ക് ലാബിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പെട്രി പ്ലേറ്റിലോ അങ്ങനെയുള്ള സൗകര്യത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കുമിളാണ് ഈ മൈക്രോറൈസ. ഈ കുമിള് നമ്മൾ വളർത്തുന്നത് ടാങ്കുകളിൽ ഗിനിപ്പുല്ല് മുതലായ വേര് പടലം കൂടുതലുള്ള സസ്യങ്ങൾ വളർത്തിയിട്ട് അതിന്റെ വേരിലാണ് വളർത്തുന്നത്. അപ്പൊ ആ സസ്യം വളർത്തിയതിന് ശേഷം അതിനെ ചോപ്പ് ചെയ്ത് കളഞ്ഞ് വേരും മണലും കൂടെ അടങ്ങുന്ന മിശ്രിതം എടുത്ത് ആ മിശ്രിതമാണ് സാധാരണ പാക്കറ്റിൽ മൈക്രോറൈസ ആയിട്ട് കിട്ടുക. പൗഡർ ഫോർമുലേഷൻ കണക്കുള്ള പാക്കറ്റിൽ റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നേർക്ക് ലിക്വിഡ് ഫോർമുലേഷൻ ഉണ്ട്, അതിൽ റൂട്ട് ബിറ്റുകളും സ്പോറുകളും ആണ് ഉള്ളത്. ലാബിൽ തന്നെയാണ് അത് വളർത്തുന്നത്. പക്ഷേ ക്യാരറ്റ് റൂട്ട് കണക്കുള്ള ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ വേരിൽ ഹൈഡ്രോഫോണിക്സ് വഴിയാണ് വളർത്തുന്നത്. അപ്പൊ ഈ മൈക്രോറൈസയുടെ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടി 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ മിക്കവാറും ചെറിയ സസ്യങ്ങൾ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പുകൾ എന്ന്
0: പറയുന്നത്
1: പച്ചക്കറി അതേപോലെ ധാന്യ വിളകൾക്കെല്ലാം 2 മുതൽ 5 ഗ്രാം ആണ് കൊടുക്കേണ്ടി വരിക. വലിയ വിളകൾ അതായത് വാഴ, ഇഞ്ചി അങ്ങനെയുള്ളവയ്ക്ക് അതിനനുസരിച്ച് തോത് കൂട്ടി കൊടുക്കും. ചിലപ്പോൾ 100 ഗ്രാം വരെയൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാം ഒരു പിറ്റിൽ. ഇത് വിത്ത് നടുന്നതിന് മുന്നേ നമ്മൾ ആ ഡിബിൾ ചെയ്യുന്ന ക്രോപ്പാണെങ്കിൽ, അതായത് വിത്ത് കുഴിച്ചിടുന്നതാണെങ്കിൽ, ആ കുഴി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള മൈക്രോറൈസ എന്നുള്ള തോതിൽ ഇട്ടു കൊടുക്കും. വാഴക്കന്നാണെങ്കിൽ വാഴക്കന്ന് തയ്യാറാക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മൈക്രോറൈസ മിശ്രിതത്തിലിട്ടൊന്ന് നന്നായി ഇളക്കി ആ വാഴക്കന്നിൻ്റെ വേര് ഭാഗത്തെല്ലാം അത് പറ്റി പിടിക്കുന്ന രീതിയിൽ വെച്ച് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തിട്ട് കുഴിയിൽ വെച്ചു കൊടുക്കാം. ആ മിശ്രിതത്തിൻ്റെ അകത്ത് മൈക്രോറൈസയുടെ സ്പോറുകൾ കാണും. വേര് വളരുമ്പോൾ ഉണ്ടാകുന്ന പലതരം ന്യൂട്രിയൻ്റുകൾ സെൻസ് ചെയ്തിട്ട് ആ സ്പോറ് മുളയ്ക്കുകയും വേരിൽ വളരുകയും ചെയ്യും.
0: ഒരു പ്രാവശ്യം നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ മൈക്രോറൈസ ഉപയോഗിച്ചാൽ അടുത്ത വിളയ്ക്ക്

0: വേണ്ടിയ മൈക്രോവേവ്സ് അവിടെ കാണുമോ ആ മണ്ണില്?
1: അത് തിയററ്റിക്കലി കാണണം,
0: കാണണം.
1: പക്ഷെ നമ്മൾ പല രീതി മണ്ണ് ഇളക്കാറുണ്ട്. അപ്പൊ മണ്ണ് ഇളക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് മൈക്രോവേവ്സുടെ തന്തുക്കൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാല് അവ വളരുന്നത് കുറയും. അപ്പം ഒരുപാട് നമ്മൾ ഈ മെഷീനറീസ് ഇളക്കി ഇറക്കി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരുപാട് മണ്ണ് ഡിസ്റ്റേബ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതിന്റെ തന്തുക്കൾ പൊട്ടുകയും സ്പോറുലേഷൻ കുറയുകയും ക്രമേണ മൈക്രോവേവ്സ് മണ്ണിൽ നിന്ന് പോകുകയും ചെയ്യും.
0: അപ്പൊ അടുത്ത വിളയെടുക്കുമ്പോൾ
1: പിന്നെയും കൊടുക്കേണ്ടി വരും. മൈക്രോവേവ്സ് ഒരു പെർട്ടിക്കുലർ ചെടിയിൽ നിന്ന് വളരുന്ന ഒരു കുമിളല്ല. അതിപ്പോ ഒരിടത്ത് ഒരു തെങ്ങുണ്ടെങ്കിൽ അതിന്റെ വേരിൽ വളരും, അതിന്റെ അടുത്ത് നിൽക്കുന്ന കളച്ചെടികളുടെ വേരിൽ വളരും. അങ്ങനെ പടർന്ന് പടർന്ന് ചുറ്റുമുള്ള എല്ലാത്തിനെയും ലിങ്ക് ചെയ്താണ് അത് വളരുന്നത്. മണ്ണിലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കണക്ക് അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേയിലേക്കോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടെ മൈക്രോവേവ്സ് മണ്ണിൽ ചെയ്യുന്നുണ്ട്.
0: പിന്നെ പൊട്ടാഷിനെ സംബന്ധിച്ച് ഇതും ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ?
1: അതെ, പൊട്ടാസ്യം ബേസിക്കലി നമ്മൾ ഈ മണ്ണിൽ ക്ലേയിൽ അഡ്ഹിയർ ചെയ്തിരിക്കുക എന്ന് പറയും, അതിൽ പിടിച്ചിരിക്കുന്ന ലഭ്യമല്ലാത്ത പൊട്ടാസ്യത്തിന് ലഭ്യമാക്കി കൊടുക്കുക അത് ചെയ്യുന്നത്. അത് ഇതേപോലെ ആസിഡുകൾ ഉണ്ടാക്കുകയും അയോൺസിന്റെ വ്യത്യാസം കാരണം പൊട്ടാസ്യം റിലീസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്.
0: ഇതൊഴിച്ച് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടല്ലോ, അപ്പം അതിനുവേണ്ടി സൂക്ഷ്മജീവാണുക്കൾ ഉണ്ടോ?
1: മൈക്രോ ന്യൂട്രിയൻസ് ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്, അതിൽ സിങ്ക് ലഭ്യമാക്കുന്നവയുണ്ട്, ബോറോൺ ലഭ്യമാക്കുന്നവയുണ്ട്, അങ്ങനെ പലതരമുണ്ട്. മേജർ ന്യൂട്രിയന്റ് ലയിപ്പിക്കുന്ന പല സൂക്ഷ്മാണുക്കൾക്കും ഇവയെല്ലാം ചെറിയ തോതിൽ ലഭ്യമാക്കാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ഇവ ലഭ്യമാക്കാൻ കഴിവുള്ള സ്പെസിഫിക് ആയിട്ടുള്ളവയും പലരും ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ ലഭ്യമാണ്,
0: അതും
1: വേണമെങ്കിൽ ഉപയോഗിക്കാം.
0: നമ്മൾ ഇത്രയും നേരം സൂക്ഷ്മ ജീവാണുക്കളെ കുറിച്ച് സംസാരിച്ചു, ഇനി ജൈവജീവാണു കുമിൾനാശിനികൾ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: കുമിൾനാശിനികളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് സ്യൂഡോമോണാസ്, അതൊരു ബാക്ടീരിയയാണ്. രണ്ടാമത്തത് ട്രൈക്കോഡർമ.
0: ഇത് രണ്ടും നമ്മുടെ കർഷകർക്ക് നല്ല
1: സുപരിചിതമായിട്ടുള്ള രണ്ട് മൈക്രോ ഓർഗാനിസംസ് ആണ്. ട്രൈക്കോഡർമ കുമിളാണ്. കുമിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്തുക്കളായിട്ട് വളരും, സ്പോറുകൾ കാണും അതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ട്രൈക്കോഡർമ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഒന്ന് ടാൽക് ബേസ്ഡ് ഫോർമുലേഷൻ, ഡ്രൈ പൗഡർ ആയിരിക്കും. രണ്ടാമത്തത് ലിക്വിഡ്. രണ്ടായാലും സ്പോറുകളായിരിക്കും അതിന്റെ അകത്ത് കാണുന്നത്, മെയിൻ ആയിട്ടുള്ള കമ്പണന്റ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അതിന് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും, അപ്പൊ എഫക്റ്റീവ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കർഷകരുടെ അടുക്ക എപ്പോഴും പറയുമ്പം ഒരു ഓർഗാനിക് മാനുവറിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ ചെടിയുടെ സമ്പുഷ്ടീകരിച്ച് സസ്യങ്ങൾക്ക് കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ട്രൈക്കോഡർമ ഒരു കൊച്ചുകുഞ്ഞിനെ വളർത്തുന്ന കണക്ക് വളർത്തിയെടുത്തിട്ടാണ് അതിനെ ഫീൽഡിലോട്ട് കൊടുക്കുക. അപ്പൊ അതൊന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് വളരും. നമ്മളിപ്പോ ലാബിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളത് ട്രൈക്കോഡർമ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. പക്ഷേ ജൈവാംശം മണ്ണി വേണം. ജൈവാംശം ഇല്ലെങ്കിൽ വളർച്ച കുറയും.
0: ട്രൈക്കോഡർമയെ കൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
1: ഒരുപാട് കുമിൾ രോഗങ്ങൾ ട്രൈക്കോഡർമ കൊണ്ട് നിയന്ത്രിക്കാം. കുരുമുളകിൽ കാണുന്ന ദ്രുതവാട്ടം ട്രൈക്കോഡർമ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പയറിലൊക്കെ കാണുന്ന ഫിസേറിയം വിൽട്ട് വാട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ പൊതുവേ പച്ചക്കറി തൈകളിൽ കാണുന്ന തൈചീയലുണ്ടല്ലോ, പിത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസ് കൊണ്ടാണ് ഈ തൈചീയൽ ഉണ്ടാവുന്നത്. അതൊക്കെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമയ്ക്ക് നന്നായി സാധിക്കും.
0: ഇപ്പൊ നമ്മളിപ്പം വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോട്ട്സിലൊക്കെ ഈ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോഴും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമൊക്കെ അതിന്റെ അകത്ത് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഈ ചെറിയ വാട്ടങ്ങളും ചീയലുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
1: നിയന്ത്രിക്കാൻ നന്നായി സാധിക്കും ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ.
0: അതുപോലെ സൂഡോമോനാസും സുപരിചിതമാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി. പക്ഷെ ഇതിന്റെ ഉപയോഗ രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: സ്യൂഡോമോണാസ് ബാക്ടീരിയയാണ്, ട്രൈക്കോഡർമ ഫംഗസ് ആണ്. അപ്പൊ സ്യൂഡോമോണാസ് കുമിൾ രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാം. ഒരു പരിധിവരെ ബാക്ടീരിയൽ രോഗങ്ങളെ അത് നന്നായി ചെറുത്ത് നിയന്ത്രിക്കും. സ്യൂഡോമോണാസ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോയിൽ ഡ്രഞ്ച് എന്ന് പറയും, ലയിപ്പിച്ച ലായണി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സസ്യങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സ്യൂഡോമോണാസ്. അപ്പൊ ഇലയിലൊക്കെ ഇപ്പം ദ്രുതവാട്ടമാണെന്ന് വെച്ചോ, ക്വിക്ക് വിൽറ്റ് പെപ്പറിന്റെ ഫംഗസിന്റെ സ്പോറ് തെറിച്ച് വീണ ഇലയിൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയുള്ളതൊക്കെ തടയാനായിട്ട് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു 5% വീര്യത്തിലാണ് നമ്മൾ സാധാരണ സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു വാരിയറിന്റെ കണക്ക് അവിടെ ചെന്ന് ബാക്കി കുമിളകളെ ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ ഒരു വീര്യം കൂട്ടി കൊടുക്കും.
0: പച്ചക്കറികൾക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ.
1: പച്ചക്കറികളിൽ നമ്മൾ വിത്തിൽ പുരട്ടി കൊടുക്കാൻ പറ്റും. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അത് ഇതേപോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ തൈ മുക്കി വെച്ചിട്ട് സീഡ്ലിംഗ് ഡിപ്പും കൊടുക്കാം.
0: അതേപോലെ
1: മുക്കാം, അതേപോലെ

0: വിത്തിൽ പുരട്ടിയും കൊടുക്കാം. ഇനീഷ്യൽ സ്റ്റേജിലെ ഈ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട്,
1: ചീയല്
0: ചീയല് തടയാനായിട്ട് സ്യൂഡോണാസ് സി ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്.
1: ഇപ്പൊ മേഡം, നമ്മൾ ഈ ജൈവജീവാണു കുമിളനാശിനികളെ കുറിച്ചും സൂക്ഷ്മാണു വളങ്ങളെ കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണല്ലോ.
0: അതെ.
1: അപ്പൊ കർഷകർ ഇത് മാർക്കറ്റിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും എന്റെ സ്റ്റോറേജിനെ പറ്റി ഒന്ന് പറയാമോ?
0: വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലയിടത്തു നിന്ന് നമുക്ക് ഓൺലൈനിൽ നിന്ന് വരെ ഈ സൂക്ഷ്മജീവികളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ മണ്ണിന് അനുയോജ്യമാണോ എന്നുള്ളത് ഒരു കുറച്ച് ലോട്ടെങ്കിലും വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ എങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും, എന്നിട്ട് ഉപയോഗിക്കുക.
1: ഇപ്പം മേഡം, ഇന്ന് നമ്മൾ നല്ലൊരു ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ച്. സുരക്ഷിത കൃഷിക്ക് വേണ്ടി സൂക്ഷ്മാണു വളങ്ങളും ജൈവജീവാണു കുമിളനാശിനികളും ഇത്രയും നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും സുരക്ഷിത കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ ചിത്ര എൻ. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 മുതൽ 28,800 രൂപ വരെയും കോപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഉത്തരം: ശരിയായ തരംതിരിക്കലും സംഭരണവും വഴി വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയും. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഇതാകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഹൈറേഞ്ച് വൃത്താന്തം കേൾക്കാം. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൻ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്കും ഇടുക്കി ജില്ലയിലെ MSU യൂണിറ്റിലേക്കും ഡ്രൈവർ കം അറ്റൻഡൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള മിനിമം യോഗ്യത SSLC പാസ്സായ സർട്ടിഫിക്കറ്റും LMB ഡ്രൈവിംഗ് ലൈസൻസുമാണ്. August 29 രാവിലെ 11 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ദേവികുളം തൊടുപുഴ ബ്ലോക്കിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് അനുവദിച്ചിട്ടുള്ള എല്ലാ വയർമെൻ സൂപ്പർവൈസർ പെർമിറ്റുകളും കോൺട്രാക്ടർ ലൈസൻസുകളും August 31 മുൻപ് സംരക്ഷ പോർട്ടലിൽ, അതായത് www.samraksha.cikerala.gov.in രജിസ്റ്റർ ചെയ്യണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന

0: അവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുൻകാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം.
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
0: ഹെറിഞ്ച് വൃത്താന്തം തുടരുന്നു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ sdma.kerala.gov.in അല്ലെങ്കിൽ ബിൻ വാണിംഗ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങൾ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാരണം ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നയിടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.
4: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
5: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
6: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
7: എന്റെ പേര് അഞ്ജലി, ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ.
8: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉത്രാടം കഴിച്ചു. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഹിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും

0: മാത്രമല്ല സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു റിപ്പോർട്ട്.
1: ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണം എത്തുന്നു. സമത്വം, ഒരുമ, സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം. പൂക്കളവും ഊഞ്ഞാലും കുടുംബ സംഗമവും സദ്യയും ഒക്കെയായി മലയാളിക്ക് ആഘോഷത്തിന്റെ അന്തരീക്ഷമാണിനി. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് കണക്കാക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. ചർച്ചയ്ക്ക് മുന്നോടിയായി അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ റെങ്ങുമായും സംസാരിച്ചു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും നീണ്ടകാല കാഴ്ചപ്പാടോടെ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡേറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പരിപാടികളിൽ യുവവിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ചൌഹാൻ കാർഷിക വിദ്യാഭ്യാസം കൃഷിയിടങ്ങളിൽ നടക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 August 25 രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. തുടക്കത്തിൽ 1.78 കോടിയായിരുന്ന വാർഷിക ഇടപാടുകൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 24,162 കോടിയായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യബണ്ഠാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി K.R.M. നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ് എക്സും GMR കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.
3: Cargo operations have been consistently increasing over the last few years. Almost 40% increase in the volumes we are seeing. So there is a great potential. And we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs.
0: ഓഗസ്റ്റ് 4 ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ

0: ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആന്റ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സിഡോട്ടിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ സിഡോട്ട് മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുർ. ലഖ്നൌവിൽ 500-ഓളം BLO മാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
3: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
4: സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരോണക്കാലം കൂടി വന്നണഞ്ഞു. ഇന്ന് ഉത്രാടം. ഉത്രാട പൂനിലാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും പ്രതീക്ഷയും നിറയ്ക്കട്ടെ. അങ്കണത്തിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഊഷ്മളതയും നന്മയും നിറഞ്ഞ ഒരു മനോഹരമായ ഓണക്കാലം ആശംസിക്കുന്നു. അങ്കണത്തിൽ ഇന്നാദ്യം ഒരു

0: അങ്കണത്തിൽ ഇനി വാഴപ്പിളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജൂലി ജോസഫുമായി ഡോക്ടർ അനില സി എസ് നടത്തുന്ന അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത് വാഴപ്പിള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപികയും അതിലുപരി എഴുത്തുകാരി, സൈക്കോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന ജൂലി ജോസഫ് ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ.
2: നമസ്കാരം.
1: ഓണക്കാലം ആയതുകൊണ്ട് നമുക്ക് ഓണത്തെക്കുറിച്ച് സംസാരിച്ചാലോ?
2: തീർച്ചയായും.
1: ഒരു അധ്യാപിക എന്ന നിലയിൽ പഴയകാല ഓണാഘോഷം, പുതിയ കാല ഓണാഘോഷം എന്നിങ്ങനെ ഓണാഘോഷത്തെ വേർതിരിക്കാൻ പറ്റുമോ? എന്താ മാമിന്റെ സജഷൻ?
2: തീർച്ചയായും വേർതിരിക്കാൻ സാധിക്കും. കാരണം പഴയകാല ഓണാഘോഷം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കൂട്ടുകുടുംബ വ്യവസ്ഥകളാണ്. കുടുംബം ഒന്നായി ഓണം ആഘോഷിക്കുന്നത് അത്തപ്പൂക്കളം ഒരുക്കുന്നു, അതേപോലെ തന്നെ ഊഞ്ഞാല് കെട്ടുന്നു, കുഞ്ഞുങ്ങളെല്ലാവരും കളിക്കുന്നു, വീട്ടിലുള്ള സ്ത്രീകളെല്ലാം നന്നായി ഓണസദ്യ ഒരുക്കുന്നു, ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇലയിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നു. എന്നാൽ ഇന്നത്തെ ഓണാഘോഷമോ? പല വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളാണ്. ന്യൂക്ലിയർ കുടുംബങ്ങളിൽ അവർ ആരും തന്നെ പലരും ഓണാഘോഷത്തിന് വേണ്ടിയിട്ടോ ഓണസദ്യ ഒരുക്കാനോ മെനക്കെടാറില്ല. എല്ലാവരും അത് സ്വിഗ്ഗിയിൽ

0: സൊമാറ്റോയിൽ നിന്നോ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്.
1: അത്തപ്പൂക്കളം പോലും സ്റ്റിക്കറായി
0: അതെ
1: മാറിയിരിക്കുന്ന
0: അതെ,
1: അല്ലേ?
0: അത്തപ്പൂക്കളം സ്റ്റിക്കറായിട്ടും അതൊരു കാർപ്പറ്റിൻ്റെ മോഡലിലും ഒക്കെ ആക്കിയാണ് ഇപ്പം നമ്മൾ പലതും നമ്മൾ കാണുന്നത്. കാരണം പൂവിൻ്റെ വിലയാണ് ആദ്യം എടുത്തു പറയുന്നത്. പിന്നെ ആർക്കും മെനക്കെടാനും കഴിയില്ല. ഇതാണ്
1: സമയമില്ല എന്നുള്ളതാണ്.
0: സമയമില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത്. സമയമില്ല എന്ന് മാത്രമല്ല, ആരും അതിനുവേണ്ടി
1: മെനക്കെടാൻ
0: മെനക്കെടാനും
1: തയ്യാറല്ല.
0: തയ്യാറാകുന്നില്ല.
1: കുടുംബത്തിൽ നിന്നും ഇനി സ്കൂളിലേക്ക് എത്തിയാലോ? സ്കൂളിലേക്ക് വരുമ്പോഴുള്ള ആഘോഷം എന്താ വെച്ചാൽ, നമ്മൾ ആഘോഷിച്ച ആ ഓണാഘോഷവും ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾ ആഘോഷിക്കുന്ന ഓണാഘോഷവും എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഓണാവധി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പരീക്ഷ. പരീക്ഷയെ അന്നത്തെ കുട്ടികൾ തന്നെ വളരെ സ്ട്രെസ്സോടെ കൂടി പോയാണ് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി മിക്കവാറും ആ ഒരു അവസാനത്തെ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ഇച്ചിരി ഉപ്പേരി തന്നുവിടും. അതായിരിക്കും നമ്മുടെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. സ്കൂളിൽ അങ്ങനെ വലിയ കാര്യമായ ഒരു ഓണാഘോഷവും കാര്യങ്ങളും മത്സരങ്ങളും ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നിപ്പം എൻ്റെ സ്ഥാപനത്തിലെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെയും അവിടെ നമ്മൾ വിപുലമായ ഓണാഘോഷമാണ് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. വിവിധ ഇനം മത്സരങ്ങൾ നടത്തി. അപ്പോൾ അതിനകത്ത് രസകരമായ മത്സരത്തിൽ ഒന്നായിരുന്നു ആൺകുട്ടികളെ കൊണ്ട് സാരി ഉടുപ്പിക്കാനുള്ള മത്സരം ഞങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കപ്പുകൾ സ്ട്രോ ഉപയോഗിച്ച് പാസ് ചെയ്യുന്നത് നമ്മൾ റിലേ കണ്ടിട്ടുണ്ട്. ഇതുമൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേ പോലൊക്കെ നമ്മൾ
1: കാരണം
0: നടത്തിയിരുന്നു.
1: ഓണപ്പന്ത്, ഓണക്കളികൾ എന്നൊക്കെ ഉള്ളത് ഇപ്പം റീൽസിലെ കളികളിലേക്ക് മാറി
0: തീർച്ചയായിട്ടും
1: എന്നുള്ളതാണ് അല്ലേ?
0: തീർച്ചയായിട്ടും ഇപ്പം ഏതൊരു സ്ഥാപനവും ഒരു ഓണാഘോഷം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അവർ ഫണ്ട് ഇറക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ന്യൂസ് ചാനൽസിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെയേറെ വിവാദമാകുന്ന രീതിയിൽ പോലും കുട്ടികൾ ഓണാഘോഷങ്ങളിലേക്കൊക്കെ ഏർപ്പെടാറുണ്ട്. അപ്പം
1: മാവേലിയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്ന ഓണാഘോഷം വരെയാണ്
0: അതെ
1: ഇപ്പോൾ
0: അതെ
1: നിലവിൽ
0: അതെ ലോറിയൽ ബൈക്കേല് മാവേലി വരുന്ന ഓണാഘോഷങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഓണയുടെ ലോഗോ പ്രദർശനം തന്നെ വലിയൊരു സംഭവമായിട്ടാണ് പല സ്ഥാപനങ്ങളിലും നമുക്ക് കാണാനായിട്ട്
1: സാധിക്കുന്നത്.
0: സാധിക്കുന്നത്.
1: അപ്പോൾ ഓണാഘോഷം ശരിക്കും പറഞ്ഞാൽ പഴയകാല ഓണാഘോഷം പുതിയകാല ഓണാഘോഷം എന്ന് തന്നെ വേർതിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ
0: തീർച്ചയായിട്ടും 100%.
1: ഡ്രസ്സിങ്ങിൽ തന്നെ, കാരണം എല്ലാത്തിലും യൂണിഫോം അല്ലേ, കുട്ടികൾ
0: അതെ അതെ
1: ട്രെൻഡി ഡ്രസ്സിലേക്ക് തന്നെ പോയിരിക്കുകയാണ്.
0: അതെ അതെ
1: കേരളീയമാണെങ്കിൽ കൂടിയും അത് ട്രെൻഡി കേരളീയം എന്ന് തന്നെ
0: അതെ
1: നമുക്ക് വേണമെങ്കിൽ
0: അതെ അതെ
1: വിശേഷിപ്പിക്കാവുന്ന
0: അതെ അതെ അതെ
1: അവസ്ഥയിലേക്ക്. മാമിൻ്റെ ഒരു ഓണക്കാല അനുഭവം പറയാമോ? പഴയകാല ഓണക്കാല അനുഭവത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ?
0: തീർച്ചയായിട്ടും ഞാൻ ഓണാവധി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫാദർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവധിയായാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു ഊഞ്ഞാൽ കെട്ടിത്തരിക എന്നുള്ളതാണ്. അപ്പം ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഞ്ഞാലാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക. പിന്നെ വീട്ടിലും പൂക്കളുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ അത്തപ്പൂക്കളം ഒരുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയായതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എല്ലാവരും വന്നെത്തും. കുടുംബാംഗങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലത്തെ കളികളൊന്നും ഇന്നില്ല. അന്ന് കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് സാറ്റ് കളിക്കാനായിട്ട് കൂടും. ഇതെല്ലാം നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പ്രത്യേകിച്ചും അമ്മമാരെല്ലാവരോട് ഇരുന്നുകൊണ്ട് അവർ പഴയ പാട്ടുകളൊക്കെ പാടുക, അതുപോലെ അതൊക്കെ പാടുമ്പോഴത്തേക്ക് അതിനൊരു താളമൊക്കെ വെച്ച് കൈയൊക്കെ കൊട്ടി അവർ പാടുന്നത്. ഇപ്പം തിരുവാതിര അറിയാമോ അറിയത്തില്ലേ, ഇതൊന്നും വിഷയമല്ല. എല്ലാവരോട് കൂടി എന്തെങ്കിലും രണ്ട് ചുവടെങ്കിലും വെക്കും,
1: എല്ലാവരും കളിക്കും,
0: എല്ലാവരും കളിക്കും. അതൊക്കെ ഒരു രസമായിരുന്നു. നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കൾച്ചറൽ എക്സിസ്റ്റൻസ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എല്ലാത്തിനെയും നമ്മൾ ആധുനികവൽക്കരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ഡ്രോബാക്ക്. ഇപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമായിട്ടൊക്കെ ഒതുങ്ങിക്കൂടുന്നു, വീടുകളിലേക്ക് അത് എത്തുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്.
1: കാരണം എനിക്ക് തോന്നുന്നു ഊഞ്ഞാൽ എന്ന് പറയുന്നത് ആ ഓണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പണ്ട കാലത്ത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, കാരണം വീടുകൾക്കകത്ത് പോലും ഊഞ്ഞാലുകളാണ്.
0: അതെ അതെ
1: ആ
0: അതെ അതെ
1: രീതിയിലേക്ക്
0: അതെ അതെ
1: കാലം
0: അതെ
1: മാറിയിരിക്കുകയാണ്.
0: അതെ അതെ അതെ
1: പിന്നെ എന്താ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കൊമ്പിളിൽ തന്നെ കഞ്ഞി എന്നുള്ളൊരു ചൊല്ല് പണ്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സദ്യ എന്ന് പറയുന്ന 10 ദിവസം മാത്രമായിരുന്നു സദ്യ അല്ലേ, അല്ലെങ്കിൽ ആ തിരുവോണ ദിവസം മാത്രമായിരുന്നു. ഇന്ന് ഏത് വീട്ടിലും വിഭവസമൃദ്ധമായ സദ്യയാണ്, എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കിട്ടാത്ത ആ സദ്യയൊക്കെയായിരുന്നു നമ്മുടെ ഓണക്കാല അനുഭവം എന്ന് പറയുന്നത്.
0: മാം പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിടത്ത് നമുക്കിപ്പോൾ 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് നമുക്ക് സാധനം മേടിക്കാനായിട്ടൊക്കെ അന്നിപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് ഓണം എന്ന് പറയുമ്പോഴാണ് എല്ലാവരും വയറുന്ന

0: കുറച്ച് ഉണ്ണുന്നൊരു
1: ആഹാരം കഴിക്കുക
0: ഒരു
1: അല്ലേ?
0: സമയം എന്ന് പറയുന്നത്. ഇന്നിപ്പം കുഞ്ഞുങ്ങൾക്കറിയില്ല ദാരിദ്ര്യം എന്നാണെന്ന്. ഇപ്പം ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികളെ പോലും അവരുടെ മാതാപിതാക്കൾ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളരെ നന്നായിട്ടാണ് അവർ
1: വളർത്തിക്കൊണ്ടുവരുന്നത്.
0: വളർത്തിക്കൊണ്ടുവരുന്നത്. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പം നമ്മൾ കാണുന്നത്.
1: നമുക്ക് മണ്ട് കിട്ടിയിരുന്നത് ആകെ ഓണത്തിന് മാത്രമാണ് ഒരു ഓണക്കോടി കിട്ടുക അല്ലേ? ഇന്ന് കുട്ടികൾക്ക് ഓണക്കോടി എന്താണെന്ന് അറിയില്ല, കാരണം അവർക്ക് എല്ലാ ദിവസവും കോടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് മാറി.
0: അതേപോലെ ഇപ്പോഴത്തെ ഒരു ആ കൺസ്യൂമറിസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഇടുന്ന വേഷം അവർക്ക് പിന്നീട് വേണ്ട, കാരണം ട്രെൻഡ് മാറി, ഫാഷൻ മാറി എന്ന് പറയുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് ഒന്നോ രണ്ടോ വസ്ത്രം മാത്രം ഉപയോഗിച്ചിരുന്ന നമ്മുടെയൊക്കെ തലമുറ. നമുക്കൊരിക്കലും ഒരു പരാതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ തലമുറയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
1: ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഓണക്കോടി കിട്ടിയാലും അതിന് മുമ്പ് 3 വർഷം മുമ്പെടുത്ത ഓണക്കോടി അപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം. അതാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം ശരിക്കും ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം തന്നെ ഇപ്പോഴത്തെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു മാറ്റം നല്ലത് തന്നെയാണ്. എങ്കിലും നമ്മളുടെ ആ ഗൃഹാതുരത്വം, ഓണം എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു ഗൃഹാതുരത്വം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്കത് ശരിക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അല്ലേ?
0: അതെ അതെ, കാരണം എല്ലാം ശരിയാണ്, കാലം മാറുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുകയുള്ളൂ. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നല്ലത് തന്നെ.
1: അതെ,
0: ഏതൊരു വികസനവും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്കുള്ള പുതിയ ചുവടുവെപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല
1: നല്ലത്
0: കാര്യമാണ്.
1: തന്നെയാണ്.
0: എന്നാലും നമ്മളുടെ ഒരു തനിമ എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പോയില്ലേ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ അതൊന്ന് എന്താ പറയുന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു
1: അപ്പോൾ അത്
0: ഘടകമാണ്
1: ആ
0: അത്.
1: ഏജിൽ നിൽക്കുന്നവർക്ക് മാത്രം തോന്നുന്ന ഒരു ഗൃഹാതുരത്വമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല.
0: ഇപ്പം പലപ്പോഴും പല റീൽസിലൊക്കെ കാണിക്കുന്ന പോലെ നിങ്ങൾ ഇന്നതൊക്കെ കേട്ടിരുന്നവരാണോ, ഇന്ന പരസ്യം കണ്ടിരുന്നവരാണോ, അന്നാൽ നിങ്ങൾക്ക് പ്രായമായി. ശരിയാണ്, ഞങ്ങൾക്ക് പ്രായമായി. എന്നാലും ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ചിലതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ വിട്ടുകളയാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കുകയില്ല.
1: അനുവദിക്കുന്നില്ല. ഓണക്കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു 4 വരി ഞാൻ മാമിനോട് ചൊല്ലാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഓണക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് മാമിൻ്റെ മനസ്സിലേക്ക് വരുന്ന 4 വരികൾ ഏതായിരിക്കാം?
0: പാട്ട് പാടാൻ അത്ര നന്നായിട്ട് അറിയില്ല,
1: എങ്കിലും നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ട്.
0: തീർച്ചയായിട്ടും ഉണ്ട്.
1: ആ ഒരു 4 വരി ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.

0: പാട്ടുകാരിയല്ല, അതുകൊണ്ട്
1: ഇല്ല,
0: പാട്ടിന്
1: പാട്ടുകാരി
0: അപാകത
1: അല്ലാന്ന്
0: ഉണ്ടാവും.
1: പറഞ്ഞത് ശരിയല്ല, പാട്ടുകാരി തന്നെയാണ്. അത് വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം എനിക്ക് തോന്നുന്നു ഈ പാട്ട് പാടിയായിരുന്നു നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നത് അല്ലേ.
0: തീർച്ചയായിട്ടും
1: ഈ
0: തീർച്ചയായിട്ടും.
1: പാട്ട് മറന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഓണം എന്ന് കേൾക്കുമ്പം അതാ ഞാൻ ചോദിച്ചേ, തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ടാണ് പ്രതീക്ഷിച്ചത്. മാം എന്തായാലും അത് തന്നെയാണ്.
0: അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഓണത്തുമ്പികൾ. ഞാൻ ഓണത്തുമ്പികളെ കാണാറേ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പൊല്യൂഷൻ കൊണ്ടാണോ, അതോ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ, അതോ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ് കൊണ്ടാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ആ സമയത്തെന്ന് പറയുമ്പോൾ നിറച്ച് തുമ്പികളാണ് ഈ സമയത്ത്. എവിടെ നോക്കിയാലും തുമ്പികളാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള തുമ്പികളുടെ പുറകെയാണ് ഞങ്ങൾ കുട്ടികൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ തുമ്പികളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
1: അതെ അതെ, തുമ്പയും തുളസിയും ഓണത്തുമ്പിയും ഒക്കെയും എവിടെ നിന്നൊക്കെയോ പതുക്കെ പതുക്കെ പടിയിറങ്ങുകയാണോ എന്ന് ഒരു ചോദ്യചിഹ്നം ഇട്ട് നിർത്തേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പം ഓണത്തെക്കുറിച്ച് ഇത്രത്തോളം ഞങ്ങളോട് പറഞ്ഞ ടീച്ചറിന് വളരെയധികം സ്നേഹം.
2: വാഴപ്പള്ളി സെന്റ് തെരേസാസ് സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജൂലി ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനില സി എസ്. തുടർന്ന് ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം കൈവരിച്ച മഹത് വ്യക്തികളെക്കുറിച്ച് ശ്രീമതി ജൂലി ജോസഫ് നടത്തുന്ന പ്രഭാഷണം.
0: ടാറ്റ, ഈ പേര് ഇന്ത്യക്കാർക്ക് ഏറെ സുപരിചിതം.

ഏകദേശം ഒരു 150 വർഷത്തോളം പിന്നോക്കമാണ് ടാറ്റ ഇൻഡസ്ട്രിയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇന്ത്യയെ മാറ്റുവാൻ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയ ഒരു വ്യാപാരിയുടെ കഥ. അദ്ദേഹം പഞ്ഞിയാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല തൻ്റെ ഈ ഒരു ആശയം ഇന്ത്യയെ മാത്രമല്ല മാറ്റുക, ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം കൂടി കൊടുക്കുമെന്നും തൻ്റെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ വിജയഗാഥ അദ്ദേഹം രചിക്കുമെന്നും അദ്ദേഹം പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ജംഷേദ് ടാറ്റ, അദ്ദേഹത്തിൻ്റെ ജന്മം 1839 ജംഷേദ് ടാറ്റയുടെ ജന്മം. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അച്ഛനോടൊപ്പം പഞ്ഞി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. കോട്ടണിൽ നിന്നും വസ്ത്രമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ജംഷേദ് 1877 നാഗ്പൂരിൽ ഇംപ്രസ് മില്ല് ആരംഭിച്ചു. ജോലിക്കാർക്ക് ഇൻഷുറൻസ്, PF, ഫാമിലി ഡേയ്സ്, സ്പോട്ട് ഡേയ്സ് ഒക്കെയായും അദ്ദേഹം പുതിയൊരു സംരംഭമായിട്ടാണ് തന്നെ മില്ല് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂതന ആശയം അന്ന് ഒരൊറ്റ രാജ്യങ്ങളിലും ഒരു കമ്പനികൾ പോലും ചിന്തിച്ചിട്ടോ ആവിഷ്കരിച്ചിട്ടോ ഉണ്ടാവുകയില്ല. ജോലിക്കാർക്കിടയിൽ അവിടെ ജോലിക്ക് വരുവാനും ആത്മാർത്ഥതയുടെ പണിയെടുക്കുവാനും ഈ ഒരു കാര്യങ്ങൾ ഏറെ സഹായിച്ചിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിരുന്ന സമയമായിരുന്നു അന്ന്. ഇന്ത്യക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കണമെങ്കിൽ സ്വന്തം വ്യവസായങ്ങൾ ഉണ്ടാവണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പനഗിരിയിൽ അദ്ദേഹം സ്ട്രോബെറി ഫാമിംഗ് ആരംഭിച്ചു. ഇന്നും പനഗിരി സ്ട്രോബെറി ഫാമിങ്ങിനും സ്ട്രോബെറി ജാംസിനും ഒക്കെ പ്രശസ്തമാണ്. അതേപോലെ നമ്മുടെ ബാംഗ്ലൂരിലെയും മൈസൂരിലെയൊക്കെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിൻ്റെയൊക്കെ രീതിയിലുള്ള കാലാവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പട്ടുനൂൽ പുഴുക്കളെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയും ആദ്യമായി ഇന്ത്യയിൽ പട്ടുനൂൽ വ്യവസായം ഇവിടെ അദ്ദേഹം തുടങ്ങുകയും ബാംഗ്ലൂർ മൈസൂർ സിൽക്ക് എന്ന സംരംഭത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു. 1898 താജ് ഹോട്ടൽസിൻ്റെ പണി അദ്ദേഹം ആരംഭിച്ചു. തൻ്റെ ഹോട്ടലിൻ്റെ ഡിസൈന്, പ്ലാന് ഒക്കെ അദ്ദേഹം സ്വയം രൂപപ്പെടുത്തിയതാണ്. ഓരോ മുറിയുടെയും ജനാലകൾ കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കണം. തൻ്റെ ഗസ്റ്റുകൾ ജനലിലൂടെ നോക്കുമ്പോൾ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരനുഭവം അവർക്ക് ലഭിക്കണം എന്ന് അദ്ദേഹം എപ്പോഴും മനസ്സിൽ വിചാരിച്ചിരുന്നു. 1903 ഹോട്ടൽ പൊതുജനങ്ങൾക്കായി അദ്ദേഹം തുറന്നു നൽകി. മുംബൈയിൽ ലൈറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ കെട്ടിടമായി താജ് ഹോട്ടൽ മാറുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചുവടുവെപ്പ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലേക്കുള്ളതായിരുന്നു. എന്നാൽ സ്റ്റീൽ ഇൻഡസ്ട്രി അതിൻ്റെ പ്രവർത്തനവും തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1904 64 വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ദൊറാബ്ജി ടാറ്റ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഏറ്റെടുത്തു. റിസർച്ച്, വിദ്യാഭ്യാസം രണ്ടിലും ഇന്ത്യ പിന്നോക്കമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരംഭിച്ചു. IAC ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയുമോ? ഡോക്ടർ CV രാമനായിരുന്നു. പവർ സപ്ലൈസ്, അതായത് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഡാംസ് അദ്ദേഹം നിർമ്മിച്ചു തുടങ്ങി. ടാറ്റ പവർ അങ്ങനെ നിലവിൽ വന്നു. തൻ്റെ അച്ഛൻ്റെ സ്വപ്നമായ ടിസ്കോ സ്റ്റീൽ പ്രൊഡക്ഷന് അദ്ദേഹം തുടക്കം കുറിച്ചു. ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർക്കിടയിൽ സ്റ്റീലിന് ഡിമാൻഡ് കൂടുകയും ടിസ്കോ ദിനവും രാത്രിയും ജോലി ചെയ്ത് സ്റ്റീൽ സപ്ലൈ ചെയ്യുകയും ചെയ്തു. ടിസ്കോ സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലം അങ്ങനെ ജംഷേദ്പൂർ എന്ന് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ്, ജംഷേദ് ടാറ്റയുടെ ബഹുമാനാർത്ഥം ജംഷേദ്പൂർ എന്നാക്കി മാറ്റപ്പെടുകയും ചെയ്തു. ടിസ്കോ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ജംഷേദ് ടാറ്റയുടെ ബഹുമാനാർത്ഥം ജംഷേദ്പൂറായി വിളിക്കപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ ടാറ്റ നഗറായി മാറി. ജംഷേദ് ടാറ്റയ്ക്കും അദ്ദേഹത്തിൻ്റെ മകനും ശേഷം

0: JRD ടാറ്റ ബിസിനസ് ഏറ്റെടുത്തു. 1932 JRD ടാറ്റ ഏവിയേഷന് തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഏവിയേഷൻ സർവീസ് ആയിരുന്നു അത്, ഇന്ത്യയുടെ സ്വന്തം ഏവിയേഷൻ സർവീസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റായി JRD ടാറ്റ മാറുകയായിരുന്നു. ടാറ്റ കെമിക്കൽസിനും JRD ടാറ്റ തുടക്കം കുറിച്ചു. ടാറ്റ സോൾട്ടൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, അത് ടാറ്റ കെമിക്കൽസ് നിർമ്മിക്കുന്നതാണ്. 1946 എയർ ഇന്ത്യ ഗ്രൂപ്പിന് അദ്ദേഹം തുടക്കം കുറിച്ചു. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം എയർ ഇന്ത്യ ഗ്രൂപ്പിനെ കൈപിടിച്ച് ഉയർത്തി. എന്നാൽ 1953 ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായി ഇന്ത്യൻ ഗവൺമെൻറ് എയർ ഇന്ത്യ ഗ്രൂപ്പിനെ ഏറ്റെടുക്കുകയുണ്ടായി. JRD ടാറ്റ തൻ്റെ അടുത്ത സംരംഭത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്ത്രീകളുടെ മേക്കപ്പ് സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അദ്ദേഹം ലാക്മി എന്ന സംരംഭം കൊണ്ടുവന്നു. ലാക്മി ലക്ഷ്മി ദേവി ലക്ഷ്മി എന്ന പേരിൽ നിന്നാണ് വരുന്നത്. എങ്കിലും ലക്ഷ്മി എന്ന പേരിനേക്കായാലും അദ്ദേഹം ചിന്തിച്ചു, ഇന്ത്യൻ സ്ത്രീകൾക്ക് വിദേശ ബ്രാൻഡുകളോടാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിനൊരു ഫ്രഞ്ച് ടച്ച് കൊടുത്ത് ലാക്മി എന്ന പേരാണ് അദ്ദേഹം നൽകിയത്. തുടർന്ന് ട്രെയിൻ എഞ്ചിൻസ് നിർമ്മിക്കുന്ന ടാറ്റ ലോക്കോമോട്ടീവ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. തുടർന്ന് ട്രക്കുകൾ അവർ നിർമ്മിച്ചു തുടങ്ങി. ടാറ്റ ഗ്രൂപ്പ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് JRD ടാറ്റ തൻ്റെ ഏവിയേഷനിലെ അറിവുകൾ ഇന്ത്യൻ എയർഫോഴ്സുമായി പങ്കുവെക്കുകയും അത് ഇന്ത്യൻ എയർഫോഴ്സിന് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്തു. ടെക്നോളജിയിലൂടെ തൻ്റെ കമ്പനിയെ കൈപിടിച്ചുയർത്തുവാൻ അടുത്ത തലമുറയിലെ ആള് രംഗത്ത് വന്നു. അദ്ദേഹമാണ് നമ്മുടെ രതൻ ടാറ്റ. അദ്ദേഹം തൻ്റെ അടുത്ത സംരംഭത്തിന് തുടക്കം കുറിച്ചു. രതൻ ടാറ്റ നിസാൻ പ്ലാന്റ് ഓസ്ട്രേലിയയിൽ നിന്ന് പൂർണ്ണമായി ഡിസ്മാൻറ്റിൽ ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ടാറ്റ ഇൻഡിക്ക എന്ന കമ്പനിക്ക് തുടക്കം കുറിക്കുകയും ഇൻഡിക്ക കാറുകൾ വിപണിയിലേക്ക് എത്തുകയും ചെയ്തു. TCS കമ്പനിയെ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ രതൻ ടാറ്റയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കുടുംബങ്ങൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് കണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംരംഭമായിരുന്നു നാനോ കാർ എന്ന് പറയുന്നത്. വിദേശ നിക്ഷേപകരെ കൂടി അട്രാക്റ്റ് ചെയ്യാനും വിദേശത്തുകൂടി തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും ജാഗ്വാർ ലാൻഡ് റോവർ ഇത് രണ്ടും ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്തു. നോക്കുക, എവിടെ നിന്നുള്ള വളർച്ചയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ എവിടം വരെയാണ് എത്തി നിൽക്കുന്നത്.
1: അങ്കണത്തിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണാശംസകൾ.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.
1: നിർവഹണ സഹായം ഷിജി മാത്യു.

0: വരുന്ന സാഹിത്യ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കവിത, പ്രഭാഷണം, കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമുക്കൊരു കവിത കേൾക്കാം. ആനപ്പുഴയ്ക്കൽ അനിൽ എഴുതിയ ഗോവണിക്കരികിൽ. ജീവിതത്തിന്റെ വഴികളിൽ തളർച്ചയും വേദനകളും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷയുടെ വെളിച്ചം കൈവിടാതെ മുന്നോട്ട് നടക്കാനാണ് ഈ കവിത നമ്മോട് പറയുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ കരുത്തിനെയും അതിജീവനത്തിന്റെ പ്രതീക്ഷയെയും ലളിതമായും ഹൃദയസ്പർശിയായും ഈ കവിത വരച്ചിടുന്നു.
1: ഒറ്റയ്ക്കിരിക്കുന്ന വൃദ്ധൻ ഗോവേണി പണിഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നു. ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് അതിൻ്റെ വിഷമതകളാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുന്നു ചുറ്റിലും മുറ്റും ഏകാന്തത തിങ്ങിപ്പരക്കുന്നു. ഒറ്റയ്ക്കിരിക്കുന്നു.

ಕೋರೆ രമ്യകർമ്മ്യം വേണോ ഇനിയുള്ള കാലം വല്ലതും കുടിച്ചുകൊണ്ട്.

പോരെ എത്ര പരിഹാസം വേണ്ടായിരുന്നുവെന്നെത്ര തവണ ഉരുവിട്ടു ആരതു കേൾക്കാനായി. എത്ര പരിഹാസം

പരഗണം ദുരിതം തന്നിട്ടെന്നെ ആ ഗ്രഹക്കോട്ടയ്ക്കുള്ളിൽ അടച്ചു കതകുംപൂട്ടി. നിങ്ങൾ പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിർനിമേഷനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിർനിമേഷനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മൂന്ന് പൂച്ചകൾ

കാലമേ നീ സാക്ഷി, ഇന്നിപ്പോൾ ഗോവേണി വെറും അലങ്കാരം മാത്രം. ഒന്ന് കയറി മുകളിൽ പോകാൻ വയ്യാവിധം ദുർബലം, കാലുകൾ ബലഹീനം, ഹാ കഷ്ടം.

കാലം തന്നനുഭവ സമ്പത്തു മഹാധനം, കാലം തന്നനുഭവ സമ്പത്തു മഹാധനം, മാടുന്നു കസേര ആശ്രയം അതുമാത്രം. വീടിനുള്ളിൽ വെച്ച ചെടികൾ നിശബ്ദരായി ദാഹനീർ കൊടുക്കുന്നതും കുടിച്ചിരിക്കുന്നു. വീടിനുള്ളിൽ വെച്ച ചെടികൾ നിശബ്ദമായി ദാഹനീർ കൊടുക്കുന്നതും

0: തണുപ്പാണ്, അതിനു വേണ്ടുന്നതെന്ന് കാർക്കശത്തിൽ തണലിലിരിക്കുന്നു. കാണുവാൻ വേണ്ടി മാത്രം ഞാനും ഒരു ഇൻഡോർ പ്ലാന്റായി കാലം കഴിക്കുന്നു. ഗുവേണിക്കരികിലായി ഞാനും ഒരു ഇൻഡോർ പ്ലാന്റായി കാലം കഴിക്കുന്നു ഗുവേണിക്കരികിലായി.
1: വഴികളിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും മുന്നോട്ട് നടക്കാനുള്ള മനസ്സാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. പ്രതീക്ഷയും ആത്മവിശ്വാസവും ചേർത്തു പിടിച്ച് ജീവിതത്തെ സ്നേഹിക്കണമെന്ന സന്ദേശമാണ് ആനപ്പുഴയ്ക്കൽ അനിലിന്റെ ഈ കവിത നമ്മിലേക്ക് പകരുന്നത്. കുട്ടി മനസ്സുകളുടെ നിഷ്കളങ്കതയും പ്രകൃതിയുടെ സൗന്ദര്യവും ജീവിതത്തിന്റെ ലാളിത്യവും ഒരുപോലെ പകർത്തിയ കവിയാണ് കുമാരനാശാൻ. ആശാന്റെ ബാലകവിതകൾ കുട്ടികൾക്കുള്ള വരികൾ മാത്രമല്ല, അവരുടെ മനസ്സിലേക്ക് സ്നേഹവും നന്മയും ചിന്തയും പകർന്നു നൽകുന്ന മധുരമായ കവിതാലോകം കൂടിയാണ്. കാവ്യഭാവനയുടെ ഉത്സവ കാഴ്ചകൾ, ഡോക്ടർ MS സുചിത്ര.
2: സ്ത്രീ പുരുഷ മനസ്സുകളെ തന്റെ സർഗപ്രക്രിയയിലൂടെ അപഗ്രഥിച്ച കുമാരനാശാൻ ബാലമനസ്സുകളുടെ വ്യാപ്തിയും പ്രാമാണ്യവും ഉൾക്കൊണ്ട് നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ജീവിത മൂല്യങ്ങൾ സ്വയം അറിയാതെ ലയിച്ചു ചേരുന്ന പ്രക്രിയയിൽ ഒരു പ്രകാരത്തിലുള്ള അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ സാംസ്കാരിക തികവാണ് ആശാന്റെ ബാലസാഹിത്യം പ്രദാനം ചെയ്യുന്നത്. മനുഷ്യനെ അവന്റെ കൃത്യങ്ങളിൽ പ്രവർത്തന നിരതനാക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ധർമ്മബോധം ഇത്തരം രചനകൾക്കുണ്ടാകണമെന്ന് കവി വിശ്വസിച്ചിരുന്നു. കൃതികൾ ആസ്വദിക്കുമ്പോൾ സ്വതസിദ്ധമായി വന്നു ചേരുന്ന ബോധനമാണ് വേണ്ടത്. വായനാനുഭവങ്ങളിലൂടെ ധാർമ്മിക മൂല്യങ്ങളിലേക്കും സദ്ഗുണങ്ങളിലേക്കും നയിക്കാൻ കഴിയുന്നതാകണം ഉത്തമ ബാലസാഹിത്യമെന്ന നിരീക്ഷണം സാർത്ഥകമാക്കുന്നതാണ് ഇത്തരം കവിതകൾ. സങ്കല്പങ്ങളുടെ ഒരു വിശാല ആകാശമാണ് കുട്ടികളുടെ മനസ്സ്. അത് ഉദീപ്തമാക്കാൻ തക്കവിധമാകണം കലാബോധവും ഭാവനയും ഉരുക്കിച്ചേർത്ത് പിറവിയെടുക്കുന്ന ബാലരചനകൾ. ബാലരാമായണം എന്ന കൃതി ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം എന്നിവയിൽ ആവിഷ്കൃതമായിരിക്കുന്ന കഥയെ ലാളിത്യമാർന്ന വിധം വാചം യമിത്വമായി അനാവരണം ചെയ്യുന്നു. ഇതിഹാസ കഥാപാത്രങ്ങളെ അവരുടെ രൂപ ഭാവ തികവോടെ കാണാതെ കാണാനും കേൾക്കാതെ കേൾക്കാനും തൊടാതെ തൊടാനും കഴിയും വിധം സംവേദനക്ഷമമാക്കാൻ ആശാന്റെ ലളിതമായ ആവിഷ്കാര രീതിക്ക് കഴിയുന്നു. രാമനെ വനവാസിയാക്കി ഭരതന് രാജ്യം നൽകണമെന്ന വരദ്വയം ആവശ്യപ്പെട്ട കൈകേയിയെ പാലൂട്ടുന്ന കരാഗ്രത്തിൽ കടിക്കും പാമ്പു പോലെയാണ് കവി കാണുന്നത്. ദശരഥന് കൈകേയിയോടുള്ള

സമീപനം എന്താണെന്നും മറിച്ച് അവൾ എങ്ങനെയാണ് പെരുമാറിയതെന്നുമുള്ള സൂചന അതീവ ലളിതമായി സന്ദർഭത്തിന് അനുഗുണമായി വ്യക്തമാക്കപ്പെടുകയാണ്. കൈകേയിയുടെ വീണ്ടു വിചാരമില്ലാത്ത അനുചിതമായ ശാഠ്യപ്രവൃത്തിയെ കവി കാണുന്നത് ഇപ്രകാരം: പിടിച്ച പിടിവിട്ടിട, മുമ്പോ പിമ്പോ നിനച്ചിട, ചെവി കേള ഷഠജനം, പിണമോ പേ കുരങ്ങതോ. ജാനകിയുടെ കാഴ്ചയിലെ വനദൃശ്യങ്ങൾ ആസ്വാദനക്ഷമതയെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന അനുഭൂതി സാന്ദ്രമായ ഭാഷയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ നീങ്ങുന്നു വിണ്ണിതിൽ, കാട്ടിൽ കൊമ്പുകൾ പൂത്തൊരു പാലവൃക്ഷങ്ങൾ മാതിരി, കനം കുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ, കാറ്റിൽ പറന്നുപോകുന്നു വെള്ളക്കുറ്റികൾ പോലവേ. ഈ മണ്ണിലെ ജീവിതത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പ്രകൃതിയുടെ നൈസർഗിക സൗന്ദര്യത്തിലേക്ക് ആമഗ്നരാകാനും ഭാവനയെ ഉദ്ദീപ്തമാക്കി പാരായണ ശേഷി വർദ്ധിപ്പിക്കാനും കരുത്ത് പകരുന്നതാണ് ഇത്തരം കാവ്യഭാഗങ്ങൾ. കവിത കേവലം സുഭാഷിതങ്ങളോ മുദ്രാവാക്യങ്ങളോ അല്ല. മനുഷ്യൻ നന്നാവണം എന്ന് വിളിച്ചു പറയുന്നതിനു പകരം എന്തുകൊണ്ട് നന്നാകുന്നില്ല എന്ന് വൈകാരിക സന്ദർഭങ്ങൾ സൃഷ്ടിച്ച് ബോധ്യപ്പെടുത്തി പരോക്ഷമായി ഭാവനയിലേക്ക് കവി കൊണ്ടുവരികയാണ് വേണ്ടതെന്ന നിരൂപകമതം അന്വർത്ഥമാകുന്നത് ബാലരാമായണത്തിൽ കാണാനാകും. പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ പ്രഭാത പ്രാർത്ഥന, കുട്ടിയും തള്ളയും, പൂക്കാലം, പരിക്കേറ്റ കുട്ടി, കൊച്ചുകിളി, തോട്ടത്തിലെ എട്ടുകാലി, അമ്പിളി, മിന്നാമിനുങ്ങ് എന്നിങ്ങനെ ആദ്യ ഭാഗത്തുള്ള കവിതകളാണ് കുട്ടികളെ ലക്ഷ്യമാക്കി രചിച്ചിരിക്കുന്നത്. ജിജ്ഞാസ ആദ്യന്തം നിലനിർത്തുന്ന അവതരണ രീതിയിലൂടെയും ആർജവുമുള്ള ഭാഷയിലൂടെയും താളബോധം തുടിക്കുന്ന ഈ കവിതകൾ കുട്ടികളുടെ മാനസിക വൈകാരിക തലങ്ങളെ ഗാഠമായി സ്പർശിക്കുന്നു. പ്രകൃതിയുടെ അക്ഷയ സൗന്ദര്യഖനികളെ ഇതൽ വിടർത്തിക്കാട്ടുന്ന കവി പ്രകൃതി ഭാവങ്ങളിൽ കൗതുകമുണർത്തി അതിൽ അഭിരമിക്കാനുള്ള സാധ്യത കൈവരുത്തുന്നു. കുട്ടിയും തള്ളയും എന്ന കവിത അത്തരത്തിൽ സരളമായി പ്രപഞ്ചരഹസ്യത്തിന്റെ താത്വികതയിലേക്ക് കടക്കുകയാണ്. അമ്മേ വയ്യേ എനിക്കൂ പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി, ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി, നാം ഇങ്ങറിയുവതൽപ്പം, എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. നമ്മുടെ അറിവിനും അനുഭവ പരിധിക്കും വെളിയിലുള്ള വസ്തുതകൾ പ്രപഞ്ച രഹസ്യം സഹജാവബോധത്തോടെ വിവേകപൂർവ്വം പകർന്നു നൽകുകയാണിവിടെ പ്രഭാത പ്രാർത്ഥന എന്ന ലഘുകവിതയാകട്ടെ. ജീവിത മഹിമയുടെ പാവനതയും പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാവമാറ്റങ്ങളും കണ്ണും കാതും അർപ്പിച്ചു സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി മുന്നോട്ടു പോകുമ്പോഴേ ജീവിത വിജയം കൈവരിക്കാനാകൂ. ഈ ആശയം അയത്നലളിതമായി ആവിഷ്കരിക്കുന്ന പരിക്കേറ്റ കുട്ടി ശൈശവലാവണ്യത്തെ മധുരോദാരമായി മനഃശാസ്ത്രപരമായി ചിത്രീകരിക്കുന്നു. ഉദ്ബോധനങ്ങളുടെ മൂല്യ സാക്ഷാത്കാരത്തിന്റെ ആവശ്യകതയുമൊക്കെ നിരത്തി മനഃപൂർവ്വം ആരിലും ചലനമുളവാക്കാൻ കഴിയില്ലെന്ന് ആശാൻ മനസ്സിലാക്കിയിരുന്നു. പ്രകൃതിയുടെ വർണ്ണോത്സവ കാഴ്ചകളെ സൗരഭ്യമുണർത്തും വിധം കാട്ടിത്തരുന്ന പൂക്കാലം എന്ന കവിത വസന്താഗമത്തിൽ തുടിക്കുന്ന പ്രകൃതിയുടെ ചൈതന്യത്തോടൊപ്പം പ്രകൃതി ശക്തിയുടെ അദമ്യ ശേഷിയും പ്രകടമാക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളിലുള്ള കൗതുകത്തോടൊപ്പം സൂക്ഷ്മ നിരീക്ഷണ പാഠവും വെളിവാക്കുന്ന കവിതയാണ് കൊച്ചുകിളി, മിന്നാമിനുങ്ങ്, തോട്ടത്തിലെ എട്ടുകാലി തുടങ്ങിയവയും ഇത്തരത്തിലുള്ളതാണ്. മിനുത്തു നേർത്ത നൂലിതെങ്ങു നിന്ന് മോടികൂടുമി, അനർഘമാം നെയ്ത്ത് തന്നെ അഭ്യസിച്ചതെങ്ങു നീ, നിനക്ക നിന്റെ തുന്നൽ കാഴ്ച വേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും എട്ടുകാലി നിശ്ചയം എന്നിങ്ങനെ പ്രപഞ്ചത്തിലെ വിഭിന്നങ്ങളായ ജീവികളുടെ സർഗപ്രക്രിയ ചാതുര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കവിതയാണ് തോട്ടത്തിലെ എട്ടുകാലി. നല്ലതു മാത്രം കാണുകയും അറിയുകയും ചെയ്യേണ്ടതിന്റെ ഔചിത്യമാണ് വണ്ടിന്റെ പാട്ടിൽ സ്ഫുരിക്കുന്നത്. പറയാതെ പറയുന്ന രീതിയിലാണ് ധർമ്മോദ്ബോധനം മിക്ക കവിതകളിലും പ്രകടമാകുന്നത്. ഓരോ കവിതയും ഇത്തരത്തിൽ ഓരോ സന്ദേശം ഉൾക്കൊള്ളുന്നു. നാം നിസ്സാരമെന്ന് കരുതുന്നവയെ ആവിഷ്കരിക്കുമ്പോൾ പോലും ജീവിത തത്വങ്ങളുടെ അനർഘള പ്രവാഹം കാവ്യാത്മക ഭാഷയിൽ ഉരുവം കൊള്ളുന്നത് കാണാനാകും. വനമാല എന്ന കവിതാ സമാഹാരത്തിലെ ചെറിയവ എന്ന കവിത പ്രപഞ്ചത്തിലെ നിസ്സാര വസ്തുക്കൾക്ക് പോലും അതിൻ്റെതായ സ്ഥാനമഹത്വമുണ്ടെന്ന് വെളിവാക്കുന്നു. ചെറുതെങ്കിലും അമ്പെഴുന്ന വാക്ക് ഒരുവൻ ഉത്സവം ഉള്ളിലേകിടും, ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിടും എന്നിങ്ങനെ ചെറുനിമിഷങ്ങളുടെ അമൂല്യതയും അവയുടെ കൂടിച്ചേരൽ മികവുറ്റ പുരുഷായുസ് സൃഷ്ടിക്കുന്നതും സ്വാഭാവികമായി വെളിവാക്കപ്പെടുന്നു.

0: സാംഖ്യ സമ്പന്നമായ ഭാവനാലോകത്താൽ ജീവിതത്തിന്റെ സൂക്ഷ്മ ഭാവങ്ങളെ അതിശക്തമായി ആവിഷ്കരിക്കുകയാണ് കവി. ഒട്ടിനിന്ന മുതലും സുഖങ്ങളും ഉയർന്ന മേന്മയും അകന്നുപോകും, വിട്ടിടില്ല അതുകൾ പോകിലും വിമല കാന്തിയാർന്ന ഗുണമാരെയും, എന്നിങ്ങനെ ഗുണഗണങ്ങൾ എന്ന കവിത അനാവരണം ചെയ്യുന്ന മൂല്യവത്തായ സന്ദേശം ശ്രദ്ധേയമാണ്. സരളമായ അലങ്കാര സന്നിവേശത്തിലൂടെ ഉദ്ദിഷ്ടാർത്ഥം സംവേദനം ചെയ്യുന്ന മാന്ത്രിക കർമ്മവും നിരവധി കവിതകളിൽ കാണാനാകും. രാമനെ കണ്ട് മോഹിതയാകുന്ന ശൂർപ്പണഖ പറയുന്നത് ഇപ്രകാരമാണ്: പിരിഞ്ഞു പോകുമാറില്ല പൂ കണ്ടാൽ വണ്ട് ഭൂപതേ. ശത്രുസംഹാരത്തിനൊരുങ്ങുന്ന രാമനോട് സീത അഭിപ്രായപ്പെടുന്നത് ശസ്ത്രവും ജടയും തീയും നീരും പോലെ വിരോധികൾ എന്നാണ്. ആശയഗാംഭീര്യത്തെ അതീവ ലാളിത്യത്തോടെ അവതരിപ്പിക്കുന്ന ഇത്തരം രചനകൾ ജീവിത വീക്ഷണം വിപുലമാക്കാനും അന്വേഷണ വ്യഗ്രതയും ചിന്താശേഷിയും ഉണർത്താനും കരുത്തു പകരുന്നു. മാത്രവുമല്ല, ഇത്തരം കവിതകളുമായുള്ള സമ്പർക്കം മറ്റ് സാഹിത്യ രൂപങ്ങളെ പരിചയിക്കാനും ആസ്വദിക്കാനുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വൈകാരികമായ സംവേദനക്ഷമത ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടാനും സഹായിക്കുന്നു. താൻ വിഭാവനം ചെയ്ത സാമൂഹിക ജീവിതം വാർത്തെടുക്കാനുള്ള പ്രക്രിയയുടെ പ്രാരംഭം ശിശു ഹൃദയങ്ങളിൽ ആയിരിക്കണമെന്ന് ആശാൻ ബോധപൂർവം കരുതിയിരുന്നു എന്ന് സംശയിക്കണമെന്ന നിരൂപക മതവും ശ്രദ്ധേയം തന്നെ. ബാലമനസ്സുകളെ ഉണർത്തുക, ഉയർത്തുക, ഉദാത്തീകരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ അദ്ദേഹം പരോക്ഷമായി തന്റെ ബാലകവിതകളുടെ രചനയിൽ ദീക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. കുട്ടികളുടെ ലോകത്തേക്ക് പഞ്ചേന്ദ്രിയങ്ങളും സ്വാഭാവികമായി അർപ്പിച്ചുകൊണ്ട് താൻ ഉൾക്കൊണ്ട അറിവും അനുഭവങ്ങളും അനുഭൂതിദായകമായി അവരിൽ സന്നിവേശിപ്പിച്ച ആശാന്റെ കാവ്യലോകം ഭാവുകത്വ പരിണാമത്തിനും ആത്മസംസ്കരണത്തിനും ഉതകിക്കൊണ്ട് വേറിട്ടു നിൽക്കുന്ന കാഴ്ച ശ്രദ്ധേയമാണ്.
1: കുഞ്ഞു മനസ്സുകളിൽ കൗതുകവും നന്മയും നിറച്ച ആശാന്റെ ബാലകവിതകൾ ഇന്നും അതേ സ്നേഹത്തോടെ വായിക്കപ്പെടുന്നവയാണ്. കാലം മാറിയാലും ആ വരികളിലെ ലാളിത്യവും മാനവികതയും നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. ഡോക്ടർ MS സുചിത്ര അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി സാഹിത്യരംഗത്തിൽ ഒരു കഥയാണ്, അപ്പുച്ചെട്ടിത്തെരുവിലെ രക്ഷാക്കാരൻ. അവതരിപ്പിക്കുന്നത് ആദിനാട് തുളസി.
2: അപ്പുച്ചെട്ടിത്തെരുവിൽ നല്ല തിരക്കായിരുന്നു. അകലെ എങ്ങോ നിന്ന് വീശിയടിച്ച കാറ്റിൽ ജമന്തിപ്പൂക്കളുടെ സുഗന്ധത്തിനൊപ്പം അഴുക്കുചാലിൻ്റെ ദുർഗന്ധവും നിറഞ്ഞിരുന്നു. മഞ്ഞച്ചായം പൂശിയ ടാക്സിക്കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ഇടയിലൂടെ അയാൾ സൈക്കിൾറിക്ഷ ആഞ്ഞു ചവിട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ വലതുകൈ ഉയർത്തി നീണ്ടു വളർന്ന് നരച്ച താളിരോമങ്ങൾ തടവുന്നുമുണ്ടായിരുന്നു. ഇത്തിരി ദൂരം പിന്നിട്ടപ്പോൾ മുറുക്കിച്ചുവപ്പിച്ച ചുണ്ടുകളുമായി വാടാമല്ലിപ്പൂക്കൾ ചൂടിയ പെണ്ണുങ്ങളും കുട്ടികളും കലവില കൂട്ട നാരവം കേട്ടു തുടങ്ങി. അങ്ങിങ്ങി തലയിൽ അലങ്കരിച്ച കുടങ്ങളുമേന്തി നൃത്തം ചവിട്ടുന്നവരെയും കാണാമായിരുന്നു. ഏറെ കൗതുകത്തോടെ ഞാൻ നാലുപാടും നോക്കി. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ തൻ്റെ ജോലിയിൽ വ്യാപൃതനായി തുടർന്നു. ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇന്ന് വിശേഷം? അമ്മൻകോവിലെ ഉത്സവം തുടങ്ങിയാണ്. തിരിഞ്ഞു നോക്കാതെ അയാൾ മറുപടി പറഞ്ഞു. കാഴ്ചകൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒപ്പം അമ്പലത്തിലെ പൂജാരിയെയും പൂജകളെയും ഉത്സവത്തെയും കുറിച്ച് അയാൾ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിരപരിചിതരായ ഒരു സുഹൃത്തിനെ പോലുള്ള അയാളുടെ ഓരോ വാചകവും ഞാൻ ശ്രദ്ധയോടെ കേട്ടു. പെട്ടെന്ന് വളവ് തിരിയുന്ന ഭാഗത്ത് അയാൾ വൃക്ഷം നിർത്തി ഇറങ്ങി. സാർ, ഈ മാല കോവിലിൽ കൊടുത്തിട്ട് ശീക്രം വരാം. എൻ്റെ സമ്മതത്തെ കാത്തു നിൽക്കാതെ അയാൾ മാലയുമായി കോവിലിനെ ലക്ഷ്യമാക്കി ഓടി. ഞാൻ സിഗരറ്റിന് തീ കൊളുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ മടങ്ങിയെത്തി. റിക്ഷ ചലിച്ചു തുടങ്ങി. അപ്പുച്ചിട്ടിത്തെരുവ് അവസാനിക്കുന്നിടത്താണ് എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. ആ തെരുവിലെ അവസാനത്തെ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടെ താമസിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബാലചന്ദ്രനും ഭാര്യയുമാണ്. മുൻപൊരിക്കൽ പോലും അവിടേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. 2 വർഷം മുമ്പ് ജോലി കിട്ടി മദ്രാസിലേക്ക് വരുമ്പോൾ കൂടെ വന്നത് ഞാനും കൂടിയാണ്. പക്ഷേ അന്ന് ഞങ്ങൾ താമസിച്ചത് ഒരു വിനായക ലോഡ്ജിലായിരുന്നുവെന്ന കാര്യം മാത്രം ഓർമ്മയുണ്ട്. ഏത് ഭാഗത്താണെന്ന് പോലും ഇന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അവൻ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ 3-ാം നാൾ ഞാൻ തിരികെ നാട്ടിലേക്ക് വണ്ടി കയറിയിരുന്നു. അന്നേരം ഒരു കാര്യം പറയാൻ ഞാൻ മറന്നിരുന്നില്ല. ബാല, കത്തുകൾ അയക്കാൻ മറക്കരുത്. പിന്നെ കത്തുകളിലൂടെയായിരുന്നു അവനെയും അവൻ താമസിക്കുന്ന അപ്പുച്ചുട്ടി തെരുവിനെയും അവിടുത്തെ അവസാനമുള്ള 135-ാം നമ്പർ വീടിനെയും കുറിച്ച് ഞാൻ ഏറെ അറിഞ്ഞിരുന്നത്. കമ്പനിയിലേക്കുള്ള യാത്രക്കിടയിൽ ആ തെരുവിലെ ചായക്കടക്കാരൻ കുപ്പുസ്വാമിയുടെ മസാല ദോശയുടെ രുചിക്കൊപ്പം അയാളുടെ മകൾ ശിവകാമിയുടെ ഹൃദയവും ബാലചന്ദ്രൻ സ്വന്തം മകൾ. അവൻ എഴുതിയ കത്തുകളിൽ ശിവകാമിയുടെ സൗന്ദര്യത്തെയും തമിഴ് പേശലുകളെയും കുറിച്ച് ഏറെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഏതാനും കമ്പനി സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ തൊട്ടടുത്ത അമ്മൻ കോവിലിൽ വെച്ച് ബാലചന്ദ്രൻ്റെയും ശിവകാമിയുടെയും തിരുമണം നടന്നു. രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം. എന്നാൽ അവൻ്റെ വീട്ടുകാർ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരായിരുന്നില്ല. ആ വീട്ടിലെ അസ്വസ്ഥതകൾക്കും വിങ്ങലുകൾക്കും പൊട്ടിത്തെറികൾക്കും സാക്ഷിയാകാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മദിരാശിയിലേക്ക് വരുന്ന വിവരം അവനെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ കത്തുകളിലൂടെയാണ് അവൻ എനിക്ക് മറുപടി നൽകിയത്. അപ്പുച്ചെട്ടി തെരുവിനെക്കുറിച്ച് വരകളിലൂടെയും വാക്കുകളിലൂടെയും അവൻ വിശദമായി എഴുതിയിരുന്നു. എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയതിൻ്റെ ഗുണം ആ കത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. സാർ, അയാളുടെ വിളി കേട്ടപ്പോഴാണ് അപ്പുച്ചെട്ടി തെരുവിലെ അവസാന വീടിൻ്റെ പടിവാതിലാണ് സൈക്കിൾ റിക്ഷ നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. ബ്രീഫ് കേസും എടുത്ത് താഴെ ഇറങ്ങി 10 രൂപ നോട്ട് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ പേര്? ചന്ദ്രശേഖർ. അയാൾ മറുപടി പറഞ്ഞു. കറവടിച്ച പല്ലുകൾ കാട്ടി എന്നെ നോക്കി ചിരിക്കാൻ അയാൾ മറന്നിരുന്നില്ല. റിക്ഷാവണ്ടി അകലങ്ങളിലേക്ക് ചലിക്കുന്നു നോക്കി ഞാൻ നിന്നു. മനസ്സിൽ ആ രൂപം മായാതെ നിൽക്കുന്നു. എനിക്കേറെ പരിചിതമാണ് ആ മുഖം, പക്ഷേ എവിടെ വച്ചാണെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. ഏകദേശം 7 അടിയോളം ഉയരം കാണും. തീക്ഷ്ണമായ കണ്ണുകൾ, സ്ഫുടതയോടുകൂടിയ സംസാരം, മലയാള ചുവയുള്ള തമിഴ് പേശലുകൾ. ഈ കറുത്ത മനുഷ്യനെ എങ്ങോ ഞാൻ കണ്ടു മറന്നിരിക്കുന്നു. അയാളും അയാളുടെ സൈക്കിൾ റിക്ഷയും അപ്പുച്ചെട്ടിത്തെരുവിൻ്റെ തുടക്കത്തിലേക്ക് മറഞ്ഞിരുന്നു. എങ്കിലും ആ സംശയം മനസ്സിൽ ബാക്കി നിർത്തിക്കൊണ്ട് ഞാൻ അവസാനത്തെ വീടിൻ്റെ അടഞ്ഞുകിടന്ന വാതിലിൽ മുട്ടി വിളിച്ചു. വാതിൽ തുറന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചു, ബാലൻ്റെ? ചോദ്യം പൂർത്തിയാക്കും മുമ്പ് അവർ പറഞ്ഞു, വരൂ, അണ്ണം പറഞ്ഞിരുന്നു, രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു, അണ്ണൻ ഇപ്പോൾ വരും. കോവിലിൽ പോയിരിക്കുക. തമിഴ് കലർന്ന മലയാളത്തിൽ ഇത്രയും പറഞ്ഞവൾ ഒരു ചെറുചിരിയോടെ അകത്തേക്ക് പോയി. ബാലൻ വാക്കുകളിലൂടെ വരച്ചു കാണിച്ചിരുന്ന ശിവകാമി ഇവൾ തന്നെ. സോഫയിലിരുന്ന് ചുവരിലെ ചിത്രങ്ങളിലേക്ക് കണ്ണോടിച്ച് പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധ ടീപ്പോയിലെ പത്രത്താളിലെ ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞത്. പന്തുമായി അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ നിറം മങ്ങിയ ചിത്രം, ഒപ്പം സൈക്കിൾ റിക്ഷ ആഞ്ഞുവലിക്കുന്ന പ്രാകൃതനായ ഒരു മനുഷ്യൻ്റെ ദയനീയ ചിത്രവും. അതെ, അയാൾ തന്നെ, ചന്ദ്രശേഖർ. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന പ്രശസ്ത വോളിബോൾ താരം ചന്ദ്രശേഖർ, ഇന്ത്യയുടെ കരുത്തുറ്റ കളിക്കാരൻ. ചിത്രത്തോടൊപ്പമുള്ള ആ ഫീച്ചർ വായിച്ചു, ഓർമ്മകൾ ഇന്നലെയുടെ കളിക്കളങ്ങളിലേക്ക് പാഞ്ഞുപോയി. ഒരു ഓട്ടോഗ്രാഫിനായി മണിക്കൂറുകൾ കാത്തിരുന്ന നാളുകൾ. ഇഷ്ടപ്പെട്ട കളിക്കാരൻ്റെ ചിത്രങ്ങൾ പത്രത്താളുകളിൽ നിന്ന് വെട്ടിയെടുത്ത് ആൽബമുണ്ടാക്കി നിധി പോലെ കാത്തു സൂക്ഷിച്ച കാലം. പത്രങ്ങളും സ്പോർട്സ് പ്രേമികളും വാനോളം പുകഴ്ത്തിയ ചന്ദ്രശേഖർ എന്ന വോളിബോൾ താരം ഇന്നിതാ ഈ തെരുവിലൂടെ ജീവിതം ചവിട്ടിക്കറക്കുന്നു. പത്രത്താളിലേക്ക് നോക്കിയിരുന്ന എൻ്റെ നിശബ്ദതയെ തകർത്തത് ബാലചന്ദ്രൻ്റെ ശബ്ദമായിരുന്നു. കയ്യിലിരുന്ന പാത്രങ്ങൾ ടീപ്പോയിൽ വെച്ച് അവനുമായി സംസാരിച്ച് തുടങ്ങുമ്പോൾ ശിവകാമി ഗ്ലാസിൽ ചായയും പാത്രത്തിൽ പക്കാവടയുമായി എത്തി. പുഞ്ചിരിയോടെ അവൾ ഗ്ലാസും പ്ലേറ്റും ടീപ്പോയിലേക്ക് വെച്ചു. അവൾ അണിഞ്ഞിരുന്ന ആ ചുവന്ന മൂക്കുത്തി കല്ലിൻ്റെ പ്രകാശം എൻ്റെ കൺപീലികളിൽ തട്ടി നിന്ന് കണ്ണീരിൻ്റെ ആർദ്രതയിൽ ഒരു നിമിഷം അലിഞ്ഞു ചേർന്നുവോ അറിയില്ല. നിറഞ്ഞു തുളുമ്പിയ ചില്ലു ഗ്ലാസിലെ ചായത്തുള്ളികൾ പത്രത്താളിൽ ചിതറി വീണു. അയാളുടെ ജീവിതം പോലെ തന്നെ പത്രത്താളിലെ ആ വർണ്ണചിത്രവും നനഞ്ഞു കുതിർന്നു. ബാലൻ നാട്ടിലെയും വീട്ടിലെയും വിശേഷങ്ങൾ ആർത്തിയോടെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് തിങ്ങി നിറഞ്ഞ ഗാലറികളെ ഇളക്കിമറിച്ച കായിക പ്രേമികളുടെ ആരവങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കൊപ്പം പന്തുമായി അന്തരീക്ഷത്ത് ഉയർന്നിൽക്കുന്ന അയാളിലായിരുന്നു. ഒരു വേള ഗാലറികളിൽ നിറഞ്ഞിരുന്ന ആ ആരവങ്ങൾ ഒരിക്കൽ കൂടി എന്നിലേക്ക് കടന്നു വന്നു. അമ്മൻ കോവിലിൽ ആഘോഷങ്ങളുടെ താളമേളങ്ങളും തമിഴകപ്പൻ കനവുകളുടെ മിഴിയാട്ടങ്ങളും ആടിത്തിമിർത്തുകൊണ്ടിരുന്നു. കാലം തെറ്റി എത്തിയ ചാറ്റൽ മഴ പുണ്യാഹം തളിച്ച് ചുരം കടന്നെത്തിയ കാറ്റിനോടൊപ്പം കരം പിടിച്ച് കടന്നുപോയി. ഇപ്പോഴും അപ്പുച്ചെട്ടിത്തെരുവിലെ തിരക്കുകൾക്കിടയിൽ ചന്ദ്രശേഖറിൻ്റെ സൈക്കിൾ റിക്ഷയുടെ ഹോൺ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒപ്പം ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികളുടെ നേർത്ത തേങ്ങലുകളും.
1: ആദിനാട് തുളസി അവതരിപ്പിച്ച അപ്പുച്ചെട്ടിത്തെരുവിലെ റിക്ഷാക്കാരൻ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളിലൂടെ മനുഷ്യനെ അറിയാനും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ കാണാനും സാഹിത്യം നമ്മെ പഠിപ്പിക്കുന്നു. ആ അക്ഷരവെളിച്ചം

0: ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഉത്രാടരാവിൽ ഓർമ്മകളിൽ ഒരു പൂക്കളം കൂടി തീർത്ത് ഇന്നത്തെ സാഹിത്യരംഗത്തിൽ നിന്നും വിട പറയട്ടെ. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന നാളത്തെ തിരുവോണത്തെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വരവേൽക്കാം. വീടുകളിലും മനസ്സിലും നന്മയും സമൃദ്ധിയും നിറയട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നാളെ ഉച്ചയ്ക്ക് 2:15
1: ചുവപ്പും മഞ്ഞയും പട്ടുനൂലുകൾ ഇടകലർത്തി നെയ്തെടുത്ത സുതാര്യമായൊരു വസ്ത്രം പോലെ തീനാളങ്ങൾ അവളുടെ ശരീരത്തെ ആവരണം ചെയ്തു. ഒരു വന്യമൃഗത്തിന്റെ ആർത്തിയോടും ക്രൂരതയോടും കൂടി അവ അവളുടെ മാംസത്തെ ആക്രമിച്ചു. നിയന്ത്രണം വിട്ട് കത്തുന്ന ഒരു മെഴുകുതിരി കണക്കെ അവൾ ഉരുകി ഇല്ലാതാകാൻ തുടങ്ങി.
0: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം 1 നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്ന

0: മായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഇ ശോധ് സിന്ധു @infibnet.AIC.IN എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസകൾ നേർന്നു. സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും പ്രതീകമായ ഓണം വൈവിധ്യത്തിലെ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാടദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി

0: ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PMFME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളുമായും സാമ്പത്തിക നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി താൽപര്യമുള്ള ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സന്ദർശനം. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 ഓഗസ്റ്റ് 25-നാണ് രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡാറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരിയും ദിനുഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251 1125.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115.
4: ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800425115125.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

0: കഥാവേളയിൽ ഇന്ന് കേൾക്കാം. കഥ വിക്രമവിജയം. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ ടി ഡി രാമകൃഷ്ണൻ.
1: കാലം 375. സ്ഥലം ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഉജ്ജയിനി നഗരം. ക്ഷിപ്രാ നദിയുടെ പടിഞ്ഞാറക്കരയിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ഉജ്ജയിനിക്കോട്ടയിലെ സുരക്ഷാഗോപുരത്തിൽ യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചാകപ്പടയുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം സേനാപതിയും പടത്തലവന്മാരുമുണ്ട്. രുദ്രസേനൻ നമ്മളെക്കാൾ മൂന്നിരട്ടി സൈന്യവുമായിട്ടാണ് വരുന്നതെന്ന് ചാരന്മാർ പറയുന്നു. ശാകന്മാരെ പ്രതിരോധിക്കാൻ ഇത്തവണ വളരെ ബുദ്ധിമുട്ടാവും യുവരാജൻ. സേനാപതി, സൈനികരുടെ എണ്ണത്തിലല്ലോ കാര്യം, തന്ത്രങ്ങളിലല്ലേ? യുവരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ സേനാപതി നദിക്കരയിലേക്ക് നോക്കി നിന്നു. ക്ഷിപ്രാ നദി നിറഞ്ഞൊഴുകുന്നത് മാത്രമാണ് നമുക്കൊരാശ്വാസം. ഒരു കനത്ത മഴ കൂടി പെയ്യാൻ മഹാകാലേശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ പോയി ചക്രവർത്തി തിരുമനസിനെ വിവരങ്ങൾ അറിയിക്കട്ടെ. അങ്ങ് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സേനാപതി യുവരാജാവിനെ നിരീക്ഷണ ചുമതല ഏൽപ്പിച്ച് സുരക്ഷാഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ ചക്രവർത്തി രാമഗുപ്തൻ ചതുരംഗക്കളത്തിൽ ഒരിക്കൽ കൂടി രാജഗുരുവിനോട് അടിയറവ് പറയുകയായിരുന്നു. അങ്ങയുടെ സമയം വളരെ മോശമാണ്, നമുക്ക് കളി നിർത്തിയാലോ? രാജഗുരു ചക്രവർത്തിയോട് ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹത്തിന് തീരെ രസിച്ചില്ല. രാമഗുപ്തൻ വെള്ളിച്ചപ്പിൽ നിന്ന് ഒരു നുള്ളു കറുപ്പെടുത്ത് നാവിനടിയിലേക്ക് വെച്ചു. അപ്പോഴാണ് സേനാപതി തിടുക്കത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. ചക്രവർത്തി തിരുമനസ് ക്ഷമിക്കണം, ശാകപ്പട നദിക്ക് അക്കരെ എത്തിക്കഴിഞ്ഞു. നാളെ നേരം പുലർന്നാൽ അവർ നമ്മളെ ആക്രമിക്കും. സേനാപതിയുടെ മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കാതെ രാമഗുപ്തൻ കളത്തിലെ വെള്ളക്കുതിരയെ കയ്യിലെടുത്ത് അലസമായിട്ടൊന്ന് മൂളി. തിരുമനസേ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? സേനാപതി ഭവ്യതയോടെ ചോദിച്ചു. അവരെ തടയേണ്ടത് നിങ്ങളല്ലേ, എന്നോട് വന്ന് പറഞ്ഞിട്ടെന്താണ് കാര്യം? രാമഗുപ്തൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഉറക്കെ എന്തൊക്കെയോ ശാപവാക്കുകൾ ഉച്ചരിച്ച് കളത്തിലെ കരുക്കൾ തട്ടിത്തെറിപ്പിച്ചു. മുറിയിലെ ആ ബഹളം കേട്ടിട്ടാണ് അവർ നല്ല ആത്മവിശ്വാസത്തിലാണ്. ശക്തമായ സൈന്യവും വേണ്ടതിലേറെ പടക്കോപ്പുകളുമുള്ളതിനാൽ ഇത്തവണ ഉജ്ജയിനിയെ നിഷ്പ്രയാസൻ കീഴടക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. ഉജ്ജയിനിക്കും മഹാകാലക്ഷേത്രത്തിനും ഒരു കേടുപാടും സംഭവിക്കരുത്. എത്രയും വേഗം നമ്മുടെ തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റാനുള്ളതാണ്. ആക്രമണ പദ്ധതി വിശദീകരിച്ചതിനു ശേഷം രുദ്രസേനൻ തന്റെ സേനാതലവന്മാരോട് പറഞ്ഞു. അതെങ്ങനെ ഉറപ്പു പറയാനാകും മഹാരാജൻ? യുദ്ധമല്ലേ, കുറേ നാശനഷ്ടങ്ങളൊക്കെ എന്തായാലും സംഭവിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ ഗുപ്തന്മാർക്ക് കീഴടങ്ങാൻ ഒരവസരം കൊടുക്കുകയല്ലേ നല്ലത്? ശാകസേനാപതി ചോദിച്ചു. രുദ്രസേനനും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഗുപ്ത ചക്രവർത്തി അതിന് തയ്യാറാകുമോ? സംശയമെന്താണ്? രാമഗുപ്തൻ ഒരു ഭീരുവാണ്, പിതാവായ സമുദ്രഗുപ്തന്റെ പേര് കളയാനായി ജനിച്ച പുത്രൻ. ശരി, ഞാൻ സന്ധിവാഗ്ദാനം ബുർജപത്രത്തിലെഴുതി തുല്യം ചാർത്തിത്തരാം. ഇപ്പോൾ തന്നെ രാമഗുപ്തന് കൊണ്ടുകൊടുക്കാൻ നല്ലവണ്ണം നീന്താനറിയാവുന്നൊരു ദൂതനെ ഏർപ്പാടാക്കൂ. അത് പറയുമ്പോഴാണ് രുദ്രസേനന്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത കടന്നു വന്നത്. രാമഗുപ്തന്റെ അതിസുന്ദരിയായ പത്നി, ഭൂലോകരംഭ എന്നറിയപ്പെടുന്ന മഹാറാണി ധ്രുവാവതിയെ സ്വന്തമാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണിത്. മഹാറാണിയെ പ്രതിഫലമായി തന്ന് കാലാകാലത്തേക്ക് ശാകസാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാമെങ്കിൽ ഉജ്ജയിനി ആക്രമിക്കുന്നത് ഒഴിവാക്കി സന്ധിക്ക് തയ്യാറാണെന്ന് പറയാം. ഉജ്ജയിനിയിലെ കൊട്ടാരത്തിൽ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ രാജസഭയിലേക്കാണ് രുദ്രസേനന്റെ ദൂതൻ സന്ധി സന്ദേശവുമായി എത്തിയത്. ചാരന്മാരിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയിരുന്ന മന്ത്രിമുഖ്യൻ വളരെ വിഷമത്തോടെയാണ് രുദ്രസേനന്റെ വ്യവസ്ഥകൾ വായിച്ചത്. മഹാറാണിയെ പ്രതിഫലമായി കൊടുക്കണമെന്ന ഭാഗം വായിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ശാകന്മാർ സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ വലിയൊരു തുകയോ ആവശ്യപ്പെടുമെന്നാണ് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ചക്രവർത്തി ഇത്തരമൊരു വ്യവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുമെന്നവർ ഭയന്നു. പക്ഷേ രാമഗുപ്തൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നതേയുള്ളൂ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദുസ്വപ്നം കണ്ടുണർന്ന പോലെ സേനാപതിയുടെ നേരെ നോക്കി. ശത്രു ഇപ്പോൾ എവിടെയുണ്ട്? സേനാപതിയും സഭയിലെ മറ്റംഗങ്ങളും അതുവരെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലെയാണ് ചക്രവർത്തി ചോദിച്ചത്. ക്ഷിപ്രാ നദിയുടെ അക്കരയെത്തി തമ്പടിച്ചിട്ടുണ്ട്, സേനാപതി പറഞ്ഞു. നിങ്ങൾക്കവരെ പ്രതിരോധിക്കാൻ കഴിയുമോ? നമ്മുടെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്തിനാണ് വെറുതെ ആലോചിച്ചിരുന്ന് സമയം കളയുന്നത്? അവരുടെ വ്യവസ്ഥകളനുസരിച്ച് സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന് ബുർജപത്രത്തിൽ എഴുതിക്കൊണ്ടുവരും, ഞാൻ തുല്യം ചാർത്തിത്തരാം. സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വലിയ ശബ്ദത്തിലാണ് രാമഗുപ്തൻ മന്ത്രിമുഖ്യനോട് പറഞ്ഞത്. അത് കേട്ട് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. മഹാറാണിയെ പ്രതിഫലമായി നൽകി സന്ധി ചെയ്യാൻ സമ്മതിക്കുകയോ? യുവരാജാവിന്റെ

പ്രായം കൂടി അറിഞ്ഞിട്ട് തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്? രാജഗുരു ചക്രവർത്തിയോട് പതുക്കെ സൂചിപ്പിച്ചു. അതിനും ക്രുദ്ധമായ ശബ്ദത്തിലായിരുന്നു രാമഗുപ്തന്റെ മറുപടി. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, അയാളല്ല. ഉജ്ജയിനിയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണത്. അതിനാരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. മഹാറാണി സമ്മതിക്കുമോ? മന്ത്രിമുഖ്യൻ വിറയലോടെയാണ് ചോദിച്ചത്. രാജകൽപ്പനയാണ്, മഹാറാണിയായാലും അനുസരിച്ചേ പറ്റൂ. സേനാപതി അപ്പോഴേക്കും ചാകന്മാരുമായി സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന മറുപടി സന്ദേശം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു. രാമഗുപ്തൻ അത് വാങ്ങി തുല്യം ചാർത്തി വിനീതനായി നിന്ന ദൂതന്റെ മുഖത്തേക്കെറിഞ്ഞു. നിന്റെ രാജാവിന് കൊണ്ടുപോയി കൊടുക്ക്, അയാൾക്ക് സന്തോഷമാകട്ടെ. ചക്രവർത്തിയുടെ തീരുമാനമറിഞ്ഞ മഹാറാണി അന്തപ്പുരത്തിൽ നിന്ന് തോഴിമാരെയും കൂട്ടി കണ്ണുനീരോടെ മഹാകാലേശ്വര ക്ഷേത്രത്തിലേക്ക് നടന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുരക്ഷാഗോപുരത്തിന് മുകളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നാളെ അവരെ തടയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്ന യുവരാജാവ് ചക്രവർത്തിയുടെ പെട്ടെന്നുള്ള തീരുമാനമറിഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ രാജസദസ്സിലേക്ക് വന്നു. ചക്രവർത്തി തിരുമനസ്സേ, ലജ്ജയല്ലേ ഇനിയും ഈ സിംഹാസനത്തിലിരിക്കാൻ? മഹാറാണിയെ പ്രതിഫലമായി നൽകി ശാകന്മാർക്ക് കീഴടങ്ങാമെന്ന് സമ്മതിക്കുന്നതിനേക്കാൾ നല്ലത് കൊട്ടാരമുറ്റത്തൊരു ചിതയൊരുക്കി ആത്മാഹുതി ചെയ്യുകയായിരുന്നില്ലേ? ചന്ദ്രഗുപ്തൻ കടുത്ത ദേഷ്യത്തിലാണ് ചോദിച്ചത്. രാമഗുപ്തന് ഉത്തരം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. തോൽക്കുമെന്നുറപ്പുള്ള യുദ്ധത്തിൽ നിന്ന് സന്ധി ചെയ്ത് പിന്മാറണമെന്നല്ലേ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്? രാമഗുപ്തൻ തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ചാണക്യൻ പറഞ്ഞതനുസരിച്ചായിരുന്നു അങ്ങ് ഭരിച്ചിരുന്നതെങ്കിൽ 7 മാസം കൊണ്ട് രാജ്യത്തിന് ഈ സ്ഥിതി വരില്ലായിരുന്നു. എല്ലാം നശിപ്പിച്ച് ശത്രുവിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നപ്പോളാണോ അങ്ങേക്ക് അർത്ഥശാസ്ത്രം ഓർമ്മ വന്നത്? സ്വന്തം പത്നിയെ ശത്രുവിന് പ്രതിഫലമായി കൊടുത്ത് സന്ധി ചെയ്യണമെന്നൊന്നും ചാണക്യൻ പറഞ്ഞിട്ടില്ല. മഹാറാണി ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന പ്രശ്നമില്ല. ചന്ദ്രഗുപ്ത, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, നീയല്ല. ഇത് രാജകൽപ്പനയാണ്. മഹാറാണിയായാലും യുവരാജാവായാലും അനുസരിച്ചേ പറ്റൂ. ക്ഷേത്രദർശനം കഴിഞ്ഞു വന്നാൽ ധ്രുവാവതി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തടയരുത്. നടക്കില്ല. ചക്രവർത്തിയാണെന്ന ബഹുമാനമൊന്നും ഇനി താങ്കളോടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സന്ധി നടപ്പിലാക്കാൻ അനുവദിക്കില്ല. മഹാറാണി എവിടേക്കും പോവുകയുമില്ല. ചന്ദ്രഗുപ്തൻ വന്നതിനേക്കാൾ വേഗത്തിൽ രാജസദസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങിവരുന്ന മഹാറാണി അന്തപുരത്തിലേക്ക് കയറുന്നതാണ് കണ്ടത്. ചന്ദ്രഗുപ്തൻ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. മഹാറാണി, ഞാൻ എന്താണീ കേൾക്കുന്നത്? ജ്യേഷ്ഠന്റെ ഭ്രാന്തിന് ഭവതിയും കൂട്ടുനിൽക്കുകയാണോ? രാജകൽപ്പനയല്ലേ, അനുസരിക്കാതെ പറ്റുമോ? ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകാമെന്ന് സമ്മതിച്ചു. ധ്രുവ, ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിക്കും. ദയവായി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകരുത്. അതൊരപേക്ഷയായിരുന്നു. പക്ഷേ രാജകൽപ്പനയേക്കാൾ 10 മടങ്ങ് ശക്തമായിരുന്നു അത്. എങ്കിലും മഹാറാണി മറുപടിയൊന്നും പറയാതെ അന്തപുരത്തിനകത്തേക്ക് കയറി. പുറകെ ചന്ദ്രഗുപ്തനും. വാതിലുകളടഞ്ഞു. സന്ധിക്ക് സമ്മതിച്ചുകൊണ്ടുള്ള രാമഗുപ്തന്റെ സന്ദേശം കിട്ടിയതോടെ ശാഖപ്പടയുടെ കൂടാരങ്ങളിൽ വിജയാഘോഷം തുടങ്ങി. കഷ്ടിച്ചൊരു നാഴിക കഴിഞ്ഞപ്പോൾ ധ്രുവാദേവിയും 4 തോഴിമാരും അന്തപുരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ക്ഷിപ്രാനദിയിലെ കടവിനെ ലക്ഷ്യമാക്കി നടന്നു. മഹാറാണിയും തോഴിമാരും തോണിയിൽ കയറി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ഉജ്ജയിനിയിലെ റാണിമാരുടെ രീതിയനുസരിച്ച് ശിരോവസ്ത്രത്തിന്റെ ഒരറ്റം കൊണ്ട് മുഖമേതാണ്ട് പൂർണ്ണമായും മറച്ച് ഇരുവശത്തും 2 തോഴിമാരുടെ അകമ്പടിയോടെ തോണിയിൽ നിന്നിറങ്ങിയ ധ്രുവാദേവിയെ ശാകന്മാർ ആരതി ഉഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയും വാദ്യഘോഷങ്ങളോടെയുമാണ് സ്വീകരിച്ചത്. കരച്ചിലോ ബഹളമോ ഒന്നുമില്ലാതെ, ദേഷ്യത്തോടെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ വളരെ ശാന്തയായി ധ്രുവാദേവി കൂടാരത്തിനുള്ളിലേക്ക് സാവധാനം കയറി വരുന്നത് കണ്ടപ്പോൾ രുദ്രസേനന് വിശ്വസിക്കാനായില്ല. കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നടക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമഗുപ്തന്റെ തീരുമാനമറിയുമ്പോൾ ധ്രുവാദേവി ആത്മാഹുതി നടത്തുമോ എന്നുപോലും ഭയമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പാവം, തന്റെ ഇരട്ടി പ്രായമുള്ള ആ കറുപ്പ് തീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരിക്കും. മഹാറാണിയെ കൂടാരത്തിലാക്കി തോഴിമാർ 4 പേരും വേഗം പുറത്തേക്കിറങ്ങി. ധ്രുവാദേവി തല താഴ്ത്തി ശാഖരാജാവിനെ കൈകൂപ്പി വണങ്ങിയ ശേഷം ഭയഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു തൊഴുതു. ഭൂലോകരംഭ തന്നെ, രുദ്രസേനൻ മനസ്സിൽ പറഞ്ഞു. നല്ല പൊക്കം, അതിനൊത്ത ഉടലുമാണെങ്കിൽ ഗംഭീരമായി. രുദ്രസേനൻ മഹാറാണിയെ തോളത്തു പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നിന്നു. പക്ഷേ അവർ നയത്തിൽ ഒഴിഞ്ഞുമാറി ലജ്ജാവിവശയായ പോലെ കട്ടിലിലേക്കിരുന്നു. നാളെ ശാക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയാകാൻ പോകുന്ന സുന്ദരിയെ ഇതുപോലെയല്ല മണിയറയിലേക്ക് ആനയിക്കേണ്ടിയിരുന്നതെന്ന് എനിക്കറിയാം. നിർഭാഗ്യവശാൽ രാജാക്കന്മാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ക്ഷമിക്കണം. ഈ യുദ്ധത്തിൽ എന്റെ ഒരേയൊരു ലക്ഷ്യം ഭവതിയെ സ്വന്തമാക്കുകയെന്നതായിരുന്നു. സമാധാന ഉടമ്പടിയിൽ

0: ഈ വ്യവസ്ഥ വെച്ചത് ഭൂലോകരംഭയായ ധ്രുവാദേവിയോടുള്ള എന്റെ അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണ്. ഒരു ശത്രുഭടനെപ്പോലും വധിക്കാതെ, ഒരു തുള്ളി ചോരമണ്ണിൽ വീഴാതെ ആ ഭ്രാന്തൻ കറുപ്പുതീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്ന് ഭവതിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ, ഒരു വിതുമ്പൽ പോലുമില്ലാതെ ഭവതി ഈ കൂടാരത്തിലേക്ക് കയറി വന്നതിൽ വലിയ സന്തോഷം. ശാക സാമ്രാജ്യത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും മഹാറാണി ധ്രുവാദേവിക്ക് സ്വാഗതം. രുദ്രസേനൻ പുഞ്ചിരിയോടെ ധ്രുവാദേവിയെ ഒന്നു നോക്കി. അവളുടെ പ്രതികരണമറിയാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഹാറാണി ഒന്നും മിണ്ടാതെ പതുക്കെ എഴുന്നേറ്റ് പ്രണയസൂചകമായി കയ്യിൽ കരുതിയ മനോഹരമായ താമരപ്പൂച്ചെണ്ട് അദ്ദേഹത്തിന് നൽകി തിരികെ കട്ടിലിൽ തന്നെ ഇരുന്നു. രുദ്രസേനൻ വലിയ സന്തോഷത്തോടെ ആ പൂച്ചെണ്ടിനൊരു മുത്തം കൊടുത്ത് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലിൽ അവളുടെ അടുത്തു വന്നിരുന്നു. ധ്രുവാദേവി എന്താണൊന്നും സംസാരിക്കാത്തത്. ലജ്ജ കൊണ്ടാണോ അതോ ഭയം കൊണ്ടോ? രുദ്രസേനൻ വളരെ ക്രൂരനാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ? അത് ശത്രുക്കളോട് മാത്രമാണ്, പ്രിയമുള്ളവരോട് അതിലേറെ പ്രിയമുള്ളവനാണ്. ദയവായി എന്തെങ്കിലും പറയൂ. രുദ്രസേനൻ റാണിയുടെ മടിയിലേക്ക് കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്. റാണി സ്നേഹത്തോടെ ആ കയ്യിൽ മുറുകെ പിടിച്ചു. ഭവതിയുടെ കയ്യിൽ തകമ്പുണ്ടല്ലോ, ആയുധപരിശീലനം നേടിയിട്ടുണ്ടല്ലേ. ധ്രുവാദേവി അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. രുദ്രസേനന് സന്തോഷമായി. അത് നന്നായി, ഞാൻ ഭാഗ്യവാനാണ്. എന്റെ ഭാവി ചക്രവർത്തിനിക്ക് സൗന്ദര്യം മാത്രമല്ല, യുദ്ധം നയിക്കാനുള്ള കഴിവുമുണ്ട്. എങ്കിലും എനിക്ക് ധ്രുവാദേവിയുടെ സൗന്ദര്യം തന്നെയാണ് പ്രധാനം. അപ്സരസ്സുകൾ പോലും തോറ്റുപോകുന്ന ഉജ്ജയിനിയിലെ റാണിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രം ഭാഗ്യമുണ്ടായില്ല, ഇന്ന് ആ അപ്സരസ്സെന്റെ സ്വന്തമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാനായ പുരുഷനാണ് ഞാൻ. എന്റെ ഭൂലോകരംഭയ്ക്ക് എന്തിനാണ് ഇനിയും ഈ ശിരോവസ്ത്രം? ആ പുഞ്ചിരിക്കുന്ന മുഖം ഞാനൊന്ന് കാണട്ടെ. രുദ്രസേനൻ ഒരു കുസൃതി കാണിക്കുന്നതുപോലെ ധ്രുവാദേവിയുടെ ശിരോവസ്ത്രം പെട്ടെന്ന് മുഖത്തുനിന്ന് എടുത്തു മാറ്റി. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം നടുങ്ങിപ്പോയി. അത് ധ്രുവാദേവിയായിരുന്നില്ല, യുവരാജാവ് ചന്ദ്രഗുപ്തൻ ധ്രുവാദേവിയുടെ വേഷം ധരിച്ചെത്തിയതായിരുന്നു. രുദ്രസേനനെ ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കാതെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളെടുത്ത് ചന്ദ്രഗുപ്തൻ വെട്ടിവീഴ്ത്തി. തലയുടെ പാതി ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടന്ന രുദ്രസേനൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിടഞ്ഞു മരിച്ചു. ചന്ദ്രഗുപ്തൻ വിജയസൂചകമായി ശംഖുനാദം മുഴക്കി. തുടർന്ന് നടന്ന അപ്രതീക്ഷിത രാപ്പോരിൽ അലസരായി ആഘോഷിച്ചു കിടന്നുറങ്ങിയ ശാകപ്പടയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു. പുലരുന്നതിനു മുമ്പേ അവർ രുദ്രസേനന്റെ മൃതദേഹവുമായി പിന്തിരിഞ്ഞോടി. ചന്ദ്രഗുപ്തൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാമഗുപ്തൻ അപമാനഭാരം സഹിക്കാനാവാതെ അടിവയറിൽ ചുരിക കുത്തിയിറക്കി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ധ്രുവാദേവി ആത്മാഹുതി ചെയ്യാൻ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങുന്നു. ചന്ദ്രഗുപ്തൻ ഓടിച്ചെന്ന് ധ്രുവാദേവിയെ അഗ്നികുണ്ഡത്തിൽ നിന്ന് പിടിച്ചുമാറ്റി. മഹാറാണി, ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവൻ പണയം വെച്ച് രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോയത്? ധ്രുവാദേവിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രഗുപ്തൻ ചോദിച്ചു. എനിക്ക് വേണ്ടി, ദേവി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാമഗുപ്തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന പേരിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അധികാരമേറ്റെടുത്തു. സ്വാഭാവികമായും ധ്രുവാദേവി തന്നെ ചക്രവർത്തിനിയുമായി. അന്ന് രാത്രി നീ എന്നെ ഭൂലോകരംഭയെപ്പോലെ അണിയിച്ചൊരുക്കിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, വിക്രമാദിത്യൻ ധ്രുവാദേവിയോട് സ്വകാര്യമായി പറഞ്ഞു.
1: വിക്രമവിജയം ശ്രീ ടി ഡി രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ഓണം കഥാവേള.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കഥാപ്രസംഗം.
2: സ്മിതയോടൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ജീൻ പോൾലാൽ.
3: താങ്ക് യു. നമ്മളെല്ലാവരും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. ഡയറക്ടർ ആക്ടർ ലാൽ ജൂനിയർ എന്ന ജീൻ പോൾലാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ അതിഥിയായി എത്തിയതിന് വെൽക്കം ടു ദ ഷോ.
2: താങ്ക് യു. താങ്ക് യു സ്മിത.
3: ബാലൻ സിനിമയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് എല്ലാവരുടെ അപ്രിസിയേഷനൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണെന്നറിയാം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീൽ?
2: ഇപ്പോൾ ബാലൻ ഒരുപാട് ആൾക്കാരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്.

0: അത് അങ്ങനത്തെ ഒരു സിനിമ, ഒരുപാട് കമർഷ്യൽ വാല്യൂ പരിപാടികളില്ലാത്ത, ഒരുപാട് വലിയ വലിയ നടന്മാരില്ലാത്തൊരു സിനിമ ആൾക്കാർ മനസ്സിൻ്റെ അകത്തേക്ക് എടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുപാട് അങ്ങ് വെച്ച് പറപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷം നല്ല മെമ്മറി ആയിട്ട് വെച്ചുകൊണ്ട് അടുത്ത പരിപാടികളിലോട്ട് മുമ്പോട്ട് പോകുന്നു.
1: അതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, സാധാരണഗതിയിൽ ഒരു ഫിലിം സക്സസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചിറങ്ങാൻ പൊതുവെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ആ ഒരു ചുഴിയിൽ പെടാറുണ്ട് പൊതുവെ ആക്ടേഴ്സ്, അതിൽ പെടാറില്ല അല്ലേ?
0: അറിയില്ല എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ സിനിമയിൽ ഫെയിം അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചുഴീനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ എന്നാലും ഈ പറയുന്ന പോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്നതും മനസ്സിലാക്കുന്നതും കഥാപാത്രം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷെ ഒരുപാട് ഞാൻ തലയിലേക്ക് എടുക്കാണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്.
1: മഞ്ഞമ്മൽ ബോയ്സ് ചെയ്ത് അത് വൻ സക്സസ് ആയി. ആ ഡയറക്ടറോടൊപ്പം തന്നെയാണ് വീണ്ടും ബാലനിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നോ ഈ ഒരു പ്രോസസ്സ്?
0: ഓ, തീർച്ചയായിട്ടും. ആ ഒരു സംവിധായകനെന്ന നിലക്ക് ചിദംബരം ഒരു മിടുക്കനായിട്ടുള്ള സംവിധായകനാണ്. ഒരു നമുക്കിപ്പം മലയാളത്തിൽ ഏറ്റവും നല്ല സംവിധായകരുടെ നിരയിൽ ഉറപ്പായിട്ടും ചേർക്കാവുന്നൊരു പേര് തന്നെയാണ് ചിദംബരം. പിന്നെ എനിക്ക് ചിദംബരത്തിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനേക്കാൾ ഉപരി ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം മഞ്ഞുമ്മൽ ബോയ്സ് പോലത്തെ ഒരു സിനിമയ്ക്ക് ശേഷം ചിദംബരം ചെയ്യുന്ന ഈ പടത്തിൽ പുള്ളിക്ക് ആരെ വേണേലും കാസ്റ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു വേഷം എനിക്ക് വിശ്വസിച്ച് തന്നതിൽ ഞാനൊരുപാട് ലക്കിയാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അതൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്.
1: പക്ഷേ ആ റോളിൽ ജീൻ ആ റോളിൽ ചെയ്തപ്പോൾ നമുക്കിപ്പോൾ വേറെ ആരെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം ഭംഗിയായിട്ട് ചെയ്തു. ഭംഗിയായിട്ടെന്നല്ല, പവിത്രൻ നമുക്ക് ഒരു ഫ്രഷ് പോലീസായിരുന്നു. പലതരം പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പോലീസ്. സാധാരണഗതിയിൽ നമുക്കൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യുക, എൻഡ് വരെ അങ്ങ് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. ഇത് പക്ഷേ ഇത് തുടക്കം മുതൽ എൻഡ് വരെ ആ ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ട്.
0: അഗെയിൻ ചിദംബരത്തിന് വീണ്ടും ഈ പറയുന്ന പോലെ മാർക്ക് കൊടുക്കേണ്ട ഏരിയ ആണത്. കാരണം ഒരു ആക്ടറെ ഏത് സ്കെയിലിൽ ഏത് മീറ്റർ ചെയ്യിപ്പിക്കണമെന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുള്ളൊരു സംവിധായകനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു സംവിധായകനായതുകൊണ്ടും ഇപ്പം ഞാൻ ആ കഥാപാത്രത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതും എൻ്റെ ഒരു ചിന്തയിലുള്ളതാണ്. അപ്പോൾ അതെ, ആ ഒരു പ്രോസസ്സിൽ ഞാൻ സ്ക്രിപ്റ്റിൽ നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സീനിലും അതെങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, അയാളുടെ ഹിസ്റ്ററി എന്താണ്, അയാൾ അതിന് മുമ്പത്തെ എന്താണെന്നുള്ളതിനെ പറ്റി നല്ലോണം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും അത് പിടിച്ചിടാനുള്ളൊരു ആളും ഉണ്ട്. അതുകൊണ്ട് അത് അത്രയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് അപ്പോൾ ചെയ്തപ്പോൾ തോന്നിയില്ല. ഇപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ പുറത്തോട്ട് ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയതിൽ അടിപൊളി, നല്ല കാര്യം.
1: ഇതിൽ പോയി ബാലൻ എന്ന സിനിമയിൽ ജീൻ പോൾ ലാൽ എന്ന ഒരാളെ നമുക്കിപ്പോൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഓരോ ദിവസവും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇന്നാവുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ആ ഒരു എന്താണ് ആ ഒരു പ്രോസസ്സ്?
0: സ്മിതക്ക് അറിയായിരിക്കും, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മറ്റൊരു നടൻ ഒരിക്കലും, ഇപ്പം എന്താ പറയുക, ഇപ്പോൾ എല്ലാ നടന്മാർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫുണ്ട്, അവരുടെ ക്യാരക്ടറായിട്ടും വരുന്ന ചെയ്യുന്നൊരു ഒരു പ്രത്യേകതരം ജോലിയാണല്ലോ. അപ്പോൾ അവർ അതിപ്പം ഇന്ന് അഭിനയിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ചിലപ്പം വേറെ പ്രശ്നങ്ങളോ ഒരുപാട് സന്തോഷത്തിലോ ഒരുപാട് സങ്കടത്തിലോ ടെൻഷനിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പിറ്റേ ദിവസം വർക്കിന് വരിക. അപ്പോൾ അത് ഇന്നലത്തെ വെച്ച് സെയിം ആയിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതും അവരതിലേക്ക് പിടിച്ചിടേണ്ടതും ഒരു ഡയറക്ടറിൻ്റെ ഒരു കടമയാണ്. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്, അത് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല സംവിധായകൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതറിയാവുന്ന ഞാൻ അത്യാവശ്യം ആ ക്യാരക്ടറിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും അതിൻ്റെ ഒരു ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഒഴുക്കുമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വലിയ തിരുത്തലുകൾ വേണ്ടി വന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അതത്ര വേണ്ടെന്നും ഇത് കുറച്ചും കൂടി ആവാമെന്നും എല്ലാം എനിക്ക് ചിദംബരത്തിൻ്റെ നിന്നാണെങ്കിലും ഗണപതിയുടെ നിന്നാണെങ്കിലും ഒക്കെ അഡ്വൈസസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്.
1: ഇപ്പോൾ ജീൻ്റെ വേറൊരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, ജീൻ ചെയ്ത് വെച്ച ക്യാരക്ടേഴ്സുമായിട്ട് സാമ്യമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. ലാൽ സാർ, നിങ്ങൾ രണ്ടുപേരും രൂപസാദൃശ്യം ഒരുപോലെ ഉള്ളത് കൊണ്ടും സൗണ്ട് ഒരുപോലെ ഉള്ളത് കൊണ്ടും ജീൻ്റെ പഴയ സിനിമകൾ അല്ലെങ്കിൽ അതേ ഒരു ഒരു ക്യാരക്ടർ മാത്രം നോക്കിയാൽ പോരാ, ലാൽ സാർ ഒരുപാട് വേഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സുമായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. അത് ആ ഒരു സ്ട്രഗിൾ കൂടെ ഉണ്ട് ശരിക്കല്ലേ?
0: അതൊരു സ്ട്രഗിളാണ്. കാരണം ഈ പടത്തിന് പപ്പയെ പോലെ ആവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ സിനിമ എന്ന് മാത്രമല്ല, ജനറലി ഇപ്പം എല്ലാവരും പറയും എന്തായാലും പറയും പപ്പനെ പോലെ ആണ് കാണാൻ, ശബ്ദം

0: അതേപോലെയാണ് കേൾക്കുമ്പോൾ അതേപോലെ തോന്നി, ചില ഷോർട്ടുകളിൽ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നിയെന്ന് പറയും. അത് നല്ലതാ. പക്ഷേ അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും എനിക്ക് പപ്പടത്തിൽ എത്തിക്കാനും പറ്റത്തില്ല, എൻ്റെ നിന്ന് കിട്ടാനുള്ളത് കിട്ടത്തുമില്ല. അപ്പം അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം പ്രിയൻ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും പല സീനുകൾ, കാരണം എനിക്ക് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു പ്രിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നാവണം എന്നുള്ളൊരു. അപ്പോൾ ഇപ്പോൾ എല്ലാ സീനുകളും വരുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന്, ഇപ്പം എന്താ പറയുക, നമ്മൾ വേറൊരാളുടെ ഡയലോഗ് സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അയാളത് എങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളുടെ ഡയലോഗ് വായിക്കുമ്പം മാജിക്കലായിട്ട് നമുക്കത് മനസ്സിലാകത്തില്ല, ഇത് ഞാൻ എങ്ങനെയാണ് പറയണ്ടേ, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂ, അല്ലെങ്കിൽ വേറെ ഒരു നാലഞ്ച് ഓപ്ഷൻ തന്നെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷനുള്ള അവസ്ഥയിൽ ഞാൻ എപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പപ്പ എങ്ങനെയായിരിക്കും ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് നോക്കും. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ രക്തത്തിൽ ഞങ്ങൾക്ക് ഇത്തിരി മിമിക്രിയൊക്കെ ഉള്ളതുകൊണ്ട് അത് സിമ്പിളായിട്ട് എനിക്ക് അതേപോലെ തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഞാൻ ആ പടം കണ്ടപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ അതേപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ അത് ശരിയായിട്ട് തോന്നിയില്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പടത്തിൽ നന്നാവും, രണ്ട് പടത്തിൽ നന്നാവും, മൂന്നാമത്തെ പടം തൊട്ട് ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ തുടങ്ങും, നാലാമത്തെ പടം തൊട്ട് ആൾക്കാർക്ക് അത് വേണ്ടാണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡൂപ്പോ അല്ലെങ്കിൽ ഒരു ചെറുപ്പം ചെയ്യുന്നൊരു ക്യാരക്ടറൊക്കെ ആയിട്ട് മാറിപ്പോവും. പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
1: അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ?
0: ഹാർഡ് വർക്ക് അല്ല, ഞാൻ ഒബ്സർവേഷനാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം പപ്പ അല്ലെങ്കിൽ അതേപോലെ മികച്ച ഒരുപാട് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരുപാട് നടന്മാരെന്നുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും എന്നേക്കാൾ മുമ്പ് വളരെ ഗംഭീരമായിട്ട് ചെയ്തവരൊരു ഒരു നേരം തന്നെ നമുക്കറിയാം. അപ്പോൾ അതിൽ അവരെങ്ങനെയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഞാൻ അഭിനയിപ്പിക്കുകയാണെങ്കിൽ എന്ത് ഡയറക്ഷനാണ് അവർക്ക് കൊടുക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിയിട്ട് അതേപോലെ ചെയ്യണമെന്നില്ല, നമ്മളത് മനസ്സിലിട്ടാൽ മതി, അപ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. അപ്പം അങ്ങനെ കുറേ, ഇപ്പം അമ്പിളിച്ചേട്ടനെയൊക്കെ ഒരുപാട് ഞാൻ

0: ഉള്ളൊരു ക്യാരക്ടറാണ്. അതല്ലാതെ ഒരിക്കലും ഇതൊരു കെ ജി എഫിലെ വില്ലനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കുത്തിക്കൊല്ലുന്ന വില്ലനല്ല എന്ന് പറയാം. അത് അയാളുടെ ഒരു മനുഷ്യനുണ്ട് ആ കഥാപാത്രങ്ങളിൽ, ആ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും അതിലെല്ലാവരും മനുഷ്യരാണ്. എന്നാൽ അതൊരു ഒരു വലിയൊരു കൊലയാളിയെ പോലത്തെ ഒരു മനുഷ്യനല്ല. ഇപ്പോൾ ടൊവിനോ ഒരു കള്ളനാണ്, പക്ഷേ അയാളൊരു മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യത്വം ഇല്ലാത്തവനല്ല. അമ്മ ഒരു ക്രിമിനലാണ്, പക്ഷേ അത് അവരുടെ സാഹചര്യം അവരവിടെ എത്തിച്ചതാണ്. മകൻ ഇതെല്ലാം കണ്ട് വളരുന്ന ഒരു ഭാഗ്യമില്ലാത്ത ഒരു ബാലനാണ്. അവൻ്റെ ഭാവിയിൽ അവൻ എന്താവും എന്നുള്ളത് നമുക്ക് ഊഹിക്കേണ്ടി വരും. അങ്ങനെ
1: നമ്മളിത് പാട്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുമോ?
0: എനിക്ക് ദീപക് ദേവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ്. അടിപൊളിയാണ്. അതായത് എനിക്ക് തോന്നുന്നു ലവ് സോങ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ദീപക് ദേവിനെ കഴിഞ്ഞിട്ടേ ആളുള്ളത്. അത്ര ഗംഭീരമായിട്ട് പാട്ട് ചെയ്യും. അതിൽ പപ്പയുടെ ടൂർണമെൻ്റ് എന്ന് പറയുന്ന സിനിമയിൽ മയിലേ കുയിലേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഡയറക്ടർ ജീൻ പോൾ ലാലാണ്, കൂടെ ഞാൻ വി എസ് സ്മിത. ജീൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരുവാണെങ്കിൽ, ഒരു ഡയറക്ടർ ലാലിൻ്റെ മോനാണ്, അപ്പോൾ എല്ലാ പ്രിവിലേജും ഉണ്ട്. അപ്പോൾ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: അഭിനയത്തിലാണോ?
0: അഭിനയമല്ല, ഫസ്റ്റ് ഡയറക്ഷൻ ആയിരുന്നല്ലോ. ഡയറക്ഷൻ ആയിരുന്നു മോഹം. എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന ജീൻ പോൾ ലാലിന് അഭിനയത്തെക്കാൾ അധികം ഡയറക്ഷൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ആളാണല്ലേ.
1: സ്മിത എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. എന്നെ അന്ന് കണ്ടാൽ ഞാൻ ഒരു നടനാവും
0: തോന്നുന്നു. ഡയറക്ഷൻ അത്രയും അധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാ
1: തീർച്ചയായിട്ടും. ഒന്നാമത് ഈ നടന്റെ ലൈഫും ഡയറക്ടറിന്റെ ലൈഫും രണ്ടും രണ്ടാണ്. നമുക്ക് ഒരു ഡയറക്ടറാവുമ്പം നമ്മൾ നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം തോന്നാറില്ല. ഇപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം നമുക്കിപ്പോൾ അതൊരു ഇപ്പം അങ്ങനെ ഒരു മുടിയും താടിയൊക്കെ വെട്ടി ഭംഗിയാക്കി നടത്തണമെന്നോ അല്ലെങ്കിൽ ആൾക്കാരെന്നെ ശ്രദ്ധിക്കുമെന്നൊന്നും തോന്നത്തില്ല. കാരണം നമ്മൾ വളരെ ഇൻവിസിബിളാണ്. നമ്മളുടെ പേരെല്ലാവർക്കും അറിയാമെങ്കിലും മുഖം അറിയാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ഒരു നടനാകും എന്നോ ആകണമെന്നോ വിചാരിച്ചിട്ടില്ല. അതെല്ലാം ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. പടത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ പപ്പനെ, ഇപ്പോൾ പപ്പ ഞാൻ സംവിധായകനാവുന്ന സമയത്തൊന്നും ഞാൻ സിനിമയിൽ വരണമെന്നേ ആഗ്രഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് വീട്ടിൽ പറഞ്ഞു വരുന്നതും. നമുക്കത് എന്തെങ്കിലും പഠിച്ച്, അതായത് നമ്മളൊരു വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. അത് ബാക്കി എല്ലാവരും നേരത്തെ തന്നെ ജോലിക്ക് പോകേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പഠിക്കാനൊരു ഒരു ഒരു സാധ്യത ഉണ്ടായിരുന്നപ്പോൾ അത് ഉപയോഗിക്കണമെന്ന് തന്നെ ആയിരുന്നു എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും തന്നെ ആഗ്രഹം. ഡോക്ടറാവണോ എഞ്ചിനീയർ ആകണമെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഡിഗ്രി വേണം, മാസ്റ്റേഴ്സ് വേണം, ജോലി ചെയ്യണം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നും പൈലറ്റ് ആവണമെന്നും ഒക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നെ മാത്സിനൊക്കെ വീക്കായപ്പോഴാണ് ഞാൻ പിന്നെ പൈലറ്റ് വേണ്ടെന്ന് വെച്ചത്. ബിസിനസ് ചെയ്യണമെന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ബിസിനസ് ചെയ്താലും ഞാൻ വിജയിക്കാൻ വളരെ ചാൻസ് കുറവാണ് സ്മിത. എന്ന് വെച്ചാൽ എനിക്ക് കണക്ക് ഇപ്പോഴും അറിയത്തില്ല, എനിക്കിപ്പോഴും ഫിനാൻസസ് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല, ഞാനിപ്പോഴും പഠിച്ചു വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് പപ്പ രണ്ടാമത് സംവിധാനത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് പപ്പയുടെ വർക്ക് കാണണം, അല്ലെങ്കിൽ അത് ആ സമയത്ത് ഞാൻ ചെറുതിലെയാണ് പപ്പ ഡയറക്ട് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു ബോധമുള്ള സമയത്ത് പപ്പയുടെ വർക്ക് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസിസ്റ്റൻ്റ് ആവണം എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ, അതൊക്കെ ഇതെല്ലാം അവസരങ്ങൾ വരുന്നതാണ്. ഇപ്പം എൻ്റെ സ്കൂളിലൊന്നും ഒരിക്കലും എൻ്റെ അടുത്ത് ആരും, ഒരു ടീച്ചർമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒരു നല്ല സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഭയങ്കര വാഗ്ദാനമോ അല്ലെങ്കിൽ അഭിമാനമോ ഒന്നും ആയിരുന്നില്ല. ആർട്സിലും കലയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതല്ലാതെ സ്പോർട്സിലൊക്കെ ഉണ്ട്, പക്ഷെ അതല്ലാതെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു ഭയങ്കര അടിപൊളിയൊന്നും ആയിരുന്നില്ല. ഈ നല്ലതാണ് എന്ന് പറയുന്ന കുറേ വാക്കും പ്രോത്സാഹനവും കിട്ടിയതാണ് ഞാൻ സിനിമയിൽ. അതായത് അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങി ഇതാണോ എൻ്റെ മേഖല. അതായത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അസിസ്റ്റൻ്റുകളുടെ റാങ്കിൽ ഉയർന്നു ഉയർന്നു വരുന്നത് എനിക്ക് കാണാമായിരുന്നു. എനിക്ക് റെസ്പെക്റ്റുള്ള ഒരുപാട് പേര് എന്നോട്, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും, പപ്പടയിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ക്യാമറമാനാണെങ്കിലും എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. അങ്ങനെ ഒരു അഡിക്ഷനിലാണ് ഞാൻ വർക്ക് തുടങ്ങിയത്. അങ്ങനെ എൻ്റെ വർക്ക് ശ്രദ്ധിച്ച ആൾക്കാരാണ് എന്നോട് ഇത് കൂടുതൽ പഠിക്കണമെന്നും, ഇപ്പോൾ വേണു സാറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് പഠിക്കണം, ഇത് പപ്പയുടെ അടിയിൽ അസിസ്റ്റൻ്റായിട്ട് മാത്രം നിന്നാൽ പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഒരു നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 10-40 പിള്ളേരുണ്ടായിരുന്നു, അടുത്തുനിന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഒരു 12 പിള്ളേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും തന്നെ ഡ്രോപ്പ് ഓഫ് ആയി പോകും. അത് അങ്ങനത്തെ ഒരു കോഴ്സാണത്. നമുക്കത് ഭയങ്കര സ്ട്രഗിളാണ്. അതായത് 3 വർഷം 2.5 വർഷം കൊണ്ട് പഠിക്കേണ്ട കോഴ്സ് നമ്മൾ 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വന്ന ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് വരുമ്പോൾ എൻ്റെ ഒക്കെ ഒരു 1 of the best ഫിലിംസിൽ പെട്ട സിനിമകളായി വരാം. അപ്പം അങ്ങനെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പം അവർ പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ കഥയെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആഷിക് ഏട്ടൻ എന്നോട് ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഇടാൻ നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്കിത് ചെയ്യാൻ ഒരു കഴിവുണ്ട് എന്ന് അവർക്ക് എവിടെയെങ്കിലും തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് എനിക്കൊരു പ്രോത്സാഹനമായിരുന്നു. പിന്നെ പപ്പ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും പപ്പ എനിക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ നീ സിനിമ ചെയ്യണമെന്ന് പറയുന്നത് ബാക്ക് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. പ്രോത്സാഹനം ഉറപ്പായിട്ടും ഉണ്ട്, വീണാൽ പിടിക്കുമെന്നറിയാം, അതല്ലാതെ എന്നെ തള്ളി വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ തുടക്കത്തിൽ പപ്പയുള്ളത് കൊണ്ട് എളുപ്പമുണ്ടായോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് വന്നത്.

0: ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ സ്വന്തമായിട്ട് തന്നെയായിരുന്നു ആ ഒരു വഴി കണ്ടെത്തി വരുന്നത്. ഒരാൾക്കും ഇപ്പം ആക്ടിങ്ങിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു, അതങ്ങനെ ഈസി ആയിട്ടൊന്നും എത്താൻ പറ്റുന്ന ഒരു മേഖലയൊന്നും
1: അല്ല. നിലനിൽക്കാനും
0: ഒരെണ്ണം പിന്നെയും കിട്ടും അല്ലേ, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോ ഇവിടുത്തെ ഇൻഡസ്ട്രി കാണുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്?
1: ഞാൻ ഇവിടുത്തെ ഇൻഡസ്ട്രി കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം അവിടെ പഠിക്കുമ്പോഴും ഞാനത് ഇവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചിട്ടിരുന്നത്. അതിപ്പം ഒരുപാട് സിനിമകളൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഇപ്പൊ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എടുത്താലും അങ്ങനെ ഇപ്പം പുതിയ തലമുറയിലേക്കുള്ള ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികൾ എടുത്താലും എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തിയററ്റിക്കലായിട്ട് അവിടെ പഠിച്ചിരുന്നു എന്ന് മാത്രം. പണ്ടത്തെ പോലെ ഒരു ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു ഒരു ശിഷ്യനെ പോലെ വന്ന് പഠിച്ചെടുക്കാനുള്ള സമയം സത്യത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ അല്ലാത്തവരെല്ലാം അത് പഠിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ലോക സിനിമയോടാണ് നമ്മളിപ്പോൾ എതിർത്ത് നിൽക്കുന്നത്. എല്ലാവരും കാണുന്നത് ഇംഗ്ലീഷും എല്ലാ ഭാഷയിലുള്ള സിനിമകളും അവരുടെ ഫിംഗർ ടിപ്സിലുള്ളപ്പോൾ നമ്മളുടെ സിനിമ ഉറപ്പായിട്ടും അതിൻ്റെ നിലവാരത്തിലേക്ക് വരണം. അല്ലെങ്കിൽ ആ കഥകൾ എന്തൊക്കെ കഥകളാണ് ലോകത്തുണ്ടാവുന്നത് നമ്മൾ അറിയണം. അങ്ങനെയൊക്കെ അപ്പം ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നുമ്പോൾ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ സിനിമയും ഒട്ടും മോശമൊന്നുമല്ല.
0: അപ്പോൾ നമുക്കിപ്പോൾ

0: ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നത് ഹണി ബി ആയിരുന്നു. അഷി കപൂറിന്റെ സ്ക്രിപ്റ്റ് കിട്ടുന്നു, പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കുന്നു, ആദ്യത്തെ പ്രൊഡ്യൂസർ നഷ്ടപ്പെടുന്നു, പിന്നെയും ഒരാളെ കണ്ടുപിടിച്ച് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഡയറക്ടർ ലാലിന്റെ മകനാണ്, പപ്പയ്ക്ക് മോശമാവാൻ പാടില്ല, സക്സസ്ഫുൾ ആയേ പറ്റുള്ളൂ അല്ലേ.
1: അപ്പോൾ എല്ലാ സിനിമയും വിജയിക്കുന്നു ഉറപ്പിൽ തന്നെ ചെയ്യുന്നത്, നമ്മൾ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വേണ്ട ഒരു സിനിമയും ചെയ്യുന്നില്ല. പിന്നെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിജയത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുട്ടി കളിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ കപ്പടിക്കണമെന്നുള്ളൊരു ധാരണയിലല്ല, നമുക്കതൊരു ഫണ്ണാണ്, നമുക്കത് രസമാണ്, അത് എക്സൈറ്റിംഗ് ആണ്, ഞാൻ പഠിച്ചത് എനിക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. എനിക്ക് അതിനു മുമ്പ് ഞാൻ ഡെപ്റ്റ് എന്ന് പറയുന്നൊരു സിനിമയാണ് ഞാൻ എൻ്റെ സ്കൂളിൽ ഫൈനൽ പടമായിട്ട് ചെയ്തത്. അതിൻ്റെ നായകൻ പപ്പയായിരുന്നു, പിന്നെ ആര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർജ ആയിരുന്നു പുള്ളി, പുള്ളിയായിരുന്നു നായകൻ. ഈ പടത്തിന് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫീച്ചർ ഫിലിം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ അതൊരു രസകരമായിട്ടുള്ള, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ചെയ്തൊരു പരിപാടിയാണ്. അതിൻ്റെ വിജയം വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ആ വിജയം ഒരു ബാധ്യതയാണ് ആയിട്ടുള്ളത്. കാരണം ഒരു വിജയം സൃഷ്ടിച്ചൊരാളുടെ അടുത്ത പടത്തിന് ആൾക്കാർ അതിൽ കുറഞ്ഞതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യാം എന്നുള്ളതാണ്. ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു പെയിൻറ്റർക്കോ ഒരു സ്കൾപ്റ്ററിനോ ഈ ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളതാണല്ലോ. നമ്മളുടെ സിനിമ ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നതും ഈ ഫാൻ ഫോളോയിങ്ങും പരിപാടികളും കയ്യടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് അവരെന്തൊക്കെയൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി. എനിക്കിഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ചെയ്യുക. ഇപ്പോൾ കുറേ സിനിമകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ അത്രയും വലിയ സിനിമകൾ ചെയ്യത്തില്ല, ചിലപ്പോൾ ഞാൻ ചെറിയ സിനിമകൾ ചെയ്യും. സിനിമ ചെയ്യാനായിട്ട് കോടികളുടെ ആവശ്യമൊന്നുമില്ല. സിനിമ ചെയ്യാനായിട്ട് മനസ്സും കൂടെ കുറച്ച് അതേ മനസ്സുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സിനിമ ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊന്നും തിയേറ്റർ പോലും വേണ്ട കാണിക്കാൻ. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ മുമ്പും ഉണ്ട്. അതുകൊണ്ട് ആരുടെ ഉള്ളിൽ നിന്നും സിനിമ എടുത്തു കളയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ പ്രതീക്ഷകളില്ലാണ്ടാവും. അത് ചിലപ്പോൾ ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും പറയുമായിരിക്കും, അത് സാരില്ല.
0: ഒരു ഈ ഒരു ഏജിലായ കാരണം അതൊക്കെ ഇപ്പോൾ ഒരു പരാജയം വന്നാലും അതൊരു ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിലത് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ ഒന്ന് തകരും. പക്ഷേ ഈ ഏജിൽ ഒരു തകർച്ചയോ രണ്ട് തകർച്ചയോ ഒന്നും ഒരു പ്രശ്നമൊന്നുമല്ല.
1: തകർച്ചയൊന്നും വിഷമം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് അടുത്ത പടത്തിൽ തിരുത്തേണ്ടതാണോ, അങ്ങനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. പിന്നെ സമയമെല്ലാം ഹീൽ ചെയ്യുമല്ലോ. നമുക്ക് ഇപ്പോൾ ഈ കുറച്ച് ഏജായി കഴിയുമ്പം ഈ സമയമാണല്ലോ കുറയുന്നത്, അല്ലാതെ മനസ്സെന്നും എനിക്ക് തോന്നുന്നു അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിട്ടും ഇപ്പം ആ പടങ്ങളിൽ പരാജയപ്പെട്ടാൽ വിഷമമുണ്ടെന്നല്ലാതെ ഇനി ഞാനൊരിക്കലും സിനിമയില്ല എന്നൊന്നും ചിന്തിക്കാനും പോലും പറ്റത്തില്ല. കാരണം അതാണ് ഞാൻ, എനിക്കതേ
0: അറിയുള്ളൂ
1: എന്നും പിന്നെ കുടുംബം.
0: ഇത് ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഞാൻ എപ്പോഴും നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഫാമിലി ഭയങ്കര അത്ഭുതമാണ്. അത്ഭുതം നല്ല റെസ്പെക്റ്റാണ് നിങ്ങളുടെ ഫാമിലി ബോണ്ട്. അച്ഛനും അമ്മയും സിസ്റ്ററും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. ഒരു 100% എന്ന് പറയുന്നൊരു ഫാമിലി അവിടെയും ഇല്ല സ്മിത. ഇപ്പം നമ്മളുടെ വീടുകളിലും വഴക്കും സങ്കടവും പരിഭവവും പരാജയങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു വിവാഹത്തിൽ പരാജയപ്പെട്ട ഒരാളാണ്. അപ്പം അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കടവും വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമുക്കിപ്പോൾ ഈ സിസ്റ്ററും അമ്മയും അച്ഛനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ചില സമയത്ത് ഞാനും പപ്പയും തമ്മിൽ നല്ല ഇടിയാവും. അപ്പോൾ അമ്മയും പെങ്ങളും ഉണ്ടാവും. ഇപ്പം പെങ്ങളായിട്ട് ഇടിയാവും. അപ്പം ഭാര്യയും അവരൊക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ നമ്മൾ വീഴുമ്പോൾ പിടിക്കാനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്.
0: അതല്ലേ, എനിക്ക് ലാൽ സാറിനോട് ശരിക്കും റെസ്പെക്റ്റ് ആണ്. ലാൽ സാർ ആ ഒരു ഒരു കൾച്ചർ ജീനിലേക്കും പകർന്നു വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ രണ്ടാളും ഫാമിലി മാത്രമല്ല, ഒരു ഫുൾ ക്രൂ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തുടങ്ങി അതിൻ്റെ ക്രൂ, സ്റ്റുഡിയോ തുടങ്ങി ഒരു വലിയൊരു കൂട്ടം നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ രണ്ടാളും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതി ലാൽ സാറ് ആ ഒരു കൾച്ചർ ജീനിലേക്കും പകർന്നിട്ടുണ്ട്.
1: നമ്മളത് കണ്ടല്ലേ വളരുന്നേ. ഇപ്പം പപ്പയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ വളരെ എൻവിയബിളാണ്. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് പപ്പ എല്ലാവരെയും നോക്കുന്നത് ഭയങ്കര ഒരു രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ചേർത്ത് പിടിക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം കളയാൻ ഭയങ്കര എളുപ്പമാണ്, ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് തിരിച്ചു പിടിക്കാൻ. പക്ഷെ അത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, നമ്മളോട് മാനസികമായിട്ട് ഐക്യമുള്ളവരെല്ലാവരും നമ്മളുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ ഇത് പപ്പയുടെ വേറൊരു മാജിക് എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിലും ഈ സിനിമയിലുമൊക്കെ നമ്മൾ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും അകറ്റി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു വിഷമം വരാനോ അല്ലെങ്കിൽ ബന്ധങ്ങൾ പിരിയാനോ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അത് കൂടി ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ എഫേർട്ട് ഭയങ്കരമാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്നും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പറയാണ്ടിരിക്കുന്നല്ല. കാരണം പ്രൈഡ് കംസ് ബിഫോർ ദ ഫോൾ എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരുപാട് ഇതൊന്നും അഹങ്കരിക്കാണ്ടിരിക്കണമാണ് നല്ലത്. എനിക്ക് ആ ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ.
0: അപ്പോൾ നമുക്കിപ്പോൾ ഹണിബീയിലെ ലാൽ സാറും ജോബ് കുര്യനും കൂടെ പാടിയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇപ്പോൾ ലാൽസരി ഡയറക്ട് ചെയ്യുന്നത് കാണുമ്പോഴാണോ അതോ അഭിനയിക്കുന്നത് കാണാനാണോ ഇഷ്ടം?
1: പപ്പ സത്യത്തിൽ ഞാൻ എപ്പോഴും പറയും പപ്പ ഡയറക്ടറായിട്ടാണ് എനിക്കിഷ്ടം. പക്ഷേ പപ്പ അഭിനയിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ നമ്മുടെ ആരോഗ്യം വല്ലാതെ ഷെയ്പ്പിച്ച് കളയും. ആ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളെ വലിക്കുന്ന സിഗരറ്റിൻ്റെ എണ്ണവും എല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നാണല്ലോ. അപ്പോൾ അത് ആ അർത്ഥത്തിൽ അഭിനയിക്കുമ്പോൾ പപ്പയ്ക്ക് വലിയ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നുമില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പപ്പ ഇപ്പം അഭിനയിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പപ്പ അങ്ങനെ ഇപ്പോൾ ഒരു പപ്പ സംവിധാനം ചെയ്ത് പപ്പയ്ക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. പപ്പയുടെ ഒരു വളരെ നല്ല ഹാഫായിട്ടിരുന്ന ഒരാൾ ഇപ്പം ഇല്ല. അപ്പോൾ പപ്പക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ല. ഞാനിപ്പോൾ ഒരു സെപ്പറേറ്റ് സംവിധായകനായതുകൊണ്ട് എനിക്കിപ്പോൾ പപ്പനോട് അസിസ്റ്റൻ്റായിട്ട് നിന്ന് പപ്പയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പപ്പ അഭിനയിക്കുമ്പോൾ പപ്പക്ക് ഫിനാൻഷ്യലി ഗെയിനുണ്ട്, ഫിസിക്കലി ഗെയിനുണ്ട്, ദുശീലങ്ങൾക്ക് ഒരുപാട് സക്കം ചെയ്യുന്നില്ല. ആ അർത്ഥത്തിൽ പപ്പ അഭിനയിക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം.
0: ഇപ്പോൾ നിങ്ങൾ ഫിലിമിലേക്ക് വരുമ്പോൾ പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴേ പ്രൊമോഷൻസ് ഒക്കെ ഇപ്പോൾ ഹണിബി ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷണൽ സ്റ്റൈലും ഇപ്പോൾ ബാലനിലേക്ക് വന്ന് ബാലനിലൊക്കെ സക്സസ് ആയി നിൽക്കുമ്പോൾ ഈ പ്രൊമോഷണൽ സ്റ്റൈലിലുള്ള വ്യത്യാസം എന്താ ഫീൽ ചെയ്യുന്നത്?
1: ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഞാൻ പപ്പയുടെ സമയത്തൊക്കെ പോസ്റ്ററുകളാണ് പ്രൊമോഷൻ. പോസ്റ്റർ എങ്ങനെ ഭംഗിയാക്കാം അതിനൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവർക്കൊരു രീതി ഭയങ്കര വർക്കൗട്ടായിരുന്നു. ഹണിബിയുടെ കാലത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പോസ്റ്ററിൽ നിന്നൊക്കെ പതുക്കെ സോഷ്യൽ മീഡിയയിലോട്ട് അത് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് അന്നത്തെ പുതിയ തലമുറയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അപ്പോഴത്തെ ട്രെൻഡൊക്കെ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ

0: ഓ, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് എനിക്ക് അറിയാനേ പാടില്ല. ഇപ്പോൾ എങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത്, എങ്ങനെ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം, അത് വേറെ തന്നെ ഒരു കലയാണ്. പ്രായം മാറി ആൾക്കാർ, പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ഇല്ലാത്തൊരാളാണ്. ഞാൻ വളരെ കുറച്ച്, ഇപ്പം ഒട്ടുമില്ല, പണ്ട് പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനതൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വളരെ പ്രൈവറ്റായിട്ട് ജീവിക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനെ പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നത് ആരാണെന്നും നോക്കിയിട്ട് അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല, ഇപ്പം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം.
1: അതാ നിങ്ങൾ പഠിച്ചു വന്നതും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഡയറക്ടർ മാത്രം ചെയ്താൽ മതി എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതിന്ന് പ്രൊമോഷനെ കുറിച്ച് അന്ന് അന്ന് അത്ര കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല തോന്നുന്നു.
0: ഇല്ല, എനിക്കതിൽ വലിയ താല്പര്യം, കാരണം ഇന്ററാക്ഷൻ ഒരിക്കലും എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. ഞാൻ ഒരിക്കലും ഒരു ഒരു എക്സ്ട്രോവേർട്ട് അല്ല. ഞാൻ വളരെ ഇൻട്രോവേർട്ടെന്ന് തന്നെ പറയാം. ഞാനത് ഒരു ഒരിക്കലും ഇങ്ങനെ ആൾക്കാരോട് ഇനി ഇടപഴകാനായിട്ട് ഒരു കഴിവുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ വേണമെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനും പറ്റും.
1: പക്ഷേ ജീൻ്റെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചാൽ ഒരിക്കലും തോന്നില്ല ടെൻഷനുള്ള ആളാണെന്നോ അല്ലെങ്കിൽ ഒരു ന്യൂജൻ സ്റ്റൈൽ അതായിരിക്കും മൈൻഡിലുള്ള ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ടാന്നുള്ള കാര്യം ആർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും ശരിക്കും അതൊരു ആളുകളെ അകറ്റി നിർത്തുവോ അതോ അടുപ്പിച്ച് നിർത്തുവോ, അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
0: ഞാൻ ആൾക്കാരിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം സംവിധായകൻ എന്ന നിലയ്ക്ക് അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം അത് നമ്മൾ ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കേണ്ടതും അവരെന്ത് ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്നതും അവർ ചീത്ത പറയുമ്പോൾ കേൾക്കാനും അർഹനായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു സിനിമ കണ്ടാൽ നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവെനിക്കുണ്ട്. ഇപ്പം ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനേക്കാൾ ഉപരി, ഒരു സിനിമ കാണുമ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് അല്പം മാറി ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പരിപാടി, അത് കാശുണ്ടാക്കുന്ന അർത്ഥത്തിലല്ല, ഒരു ഫിലിം ഉണ്ടാവാനുള്ള ഒരു കാരണക്കാരനാവുക എന്നുള്ളതാണ്. ഒരു കഥ കേൾക്കുക, അത് ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാക്കുന്ന ഒരു സംവിധായകനെ വെച്ച് സംവിധാനം ചെയ്യിപ്പിക്കുക, ഇപ്പോഴത്തെ മ്യൂസിക് എന്താണെന്ന് അറിയുന്ന, അപ്പോൾ ആ സംവിധായകൻ ഇപ്പോഴത്തെ മ്യൂസിക് എന്താണെന്ന് അറിയാം, ഇപ്പോഴത്തെ പരിപാടികൾ എന്താണെന്ന് അറിയാം. അയാളിപ്പം ഈ കഥയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എടാ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മച്ചാനെ എങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സംവിധാനത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ഈ ഇപ്പോൾ പഴയ പോലെ ഒരു അടിച്ചുപൊളി പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമേർഷ്യൽ പരിപാടിയോ എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല സിനിമകൾ ചെയ്യുക എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്.
1: ലാൽസർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്. പക്ഷെ പപ്പ ഇപ്പോൾ പ്രൊഡക്ഷനിൽ ആക്റ്റീവ് അല്ല. ഇപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോ ആണ് ആ പപ്പയുടെ പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ പോലും നമുക്ക് പപ്പക്ക് ഭയങ്കര ഹാൻഡ്സ് ഓൺ ആണ്. ഇപ്പം ഞാനും അതുപോലെ തന്നെയാണ്. അതിൻ്റെ എല്ലാ തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പപ്പ അങ്ങനെ കയ്യടി ആഗ്രഹിച്ചിട്ട് പണിയെടുക്കുന്ന ഒരാളല്ല. പക്ഷെ പപ്പക്ക് ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാത്തിൻ്റെ കൂടെയും പപ്പയുണ്ടാവും. എനിക്കും അതേപോലെ തന്നെ ഒരു സിനിമയുടെ തുടക്കം നമ്മളതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഭാഗം തൊട്ട് അത് റിലീസായി അത് പുറത്ത് അതിൻ്റെ ഒരു സക്സസ്സായി എന്ന് പറയുന്നതിൻ്റെ ഭാഗമാവാനാണ് താല്പര്യം. അപ്പം ഒരു ഡയറക്ടർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാനൊരു ഒരു ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് അതിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: ആക്ച്വലി അത് നല്ല റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയല്ലേ. സ്ക്രിപ്റ്റ് കാണുമ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല അല്ലേ. ജഡ്ജ്മെന്റ്, ഈ സ്ക്രിപ്റ്റിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെ ആളുകളുടെ മൈൻഡ് ഓരോ ദിവസം ഭയങ്കര ചേഞ്ച് ആണ് വരുന്നത്.
0: അതെന്താണെന്നറിയത്തില്ല. ഇപ്പൊ നമ്മൾ ഡയറക്ഷന് വേണ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ. അപ്പം എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതാണ് ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു 10 സിനിമ കണ്ടിട്ട് ഇതിലേത് ഓടും എന്ന് പറയാൻ എനിക്ക് പറ്റും. അത് ഭയങ്കര കഴിവായിട്ട് പറയല്ല. പക്ഷേ എനിക്ക് ആ ജഡ്ജ്മെൻ്റ് ഉണ്ട്, എനിക്ക് ഈ സിനിമ ഓടും ഈ സിനിമ ഓടത്തില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു സംവിധാനത്തിന് വേണ്ടി ഞാൻ കഥ കേൾക്കുമ്പോൾ ഞാൻ ആ സിനിമയുടെ ഓഡബിലിറ്റിനേക്കാൾ ഉപരി എന്നെ അത് എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ, എനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ ക്രൗഡിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആവണമെന്നില്ല. പക്ഷേ ക്രൗഡ് ഏതിൽ എക്സൈറ്റഡ് ആവും എന്നുള്ളത് പുറത്തു നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. ആ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ, ഇതിപ്പോൾ ഇപ്പോൾ യൂത്ത് ഇടാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് എന്താണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് വെച്ച് നമുക്ക് മനസ്സിൽ ഒരു ഐഡിയ കിട്ടും, ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറയാം. പക്ഷേ ഞാനിടുന്ന പാൻറ്റും ഷർട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല.
1: നിങ്ങൾ ഹണിബി ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് കൊച്ചിയുടെ ഒരു സ്റ്റൈല് കൊണ്ടുവരിക എന്നുള്ള മച്ചാനെ, അല്ലെങ്കിൽ കൊച്ചിക്കാരെ അങ്ങോട്ട് കൊച്ചിക്കാരെ ആ ഭാഷ ശരിക്കും എല്ലായിടത്തും എത്തിച്ചു അല്ലേ. ആ ഒരു അത് ജനിച്ചു വളർന്നപ്പം പപ്പയൊക്കെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണോ?
0: ഒരിക്കലും അല്ല. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്ന, എന്താ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും എല്ലാവരും എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, കച്ചറകളെ പോലെ സംസാരിക്കണത് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരു കളിയാക്കലുകളും വഴക്കു കുറച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്കത് വളരെ കൂളായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മളത് അത് ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വന്നേ. അത് പിന്നെ അത് ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ സത്യത്തിൽ അത് ഞാൻ കാരണമാണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും എനിക്കത് ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. ഇപ്പം കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയാലോ. അപ്പോൾ ആൾക്കാർ എല്ലാവരും എന്നോടാണ് പറയുന്നത്, ഇപ്പം കൊച്ചി ഇപ്പം ആൾക്കാരിപ്പം അങ്ങനെ സംസാരിക്കാൻ കാരണം ആ സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷെ സത്യത്തിൽ അങ്ങനത്തെ സംസാരമൊക്കെ ഓൾറെഡി ഉണ്ട്. അതങ്ങനെ അത് നമ്മളുടെ മീഡിയം വഴി അത് കേരളത്തിലേക്കും അല്ലെങ്കിൽ മലയാളികളിലേക്ക് എത്തിയെന്ന് മാത്രം. ഒരു ഇപ്പം എന്താ പറയുക, നമ്മുടെ കൊച്ചിയിലുള്ള പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സിനിമക്ക് മുമ്പേ ഉള്ള വർത്തമാനം തന്നെയാണ്.
1: പിന്നെ പപ്പ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതായിരുന്നു?
0: എനിക്ക് കന്മദം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് ഗംഭീര ക്യാരക്ടർ പപ്പ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പപ്പ അത് ഇന്ന് ചെയ്തിരുന്നെങ്കിൽ അതിഗംഭീരമായിരിക്കും എന്നൊരു തോന്നലുണ്ട്. പിന്നെ പപ്പ മോഹൻലാൽ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. അത് പുലിമുരുകനിലുണ്ട്. പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഭയങ്കര രസമാണ്. അവർ നല്ല റോക്ക് ആൻഡ് റോൾ ഉണ്ട് ആ സിനിമ. പപ്പയും മോഹൻലാലും പിന്നെ വെച്ച പടങ്ങളെടുത്ത് നോക്കിയാൽ ഭയങ്കര രസം. എനിക്ക് അങ്ങനത്തെ സിനിമകൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കന്മദം അവിടെന്നാണ് എനിക്ക് തുടങ്ങുന്നത്. ഗംഭീര പെർഫോമൻസാണ്, നല്ല രസം.
1: ഡയറക്ടറായിട്ട്
0: അവരുടെ 5 സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആദ്യത്തെ 5 സിനിമയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമയാണ്. അതിനകത്തൊന്നും മോശം പറയാനില്ല. സ്മിതയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് പപ്പ ഡയറക്ട് ചെയ്ത പടം?
1: അയ്യോ, അതിപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ. രാംജി റാവ് സ്പീക്കിംഗ് ആണെങ്കിലും ഇൻ ഹരിഹർ നഗർ ആണെങ്കിലും ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കബൂളിവാല, കിംഗ്ലെയർ തുടങ്ങി സിനിമകളൊന്നും എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. എല്ലാം പ്രിയപ്പെട്ടതാണ്. സീൻ ബൈ സീൻ എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ടാവും.
0: അഭിനയിച്ച പടം
1: എന്താ പറയാ, എല്ലാം രസം, എല്ലാം ഭയങ്കര രസമാണ്. മറ്റേ മക്കളും ഒക്കെ ഭയങ്കര രസമല്ലേ, രക്ഷയില്ല. തമ്മൻ മക്കളും 2018 ഒരു രക്ഷയില്ല. അതൊരു അത് കിംഗ്ലെയറിലെ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലെ പിന്നെ
0: അങ്ങനെ ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സ് പപ്പ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം പപ്പക്ക് ഭയങ്കരമായിട്ടുണ്ട്.
1: ഇപ്പൊ ഓർത്ത് പറയാൻ പറ്റില്ല, അത്രയധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം തമിഴിലാണ് സജീവമാണ്.
0: അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. എന്ന് വെച്ചാ ഒന്നാമത്തെ കാര്യം, പപ്പ ചെയ്യുന്ന തമിഴ് പടവും തെലുങ്ക് പടവും ഒന്നും നമ്മൾ പലപ്പോഴും തിയേറ്ററിൽ പോയി ആ ഒരു രീതിയിൽ കാണാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ പപ്പ ഇപ്പോൾ സിനിമയിൽ പപ്പ അഭിനയിക്കുന്ന സമയത്തൊന്നും മര്യാദക്ക് പപ്പ അഭിനയി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മര്യാദക്കൊന്നും അത് നമ്മുടെ സ്വന്തം പടമായത് കൊണ്ട് തന്നെ അങ്ങനെ എൻജോയ് ചെയ്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പപ്പ ഒരു മലയാള സിനിമയിൽ സജീവമായിരുന്നെങ്കിൽ കുറേ സിനിമകൾ കാണാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഈ തമിഴിലൊരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം പോയി. അപ്പോഴേക്കും ഒരു തെലുങ്ക് പടം വരും, അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസം പോയി. അപ്പോൾ ഒരു വർഷത്തിൽ പിന്നെ വേറെ സിനിമകളൊന്നും പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു അവസ്ഥ. പപ്പ മലയാള സിനിമ എന്നാണ് എനിക്കിഷ്ടം.
1: വീട്ടിൽ വരുന്നുണ്ടാവില്ല
0: ഭയങ്കര, എപ്പോഴും പുറത്ത് ട്രാവലും പരിപാടികളും ആയിരിക്കും, ഭയങ്കര ടീഡിയസ് ആണ്. പിന്നെ സാമ്പത്തികമായിട്ട് നല്ലതാണെന്നേ ഉള്ളൂ.
1: മലയാളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആ ഒരു സന്തോഷം അത്
0: അതൊരിക്കലും മറ്റു ഭാഷയിൽ നിന്ന് കിട്ടത്തില്ല. അതിപ്പം ആദ്യമൊന്നും വലിയ മിസ്സിങ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇപ്പൊ പപ്പ അത് മെയിൻ ആയപ്പം നമുക്ക് ഭയങ്കര മിസ്സിങ് ആയി തുടങ്ങി.
1: പൊന്നിയിൻ സെൽവനിലൊക്കെ പക്ഷേ വേഷമോ അസാധ്യ വേഷമായിരുന്നല്ലോ. മണിരത്നത്തിന്റെ പടത്തിലൊക്കെ അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത? പിന്നെ ഇപ്പോ തെലുങ്കൊക്കെ ചെയ്തു തുടങ്ങി.
0: ഒരുപാടുണ്ടെന്ന്, കൊറേ പടം ഉണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ് തെലുങ്കും തമിഴുമാണ്.
1: അപ്പൊ പപ്പ ഈ തെലുങ്കൊക്കെ പഠിച്ചു ചെയ്യും?
0: ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പം ഏതാണ്ടൊക്കെ അറിയാം. ഇപ്പം ഡയലോഗ് ഇപ്പം എന്താ വെച്ചാ മലയാളത്തിൽ എഴുതിയിട്ട് പഠിക്കും, പറയും.
1: മറ്റൊരു ഭാഷയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജീൻലാൽ പോകും.
0: എനിക്ക് ടെൻഷനാണ്. ഞാനിപ്പോ സർദാർ എന്ന് പറയുന്ന കാർത്തിയുടെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. ഒന്ന്, നമുക്ക് മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടത്തില്ല. എന്താ പറയാ, ഇത് ഭാഷ പഠിക്കണം. നമുക്കിപ്പോൾ ഇവിടെ മലയാളം പറയുമ്പോൾ നമുക്കിപ്പം തിരുവനന്തപുരം പോലെ പറയാം, കോട്ടയം പോലെ പറയാം, കൊച്ചി പോലെ പറയാം, തൃശ്ശൂർ പോലെ പറയാം, ഇതൊക്കെ നമുക്കറിയാം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതൊരിക്കലും നമുക്ക് അത് വളരെ നാച്ചുറലായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു തമിഴ് നടൻ പോലും ഇവിടെ മലയാളത്തിൽ വന്നിട്ട് നാച്ചുറലായിട്ട് മലയാളം പറയത്തില്ലല്ലോ. സെയിം അപ്പം എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരത് ഭയങ്കര സംഭവമാണ് അടിപൊളി സാർ എന്നൊക്കെ പറയും. പക്ഷേ

0: എനിക്കത് വലിയ താല്പര്യമില്ല.
1: ഒരു ഡയറക്ടറുടെ ഒരു ഏറ്റവും വലിയ സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നത് എന്താണ്?
0: ഉറക്കം കിട്ടത്തില്ല, ഭയങ്കര ഹെൽത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കത് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് തോന്നത്തില്ല, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മുടിയൊക്കെ എപ്പോഴേ പോയി നരയായി. അപ്പോൾ നമ്മൾ ടെൻഷൻ ഭയങ്കര കൂടുതലാണ്, നമുക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട്. കാരണം ഒരു സിനിമയുടെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ നോക്കണം, തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ട് നിൽക്കണം, ഒരു ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു പരിപാടിയാണ്. പക്ഷെ അതെന്നാൽ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് ആ താല്പര്യമുണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് തന്നെയാണ് ഭയങ്കരമായിട്ട്. അത് പടം തീർന്നാലും അത് തീരുന്നില്ലല്ലോ, നമുക്കത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ പ്രതികരണം, അത് മോശമാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ്, എല്ലാം ഭയങ്കരമാണ്.
1: അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാമേ.

0: ചാറ്റർജിൻ്റെ ഫസ്റ്റ് ഹിറ്റ് ഫിലിം ഹണിബി ആയിരുന്നു. അതിനുശേഷം ഹൈ ഐ എം ടോണി, ഹണിബി ടു എന്നതിന് ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ. വൺ ഹിറ്റായിരുന്നു. സച്ചിയോടുള്ള അടുപ്പവും മറ്റൊരു ടീം ആ പ്രോജക്റ്റ് ക്വിറ്റ് ചെയ്ത സമയത്ത് ആ കഥ ജീൻ ചോദിച്ചു വാങ്ങിക്കുന്നതൊക്കെ ആയിട്ടുള്ള കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് വന്നതിന് ശേഷമാണ് മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് നിന്ന് മാറുന്നത്. അല്ല, ആ
1: പടത്തിൽ നമ്മൾ ആദ്യം ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ തൊട്ടേ മമ്മൂക്കയാണ് അതിൻ്റെ നായകൻ. നമ്മൾ മമ്മൂക്കയോട് നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം മമ്മൂക്കയടുത്ത് പോയി കഥ പറഞ്ഞ് മമ്മൂക്ക ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എഴുത്ത് തുടങ്ങിയത്. നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് മമ്മൂക്കടുത്ത് വായിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമുക്കൊക്കെ അത് ചില കൺഫ്യൂഷൻസ് പറഞ്ഞ് മാറിയത്. അങ്ങനെ നമ്മൾ മലയാള സിനിമയിൽ ഒട്ടുമിക്കവാറും നായകന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പം അതൊരു കോമഡി സബ്ജക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതൊരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പം എല്ലാവർക്കും അതിൻ്റെ ടെൻഷനുണ്ട്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ബീച്ചാടിനോട് ഞാൻ പോയിട്ടുണ്ട്, ദിലീപിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവോ? അത് അവർ സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ടാണ്, പക്ഷേ അത് റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജ് അത് ഏറ്റെടുത്തിട്ട് അത് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം പൃഥ്വിരാജും സച്ചേട്ടനും തമ്മിലുള്ള റാപ്പ് പോലാണ് അത് സംഭവിച്ചത്. പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചേട്ടൻ മറ്റേ പടത്തിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അയ്യപ്പനും കോശിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ പിന്നെ സത്യത്തിൽ ആ പടം നല്ല സ്ട്രഗിൾ ചെയ്താണ് ഞാൻ മേക്ക് ചെയ്ത് തീർത്തത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മഴ, സ്മിതക്ക് അറിയാം, മഴ, ക്രൗഡ് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റിലീസിനോട് എടുക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന സ്ട്രെസ്സൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പടം സക്സസ് ആയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു.
0: പക്ഷേ സെറ്റിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ, സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത്
1: നിൽക്കുന്ന
0: കാണാൻ പറ്റുന്നത്. ട്രെയിനിന്റെ പൊക്കത്തൊക്കെ കയറി നിൽക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്.
1: നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ എല്ലാവരും ടെൻഷൻ ആവത്തില്ല. അപ്പോൾ നമ്മളത് കൂളായിട്ടിരിക്കുക, നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്ത് കാമായിരിക്കും, അകത്ത് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. പിന്നെ എൻ്റെ ഒരു പ്രകൃതം തന്നെ, ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുക്കുകയോ ടെൻഷൻ അടിക്കാനോ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം

0: അവരുടെ അടുത്ത് ചിലപ്പം ഞാൻ സ്ട്രെസ് കാണിക്കുമായിരിക്കും, അതല്ലെങ്കിൽ പൊതുവെ ഞാൻ അങ്ങനെ വളരെ കൂളാണ്.
1: നമ്മൾ നോക്കുമ്പോ അതൊരു സെലിബ്രേഷൻ മൂഡായിരുന്നു.
0: രസമല്ലേ, രസമാണ്, അടിപൊളിയാണ്, അതൊന്നും പരാതിയൊന്നുമില്ല. പക്ഷെ സ്ട്രെസ് തന്നെയാണ് അത്, സ്ട്രെസ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു സർക്കസ് കണ്ടക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നാടകം കണ്ടക്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മളത് കഴിയുമ്പോൾ വേറൊരു ജോലിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ അത് നല്ല പണിയും.
1: പക്ഷേ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസോട് കൂടി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ആ പടത്തിൽ മേക്കർ ആയിട്ട് ജീനിനെ അക്സെപ്റ്റ് ചെയ്തത്
0: തീർച്ചയായിട്ടും.
1: എന്ന് മാത്രമല്ല അതിന്റെ ഹിന്ദി മേക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല.
0: അത് നമ്മള് എന്നുവെച്ചാ എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ പടം വേറൊരു ഭാഷയിൽ ചെയ്യണമെന്ന്, അതെനിക്ക് പറ്റിയില്ല. അപ്പൊ ആ പടത്തിന്റെ എസൻസ് അവർ മനസ്സിലാക്കാതെ ആ സിനിമ ചെയ്തതെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് അതിനൊരു മോശം റിസൾട്ട് വന്നപ്പം അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതെന്നാണ്, കാരണം ഞാൻ ആ കഥ നന്നായിട്ട് ചെയ്തല്ലോ. അതും നമ്മളുടെ മലയാളികളുടെ ഇടയിൽ അത് ഓടിക്കാൻ പറ്റിയെങ്കിൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല.
1: ജീൻ അതിനെ സച്ചിയുടെ സ്ക്രിപ്റ്റിനെ കൺസീവ് ചെയ്ത രീതിയൊക്കെ,
0: സച്ചിയുടെ ബ്രില്യന്റ് സ്ക്രിപ്റ്റാണത്. അത് നമ്മൾ എല്ലാ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്കത് തോന്നാറുണ്ട്, പാക്ഡാണ്, കൃത്യം സാധനങ്ങളാണ്. ഞാനതെങ്ങനെ അത് ഞാനെങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി കൺവേ ചെയ്യുന്നു, എൻ്റെ കണ്ണിൽ കൂടി അതെങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ആ സിനിമ. അതിൻ്റെ അകത്ത് ഒരു തിരുത്തലോ വെട്ടോ കുത്തോ ഒന്നുമില്ല.
1: ഇനി ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊരു ഏതൊരു ജോണറാണോ സെലക്ട് ചെയ്യുക, ഇനിയും ആ എക്സൈറ്റ് ചെയ്യുന്ന പടങ്ങൾ തന്നെയായിരിക്കും എടുക്കുക?
0: തീർച്ചയായിട്ടും അത് അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് എൻ്റെ പറയാൻ ഇഷ്ടമുള്ള ആശയങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഒരു ആക്ഷൻ പടം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ, അതുണ്ട്. പിന്നെ ഞാനൊരു ഒരു ഒരു നല്ലൊരു ഒരു ഒരു ഒരു കഥ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസിഫായിട്ട്. ഇപ്പോൾ ഇരട്ടയുടെ സംവിധായകൻ രോഹിത്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു ഗംഭീര സബ്ജക്റ്റാണ്. പക്ഷെ അത് ഇങ്ങനെ പറയുന്ന പോലെ ഒരു മൂന്നാല് രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്ത് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരു ബഡ്ജറ്റ് സിനിമയല്ല അത്, അതൊരു ഒരു ആർട്ടെന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇൻ്റർനാഷണൽ സിനിമയാണത്. അതപ്പം അതിൻ്റേതായിട്ടുള്ള സ്ട്രെയിനുകളുണ്ട്, കാരണം അതിനൊരു പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിനോടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ അനിയൻ ബാലുവിന് വെച്ചിട്ടൊരു ഹ്യൂമർ സബ്ജക്റ്റ്, ഇങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അവരുടെ കഷ്ടതകളൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാഴ 2 അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് എന്താവും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളത് ഹോൾഡിൽ വെച്ചതാണ്. ഇപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ സബ്ജക്റ്റ് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ബിപിൻ ചന്ദ്രൻ്റെ ഒരു ഒരു നോവൽ നമ്മൾ സിനിമയാക്ക, ബിപിൻ ചന്ദ്രൻ്റെ നോവലല്ല വേറൊരാളുടെ നോവലാണ്, അത് ബിപിൻ ചേട്ടൻ എഴുതിയിട്ട് നമ്മൾ സിനിമയാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നില്ലെങ്കിൽ പപ്പയോ അല്ലെങ്കിൽ മമ്മൂക്കയോ ആയിരിക്കും നായകൻ. ഇതിൽ ആരാണെന്ന് അറിയത്തില്ല, എന്തായാലും ആ സിനിമ സംഭവിക്കും. അങ്ങനെ മൂന്നാല് സിനിമകൾ ഇപ്പോൾ തന്നെ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടി എടുത്ത് റെഡിയാക്കി സ്ക്രിപ്റ്റ് പക്കയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കണം.
1: ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉള്ള ഒരു സ്ട്രഗിൾ എന്താണ്?
0: സ്ക്രിപ്റ്റ് എഴുതാൻ ഭയങ്കര പണിയാണ്. അതല്ല എൻ്റെ സ്ട്രോങ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് അത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വേറെ ഒരു ആർട്ടാണ്. എഴുത്ത് എഴുതാൻ പറ്റുമെന്നേ ഉള്ളൂ, ഞാനൊരു എഴുത്തുകാരനല്ല. അത് തന്നെ ഒരു സ്ട്രഗിളാണ്.
1: മഞ്ഞുമൽ ബോയ്സ് പടം എങ്ങനെയാ വരുന്നത്?
0: ചിദംബരത്തിന് എനിക്ക് പരിചയമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഗണപതിയും ബാലുവും ഒക്കെ എനിക്ക് അനിയന്മാരെ പോലെയാണ്. ഞാനപ്പോൾ അതിനു മുമ്പ് അവരെ കൂടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ജാനേമനിൽ ബാലു ഉണ്ട്, മഞ്ഞുമൽ ബോയ്സിൽ ബാലു ഉണ്ട്. അപ്പോൾ ബാലുവിൻ്റെ ചേട്ടൻ ക്യാരക്ടർ എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചപ്പം അവർക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഗണപതിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ചിദംബരത്തിന് ഓൾറെഡി എന്നെ അറിയാം. അങ്ങനെ ഞാൻ മഞ്ഞുമൽ ബോയ്സിലേക്ക് വരുന്നു.
1: മഞ്ഞുമൽ ബോയ്സിന് മുന്നേ അണ്ടർവേൾഡ് ഫിലിമിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും അണ്ടർവേൾഡിലെ ജീൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത വില്ലനായിരുന്നു അല്ലേ. ജീൻ ചെയ്യാനുള്ള പോർഷൻ വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട വില്ലൻ തോന്നുന്ന തരത്തിലുള്ള വില്ലനാണ്.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഞാൻ എപ്പോഴും ഇടക്കിടക്ക് എടുത്തിട്ട് കാണും. എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ടിട്ടില്ല, ശരിയാ. പക്ഷെ എന്നാലും നല്ല രസമുള്ളൊരു സിനിമയാണത്. അത് അതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മളൊരു ക്ലീഷേ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല എന്ന് പറയുന്നൊരു കുഴപ്പമെന്നുണ്ട്. അതായത് ഒരു പടപ്പട്ടയം തീർന്നുപോയി. പിന്നെ ഷിബിൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ റൈറ്റർ എനിക്ക് വളരെ അടുത്ത് സുഹൃത്താണ്, ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെയൊക്കെ റൈറ്റർ. അത് എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ എഴുത്തവും പരിപാടികളൊക്കെ. എനിക്ക് ആ സിനിമ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടക്കിടക്ക് എടുത്തിട്ട് കാണും, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സുഖം.
1: പക്ഷെ അത് എനിക്ക് ഇത് കാണുമ്പോൾ അയ്യോ ഇത്രയും വില്ലനാവണ്ടായിരുന്നു.
0: ഞാൻ അത്രയും പണിയെടുത്തൊരു സിനിമ അറിയില്ല. ഞാൻ അതിനു വേണ്ടി എത്ര കിലോ കുറച്ച്

0: പക്ഷേ അത് ആ സമയത്തല്ലേ ഡ്രൈവിംഗ്.
1: അത് കഴിഞ്ഞ ഉടനെ അതെ സത്യത്തിൽ ആ പടം കഴിഞ്ഞ് നേരെ ഞാൻ വന്നത് ഡ്രൈവിംഗ് ലൈസൻസിലോട്ടാണ്. കറക്റ്റ്. ആ പടമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ കൊതിയായിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. കാരണം എന്തറിയോ, നമുക്ക് ഒരാളുടെ സംവിധാനം പുറത്തു നിന്ന് കാണുന്നത് ആദ്യമായിട്ടല്ലേ. അതായത് ഞാൻ അഭിനയിക്കുന്ന അരുൺ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പോൾ പ്രിയൻ സാറിൻ്റെ വർക്ക് കണ്ടപ്പോൾ എനിക്ക് കുറേ കൂടി കോൺഫിഡൻസ് വന്നു. അതായത് എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, എൻ്റെ കുറച്ച് സാധനങ്ങൾ കളയാനുണ്ട്. പക്ഷേ എന്നോട് മതിപ്പ് തോന്നുന്ന കുറേ ഏരിയ ഉണ്ട്. അതായത് ഞാൻ നന്നായിട്ടാണല്ലോ ചെയ്യുന്നത്, കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടികളായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ അത് രസമാണ്. അപ്പം അണ്ടർവേൾഡിൻ്റെ അഭിനയം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൊതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് വന്നത്. ശരിയാ, കറക്റ്റ് കറക്റ്റ്.
0: പക്ഷെ മഞ്ഞുമൽ ബോയ്സിലേക്ക്, അണ്ടർവേൾഡിലൊക്കെ അഭിനയിച്ചെങ്കിലും മഞ്ഞുമൽ ബോയ്സിലേക്ക് വന്നപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മഞ്ഞുമൽ ബോയ്സിലേക്ക് വരുമ്പോഴല്ലേ.
1: ആ പടം എനിക്ക് ഭയങ്കര അനുഗ്രഹം, കാരണം ഞാൻ ഒരുപാട് അതിനകത്ത് സിജു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതുപോലെയാണ് ഞാൻ വളരെ ലക്കി ഗോ ഈസി ആയിട്ടുള്ള ഒരു പരിപാടി. ഇപ്പൊ ഉത്തരവാദിത്തമുള്ള ജോലികൾ ഏൽപ്പിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമ്മളൊന്ന്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഈസിയാണ്, എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് നടക്കാനും പിള്ളേരായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കാനും ടെൻഷനൊന്നും എടുക്കാനും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തില്ല.
0: പക്ഷെ സെറ്റിൽ ഈ പറയുന്ന ആളൊന്നും അല്ല കേട്ടോ. സെറ്റിൽ വരുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റ് വന്നാൽ അപ്പം മുഖത്തുണ്ടാവും, ആ ഒരു മുഖം മാറും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാലേ ആ ഒരു അത് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആണ് ഫേസ് അല്ലേ.
1: ആണല്ലേ,
0: ഭയങ്കര എക്സ്പ്രസീവ് ആണ് ഫേസ്.
1: ഓക്കെ,
0: അപ്പോൾ ഇപ്പോൾ ഓണമാണ്, അപ്പോൾ എന്തൊക്കെയാണ് ഓണം ഓർമ്മകൾ?
1: എല്ലായിടത്തും ഓണമുണ്ട്. സ്കൂളിലെ ഓണം ഭയങ്കര പ്രത്യേകതയുള്ള ഓണമായിരുന്നു. നമുക്ക് ഞാൻ വിദ്യാഭ്യാസ സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചർമാരും നമ്മളുടെ വളരെ കൾച്ചറലി ഭയങ്കര, എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത്. ഞാൻ ആ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്മിതടുത്ത് പറഞ്ഞു, ഞാനിവിടെ നാടകം റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ ഓണം ഭംഗിയായിട്ട് ആഘോഷിക്കും. അപ്പോൾ അവിടുത്തെ ഉറിയടിക്കാണെങ്കിലും വടംവലിക്കാണെങ്കിലും പൂക്കള മത്സരത്തിനാണെങ്കിലും എല്ലാത്തിലും ഇനി വളരെ ഒരുപാട് ഓർമ്മകളുള്ള ഓണം. പിന്നെ വീട്ടിലെ ഓണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം പപ്പ നമുക്ക് സിനിമാക്കാർക്ക് ഓണം ക്രിസ്മസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പപ്പക്ക് വർക്കുണ്ടെങ്കിൽ പപ്പ ഓണത്തിനുണ്ടാകത്തില്ല. പിന്നെ നമ്മൾ പറ്റുന്ന ഓണങ്ങളിലൊക്കെ വീട്ടിൽ എല്ലാവരും കൂടി കൂടാനും സദ്യ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും മെമ്പേഴ്സൊക്കെ ഇല്ല പഴയപോലെ. അപ്പോൾ നമുക്കിത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യണം, അപ്പം അമ്മയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും പതുക്കെ പതുക്കെ പുറത്തോട്ടൊക്കെ ആയി തുടങ്ങി ഓണം. അതായത് ഓണം നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി ബുക്ക് ചെയ്തിട്ട് പോയി കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകത ഓണവും പപ്പടേയും മമ്മടേയും വെഡിങ് ആനിവേഴ്സറിയും ഒരേ ദിവസം വരുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്.
0: എത്ര വർഷം? 37
1: 39 അതിന് എനിക്ക് 38 തീരെ സമയമെടുത്തില്ല ഒന്നിനും. പിന്നെ ലൊക്കേഷനിലെ ഓണം അടിപൊളിയാണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമുക്ക് ഓണം ഉണ്ടായിരുന്നു, സ്മിത ഉണ്ടായിരുന്നു ഒന്ന് ഇല്ല നമുക്ക് ഓണം, പക്ഷെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് എല്ലാവർക്കും പപ്പടം കൊടുത്തിരുന്നു, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ഓണമായിരുന്നു അത്, അത് നല്ല രസമുള്ള ലൊക്കേഷനിലെ ഓണം ഭയങ്കര ഭംഗിയാണ്. നമുക്കൊരു ഒന്നാമതേ ലൊക്കേഷൻ ഒരു കൂട്ടായ്മയാണ്, അതിൻ്റെ ഒപ്പം ഈ പരിപാടിയും കൂടി വരുമ്പം അത് ഭയങ്കര ഒരു ഫീലാണ്. അങ്ങനെ ഒരുപാട് ഓണം ഓർമ്മകളുണ്ട്. ലാൽ മീഡിയയിൽ ഓണമുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ വളരെ കുറച്ച് അതിനും പോയിട്ടുള്ളൂ. കാരണം നമുക്ക് വീട്ടിൽ ഓണം ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓണം ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്.
0: ലാൽ മീഡിയ ലാൽ സാറിൻ്റെ ഒരു ഒരു ക്രിയേറ്റിവിറ്റി, സാറിന് അത് ആഗ്രഹമുള്ള ഒരു ഏരിയ,
1: പാഷൻ പ്രോജക്റ്റ് ആണ്.
0: അദ്ദേഹം അത് ചെയ്തു. ഇപ്പോൾ ജീന് ഒരു പ്രോജക്റ്റിനോട് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതായത് പുതിയ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്റ്റുഡിയോയും ഒക്കെ ആഗ്രഹമുണ്ട് എന്നുള്ള, അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ എങ്ങനെ പോകുന്നു?
1: അതൊരുപാട് ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് ഉള്ളൊരു ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാൻ റെഡി ആയിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും ഉണ്ട്, എനിക്കൊരു ഷൂട്ടിംഗ് ഫ്ലോറ്, പിന്നെ യൂണിറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, തിയേറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയിൽ നിൽക്കണം, നമ്മളിപ്പം സിനിമ ചെയ്തില്ലെങ്കിലും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കണം. ഇപ്പോൾ പപ്പയുടെ സ്വപ്നമെന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയൊരു സ്റ്റുഡിയോ ആണ്, അത് ഭാവിയിലേക്ക് ഒരു കുറവുമില്ലാതെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ഇപ്പം നമ്മളുടെ കോമ്പറ്റീഷനും മലയാളം ഇൻഡസ്ട്രിയുടെ ഇപ്പം എന്താ പറയുക, ഒരു പോക്ക് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ സിനിമ ചെയ്തത് ഹൈദരാബാദിലാണ്. എനിക്ക് DI സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ടല്ല, ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അവിടെ നിന്ന് ആയതുകൊണ്ടും അവർക്ക് അവിടെ പ്രത്യേക

0: വേഗം ഇതൊക്കെ കിട്ടുന്നുണ്ടും. ആ ആ ഡി ഐ ചെയ്ത ആളാണ് ഇന്ത്യയിൽ മിക്കവാറും എല്ലാ ടോപ്പ് ഹിന്ദി സിനിമകളുടെ ഡി ഐ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പോയേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ആഗ്രഹം എല്ലാ സംവിധായകർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പം ഈ സ്റ്റുഡിയോയിൽ ഇപ്പം ഇങ്ങോട്ട് വർക്കും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതേ ടെക്നോളജിയും അതേ സൗകര്യങ്ങളും ഇവിടെ കൊണ്ടുവരണം. പക്ഷേ ആ റേറ്റ്സ് നമുക്കിവിടെ ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും സ്വപ്നം എന്നുള്ള അർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യണമെന്നും ഒരു യൂണിറ്റ് തുടങ്ങണമെന്നും തിയേറ്റർ തുടങ്ങണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. നടക്കട്ടെ.
1: അല്ല, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലെന്ന് തോന്നല്ലേ? ഒരു
0: ഇങ്ങോട്ട് വർക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താ പറയാ, ഇപ്പം നമ്മളിപ്പോ സംവിധായകൻ, ഇപ്പൊ ഒരു തമിഴ് പടം എപ്പോഴും സംവിധായകൻ ചെന്നൈയിലായിരിക്കും അയാളുടെ വീട്. അപ്പൊ അയാൾക്ക് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അയാൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ വേണം. ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒക്കെ സക്സസ് അതാണ്. പുള്ളിക്ക് ആൾക്കാരോട് ഡീൽ ചെയ്യാനും അങ്ങനെ ഒരു ബിസിനസ് ടൈപ്പ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു ഒരു കഴിവുണ്ടല്ലോ, അതൊരു ഭയങ്കര കഴിവാണ്.
1: അച്ഛൻ അത്രയും അധികം ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള
0: പപ്പയോ പപ്പെന്ന് വെച്ചാൽ അന്നത്തെ സിനിമയല്ല. അന്നിപ്പം അന്നത്തെ ഒരു കുടുംബം പോലെയാണ് സിനിമ പോകുന്നത്. എത്ര സംവിധായകരുണ്ട്, വളരെ ചുരുക്കത്തിൽ എല്ലാ സംവിധായകരുടെയും പേരെടുത്തറിയാവുന്ന മലയാളികളായിരുന്നു. ഇന്നിപ്പം മലയാളികളെക്കാൾ കൂടുതൽ സംവിധായകരുണ്ട് സിനിമയിൽ, അത്രയും ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു കുടുംബമൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഒരു കോമ്പറ്റീഷനിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ആര് സർവൈവൽ എന്ന് പറയുന്നൊരു പരിപാടിയിലാണ്. മറ്റേതൊരു ഒരാളുടെ പടം പോയാൽ മറ്റുള്ള സംവിധായകരവരെ പിടിച്ചു നിർത്തും, സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പപ്പ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനൊരു സ്റ്റുഡിയോ വരുന്നുണ്ട്. കാരണം അത് അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ആ സ്റ്റുഡിയോ നന്നാവണമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ് സ്മിത, ഭയങ്കരമായിട്ട് പരിപാടി കോർപ്പറേറ്റ് ആയി തുടങ്ങി. ഇപ്പം ഈ 100 കോടി 200 കോടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊക്കെ അതിനുവേണ്ടി എടുക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, കോമ്പറ്റീഷൻ. ഇപ്പം ഒരെണ്ണത്തിൻ്റെ താത്തിയാലല്ലേ മറ്റേത് പൊങ്ങാൻ പറ്റത്തുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു പരിപാടിയുണ്ട്. പ്രിയൻസാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ണപ്പൊളജറ്റിക് ആണ്. അതായത് പ്രിയൻസാറിനെ പറഞ്ഞ് താഴ്ത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അതായത് വളരെ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ്. തിരുവനന്തപുരത്തിന്റെ എല്ലാ ഗുണവും ഉള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. പിന്നെ പ്രിയൻസാറിന് ആവശ്യമുള്ളത് മതി സിനിമയിൽ. അത് ആരാണ് എന്ത് നടനാണെന്നൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. പ്രിയൻസാറിനൊരു സാധനം വേണം, അത് മതി. അത് പ്രിയൻസാറിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്ത് വേണമെന്ന്. ഒരു ഇഞ്ച് പോലും ഒരു ഷോട്ട് എക്സ്ട്രാ എടുക്കത്തില്ല. ഒരെണ്ണം കൂടി എടുക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. പുലർച്ചെ ഫസ്റ്റ് സെറ്റിൽ ആളുണ്ടാവും. അതൊക്കെ ഭയങ്കര ക്വാളിറ്റി അല്ലേ. ഇപ്പോഴും എല്ലാവരും ലേറ്റായി വരുന്നത് സ്റ്റൈലായിട്ട് കാണുന്നൊരു കാലഘട്ടത്തിൽ സെറ്റിൽ കൃത്യമായിട്ട് വരിക, നല്ല ഭയങ്കര രസമാണ്. ഒരു സിനിമാക്കാരനാണ്. നമ്മളീ സിനിമാക്കാർക്ക് ഒരു അഴകുണ്ടല്ലോ, നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ ആ സിനിമാക്കാരൻ എന്ന് പറയത്തില്ല. അതേപോലെ പ്രിയൻസാറിൻ്റെ സെറ്റിലിരിപ്പും സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സിനിമാക്കാരനായിട്ട്. ഇപ്പം പപ്പയൊക്കെ നല്ലൊരു പണിക്കാരനാണ്, മനസ്സിലായോ? പപ്പക്ക് അതായത് പപ്പ തലവേദന വരുമ്പോഴത്തേക്കും കർച്ചീഫൊക്കെ എടുത്ത് വലിച്ചു മുറുക്കി തലയൊക്കെ കെട്ടിയിട്ട് പണിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു പണിക്കാരനാണ്. പപ്പക്ക് വേറെ ഒന്നും ചിന്ത അങ്ങനെ പരിപാടി വന്നു. പ്രിയൻസാറിന് ഒരു അഴകാണ്, വേറൊരു ഭംഗിയാണ്. പ്രിയൻസാറിൻ്റെ ലൊക്കേഷൻ കണ്ടക്ട് ചെയ്യണതൊക്കെ അതൊരു വേറൊരു കോൺഫിഡൻസും ഒരു സ്വാഗും പരിപാടികളൊക്കെയാണ്.
1: ലാൽ സാറിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സിറ്റി സിനിമ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിരുന്ന് പിന്നെ അതിൻ്റെ
0: എഡിറ്റിംഗ്. ആ പണിക്കാരനാണ്, 24 മണിക്കൂറും പണി പാണി പാണി പാണി. അങ്ങനെ പ്രിയൻസാർ അങ്ങനെയല്ല, രാവിലെ വർക്ക് ചെയ്യും, വൈകുന്നേരം കഴിഞ്ഞാൽ പ്രിയൻസാർ മെൻ്റലി ഫ്രീ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടോയ്ലറ്റ് പേപ്പറിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് പ്രിയൻസാർ. സിഗരറ്റിൻ്റെ കൂട്ടിലൊക്കെ, അതായത് സിഗരറ്റിൻ്റെ കൂടൊക്കെ പൊളിച്ചു വെച്ച് സ്ക്രിപ്റ്റ് എഴുതുക, ആ ടിഷ്യൂ പേപ്പറിലൊക്കെ. അങ്ങനെയൊക്കെയാണ്, ഭയങ്കര സ്വാഗാണ്. ഇപ്പം വേണു സാറല്ലേ ക്യാമറ, ഭയങ്കര സ്വാഗാണ്. അതായത് വേണു സാറിനെ ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒമ്മോ സിനിമക്കാരൻ, ആ ഒരു മൂഡാണ്.
1: പിന്നെ
0: ഇപ്പം പത്മരാജനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വാഗല്ലേ, പുള്ളിയുടെ നോട്ടമൊക്കെ ആ ഒരു മൂഡല്ലേ. അതുപോലെ ലോഹിത് ദാസ് ഭയങ്കര സ്വാഗല്ലേ.
1: പക്ഷെ കാണുന്നവർക്ക് പണിക്കാരനൊന്നും തോന്നാറില്ല. വളരെ എന്താണ് സെറ്റ്. ഇപ്പൊ ഞാൻ സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയത് സിനിമയിൽ ആദ്യമായിട്ട് വന്നിട്ട് സിനിമ ഒരാഗ്രഹം, ഒരു പ്രത്യേകിച്ച് ആഗ്രഹം ഒന്നും ഇല്ലാതെ സിനിമയിൽ വന്നിട്ട് സിനിമ ഇനി സിനിമയിൽ നിന്ന് വിട്ടുപോകാത്തില്ലാത്ത രീതിയിൽ സിനിമയെ ആഗ്രഹിച്ചത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നതിന് ശേഷം. ആ ഒരു സെലിബ്രേഷൻ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലിയോടും ആ ഒരു

0: എനിക്ക് സിനിമ കുടുംബം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിനിമയിലുള്ള സുഹൃത്തുക്കൾ അങ്ങനെ നഷ്ടപ്പെടണമെന്ന് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഒരു കെമിസ്ട്രി മനസ്സിലാവത്തുള്ളൂ. അതൊരു രസമുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് സ്മിത വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം.
0: ഹണിബി 2.5 ആമിന താത്തയുടെ പൊന്നുമോളാണെന്ന് പറയുന്ന പാട്ട്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എൻ്റെ അപ്പച്ചി എഴുതി മ്യൂസിക് ചെയ്ത, അതായത് പപ്പയുടെ അപ്പൻ എഴുതി മ്യൂസിക് ചെയ്ത പാട്ടാണ്. അത് പുള്ളി പാടിയ പാട്ടുമാണ്. ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ഒരുപാട് അടുപ്പമുള്ള ഒരു പാട്ടാണ്.
1: പപ്പയുടെ അച്ഛനും ഒക്കെ ക്രിയേറ്റീവ് ആയിരുന്നു ഇങ്ങനെ.
0: പപ്പയുടെ അച്ഛൻ യേശുദാസിന്റെ ട്രൂപ്പിലുള്ള തബലിസ്റ്റായിരുന്നു. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് തബല ആശാനായിരുന്നു. മുംബൈയിൽ പോയിട്ട് തബല പഠിച്ച് വന്ന ഫസ്റ്റ് ജനറേഷനിൽ ആൾക്കാരിൽ പെട്ട ആളായിരുന്നു. പപ്പയുടെ ഫാദറും ബ്രദറും ഒക്കെ എറണാകുളത്തെ മെയിൻ കലാകാരിൽ ടോപ്പ് കലാകാരാണ്. അവരുടെ ഹിസ്റ്ററി ഭയങ്കര അങ്ങ് പുറകോട്ടാണ്. യേശുദാസിൻ്റെയൊക്കെ മെയിൻ അവരൊക്കെ യേശുദാസൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ പോളാശാൻ എന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലേ. അതായത് പപ്പനെ പോലെ അല്ല, എന്നെ പോലെയുമല്ല, അപ്പച്ചി സ്വാഗാണ്. അതായത് അപ്പച്ചി തബല തബലയില് കൈ വീണ് കഴിഞ്ഞാൽ അതിന് വേറെ ശബ്ദവും. ഫ്ലൂട്ട് വായിക്കണ ഒക്കെ കേട്ട ഫ്ലൂട്ട് വയലിൻ ഒരുമാരിപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഭയങ്കര ബ്ലസ്ഡ് കലാകാരനാണ്. തന്നെ പഠിക്കുന്നതാണ് അവരായിരുന്നു. വെച്ചാൽ ഇവർക്ക് അത് പറഞ്ഞ ചില ആൾക്കാർ ഇപ്പോൾ ബേണി ഇഗ്നേഷ്യസ് എന്നൊക്കെ പറയത്തില്ലേ, അവരൊക്കെ പുള്ളി ഫസ്റ്റ് ദിവസം മറ്റേ ഗിറ്റാറ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി നാലാം ദിവസം സ്റ്റേജിൽ ഗാനമേളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെയാണ് അപ്പച്ചയൊക്കെ. കലാഭവനിൽ ഒരുപാട് കാലം മേ ആശാനായിരുന്നു. അബൈലച്ചൻ്റെ ഒക്കെ സമയത്തൊക്കെ ഭയങ്കര ബ്ലസ്ഡ് കലാകാരാണ് അവരെല്ലാവരും.
1: അതിനുശേഷം
0: മിമിക്രിയിലേക്കാണ്. അപ്പച്ചി അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അച്ഛൻ അപ്പച്ചിനോട് ചോദിച്ചു, ഇങ്ങനെ മകൻ ഇങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ ചെയ്യുന്നുണ്ട്, ഒന്ന് വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അവർ. പിന്നെ അതൊരു വേറെ ഒരു ഒരു ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ അപ്പച്ചിയുടെ ഭയങ്കര ഫാനാണ്. അപ്പച്ചിയാണ് എന്നെ തബല പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അലക്സ് പോൾ എന്ന് പറയുന്നത് പപ്പയുടെ ബ്രദർ മ്യൂസിക് ഡയറക്ടർ, അപ്പച്ചിയുടെ ശിഷ്യനാണ്. മ്യൂസിക് തൃപ്പൂണിത്തുറ മ്യൂസിക് സ്കൂളിൽ നിന്ന് ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ള ആളാണ്. ഭയങ്കര അനുഗ്രഹീത കലാകാരനാണ്. നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും കലയോട് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവള് ഗംഭീര ഡാൻസറാണ്. പക്ഷെ പ്രൊഫഷണലി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം. പുള്ളിക്കാരി കുറച്ചും കൂടി പറയുന്ന പോലെ നമുക്ക് എന്താ പറയാ, അങ്ങനെ ഡാൻസിലേക്കൊന്നും അവള് നോക്കിയിട്ടില്ല. അവള് നല്ല ഗംഭീരമായിട്ട് പ്രൊഫഷണൽ ലെവലിൽ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു കലാകാരിയാണ്.
1: അമ്മ നിങ്ങളെ അങ്ങനെ അത്രയും അധികം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും അല്ലേ?
0: അമ്മ ഇല്ലായിരുന്നു വെച്ചെങ്കിൽ നമ്മുടെ കുടുംബമൊക്കെ നശിച്ചു തന്നെ. അമ്മയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഗ്ലൂ, അല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് നിർത്തുന്ന അമ്മയാണ് ബോസ്.
1: ലാൽ സാർ എന്നെ കഥ പറയുന്നത് ആദ്യം നാൻസിയോടാണ് ആദ്യം കഥ പറയുന്നതെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു.
0: അവര് നല്ല സുഹൃത്തുക്കളാണ്, നല്ല ഫ്രണ്ട്സാണ് അവര്. അപ്പം ഉറപ്പായിട്ടും അങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറോടാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പം അതേപോലെ അവരും ഭയങ്കര ഫ്രണ്ട്സാണ്.
1: പാർട്ണർ അങ്ങനെ സിനിമയും ഒക്കെ താല്പര്യമുള്ള ആളാണ്.
0: അവൾ ടീച്ചറാണ്, പുള്ളിക്കാരി ടീച്ചറാണ്. അതുകൊണ്ട് അപ്പം കഥയിലേക്ക് താല്പര്യം ഇല്ലാണ്ടുള്ള ആൾക്കാരില്ലല്ലോ. അങ്ങനെ താല്പര്യമൊക്കെ ഉണ്ട്, സിനിമയൊക്കെ ഒരുപാട് കാണുന്ന ആളാണ്. പിന്നെ നല്ല ഡിസ്കഷനിലൊക്കെ നല്ലൊരു ഭാഗമാണ്.
1: മോനെന്താ താല്പര്യമുള്ള ഇപ്പൊ? മോനെന്താ ഇഷ്ടപ്പെട്ട
0: മോന?
1: മോന് ഇപ്പൊ ജീൻ പോൾലാൽ ലാൽ ജൂനിയർ എന്നാണ്. ഇപ്പൊ മോനെ എന്താ വിളിക്കാ?
0: അവന്റെ പേര് ലിയനാർഡോ മൈക്കിൾ ജീൻ എന്നാണ്. ലിയോ എന്ന് വിളിക്കും. പിന്നൊരു ഇളയാളുണ്ട്, നോവ. അപ്പോൾ ഇവനെ ഇപ്പം എന്താണെന്നറിയോ, ഞാൻ പപ്പയൊക്കെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് പപ്പ വലിയ സിനിമാക്കാരനാണെന്നോ സിനിമാക്കാരൻ്റെ വലിപ്പം എന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. കുറച്ച് സിനിമയിലുണ്ടെന്നറിയാം, പടങ്ങൾ ഇഷ്ടമാണെന്നറിയാം, അതല്ലാതെ അതിനൊരു ജാഡ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും അവെയറാണ്. അതായത് ഞാനിങ്ങനെ ഒരു സിനിമാക്കാരൻ്റെ മകനാണെന്നും പപ്പ ഇത്ര വലിയ ആളാണെന്നും ഒക്കെ അറിയാം. അതുകൊണ്ട് അവർ പലതും പറയും. ചില സമയത്ത് സിനിമയിലേക്ക് വരണമെന്ന് പറയും, ചില സമയത്ത് വേണ്ടെന്ന് പറയും. ഞാനെന്തായാലും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ അവന് ഗെയിമറാവണമെന്ന് പറയും. കാരണം അത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പിള്ളേർ, എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ അവന് നീ ഇഷ്ടമുള്ള ആയിക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, അത് പിള്ളേ ലോകം കാണുക, അതാണ് ഞാൻ അവന് വേണ്ടി ആഗ്രഹിക്കുന്നത്. വേൾഡ് ട്രാവൽ ചെയ്യുക, കാണുക, മനസ്സിന് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ

0: എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും. അതല്ലാതെ ഫേമസ് ആവുക, പോപ്പുലർ ആവുക, ആൾക്കാരുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശരായി പോവുള്ളൂ.
1: അതാണ് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത് അല്ലേ?
0: തീർച്ചയായിട്ടും പഠിത്തം, വിദ്യാഭ്യാസം മെയിൻ. അത് പഠിക്കുക, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മളൊരു ക്വാളിഫൈഡ് ആയിരിക്കുക. നമുക്ക് വീഴാൻ പറ്റണം. സിനിമയിൽ നിന്ന് നമുക്ക് താഴത്തോട്ട് വീണാലും നമുക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നശിഞ്ഞു പോയവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ ആവരുത്.
1: നിങ്ങൾ കൂടിയിരുന്നുള്ള ഇതൊക്കെ സംഗീത കച്ചേരികളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് അല്ലേ?
0: ഒരുപാടുണ്ടായിരുന്നു പണ്ടൊക്കെ, ഇഷ്ടംപോലെ. കാരണം നമ്മളുടെ വീട്ടിലൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പല വഴിക്കൊക്കെ ഇങ്ങനെ ബിസിയായി ബിസിയായി പോകുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ കുറവാണ്. എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ നല്ല നല്ല ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിറ്റാർ വായിക്കുന്നവരുണ്ട്, പിന്നെ ഞാനോ ഇല്ലല്ല, ഞാൻ തബല
1: തബല
0: പെർക്കഷനാണ്, പിന്നെ ഡ്രംസ് വായിക്കും. അങ്ങനെ
1: ഇപ്പൊ ന്യൂയോർക്കിലേക്ക് ചെന്ന് കഴിയുമ്പോ അതൊക്കെ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സിനോട് കുറച്ചുകൂടെ അല്ലേ, അത് കൂടുതൽ.
0: തബലയും കൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ.
1: തബല അല്ല, ഇൻസ്ട്രുമെന്റ്സ് അല്ല, ഗിറ്റാറും ഒക്കെ ഭയങ്കര.
0: ആ പക്ഷെ പറഞ്ഞാൽ അതാണ്, നമുക്ക് ഗിറ്റാറിനുള്ള ഷൈനിങ് ഒന്നും നമുക്ക് തബലക്ക് ഇല്ലല്ലോ. അവിടെ ചെന്നിട്ട് ഒരു ക്യാമ്പ് ഫയറിന് തബല എടുത്തിട്ട് വായിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അമേരിക്കയിലൊക്കെ ഞാൻ ഭയങ്കര ആ സമയത്ത് നമ്മുടെ 9/11 ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാലമായിരുന്നു. അപ്പോൾ എനിക്ക് താടിയൊന്നും ഞാൻ പഠിക്കത്തില്ലായിരുന്നു, എനിക്ക് താടിയില്ലാതെ കോൺഫിഡൻസ് ഇല്ലാത്തൊരാളായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാലൊരു ഒരു മിഡിൽ ഈസ്റ്റേൺ ലുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ പിന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയൊക്കെ വല്ലാണ്ട് വളർന്നു, ജട ഉണ്ടായിരുന്നു. അപ്പം ജടക്ക് വേണ്ടി ഞാൻ അങ്ങനെ ബീനി എന്ന് പറയുന്നൊരു സാധനം ഇടും. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഞാൻ ഒരു ജമൈക്കക്കാരനാണെന്നാണ് ധരിച്ചിരുന്നത്. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായിട്ട് ഇവിടെ സത്യത്തിൽ ജീവിക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ട്രെയിനിലിരിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ നിന്ന് മാറിയിരിക്കുക, വല്ലാത്ത നോട്ടങ്ങൾ, പോലീസ് എപ്പോഴും നമ്മുടെ ഒരു നോട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ട് ടൈമിലാണ് ഞാൻ പോയത്. ഞാൻ 12-13 അമേരിക്ക പോയത്, 9/11 മുമ്പ് അല്ലേ. അപ്പോൾ ഒത്തിരി സീനായിരുന്നു, ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു.
1: അപ്പോൾ പപ്പയുടെ അച്ഛൻ എഴുതി ലാൽ സാർ പാടിയിട്ടുള്ള ആ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഡയറക്ടർ ജീൻ പോൾ ലാലാണ്, കൂടെ ഞാൻ വി എസ് സ്മിത. നിങ്ങൾ രണ്ടുപേരുടെ പപ്പയും ജീൻ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് പപ്പ, നിങ്ങൾ തമ്മിൽ അത് എങ്ങനെയാ?
1: ഭയങ്കര രസമാണ്. പപ്പയെ കൂടി വർക്ക്, പപ്പ ആസ് എ ആക്ടർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പപ്പ ഒരു ഡയറക്ടറിന്റെ ആക്ടറാണ്, ഒട്ടും നമ്മള് ബുദ്ധിമുട്ടിക്കത്തില്ല. നമുക്ക് എന്ത് വേണോ തരും, എത്ര മണിക്ക് വേണോ അപ്പോൾ വരും, എപ്പോൾ പോകാൻ നോക്കാം.

0: പോവും ഒരു ശല്യമില്ല. പക്ഷെ അതല്ലാതെ ഞാൻ ഡയറക്ടറും പപ്പ എഡിറ്ററായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പണിയാണ്. കാരണം പണി ഇൻ ദ സെൻസ് ഞാൻ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ എടുക്കുന്നതല്ല എനിക്കിഷ്ടമാണ്. പക്ഷെ പപ്പ എഡിറ്റർ എന്ന നിലക്ക് പപ്പക്ക് സിനിമയുടെ ഔട്ട്കം മാത്രമാണ് വിഷയം. അപ്പോൾ പപ്പ അത് ഒരു ദാക്ഷിണ്യമില്ലാതെ തൂക്കിക്കളയും. അപ്പം ഞാനത് കഴിയുമ്പോഴായിരിക്കും വന്ന് കാണുന്നത്. അപ്പം ഞാൻ തകർന്നു പോകും. ഞാൻ വെച്ചാൽ അതെന്താ എടുത്ത് കളഞ്ഞ്, ഇതെന്താ എടുത്ത് കളഞ്ഞ്. പപ്പക്ക് ഉത്തരവ് ഉണ്ടാവും, പക്ഷെ അതൊന്നും എനിക്കൊരു സംവിധായകൻ എന്ന നിലക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ഡയറക്ടറിൻ്റെ ജോലി നല്ലൊരു എഡിറ്ററെ വെച്ചതിന് ശേഷം അതയാളുടെ പണിയിൽ ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവർക്കെ ജഡ്ജ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ പപ്പ ആസ് എ ഫാദർ എൻ്റെ വർക്കിലെല്ലാം ഇൻവോൾവ് ആണ്. അപ്പം എൻ്റെ ഒരു വെൽവിഷറാണ്. അതേസമയം പപ്പയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. പപ്പ ഒരു പപ്പയുടെ കയ്യിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു പരിപാടിയാണ്.
1: ചെറുപ്പത്തിലൊക്കെ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു ഒരു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോ എന്ന് പറയുന്നത് എപ്പോഴും അപ്പനായിരിക്കും അല്ലേ. ആ ഒരു സമയത്തുള്ള ഒരു മകളാണ്.
0: ആ ഒരു സമയത്ത് പപ്പ എപ്പോഴും മിസ്സിങ് ആയിരുന്നു സ്മിത. അതായത് പപ്പയുടെ വർക്ക് മിക്കവാറും എല്ലാം പപ്പ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പപ്പക്ക് കുടുംബമൊന്നും പപ്പ എന്ന് വെച്ചാൽ പറ്റത്തില്ല. അന്നത്തെ സിനിമ അങ്ങനെയാണ്, മൊബൈലില്ല, വീട്ടിലൊരു ഫോണില്ല. പപ്പ പോയി ബസ്സിന് പോയി കഴിഞ്ഞാൽ പപ്പ ബസ്സിന് വരുമ്പോഴേ നമുക്കറിയാം പപ്പ ഇപ്പം അമ്മ രാത്രി വെയിറ്റ് ചെയ്യുമ്പം പപ്പ വരാൻ. അതൊക്കെയാണ്. പിന്നെ വലുതായി പപ്പ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് പപ്പക്ക് നമ്മുടെ ഫാമിലി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് റിയലൈസ് ചെയ്തിട്ടാണ് പപ്പ ഡയറക്ഷൻ എന്നൊക്കെ മാറി പ്രൊഡക്ഷനിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അന്നും ഇന്നും എന്നും പപ്പ തന്നെയാണ് ഹീറോ. നമ്മളത് പപ്പക്ക് സിനിമക്ക് വേണ്ടി വർക്ക് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു പപ്പ. അതിൻ്റെ അത് അമ്മക്ക് ഒരുപാട് പങ്കുണ്ട്. കാരണം അമ്മ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടോ അതൊരു പരാതിയായിട്ടോ കണ്ടിട്ടില്ല. പപ്പ പോകുമ്പോൾ നമുക്ക് കുടുംബത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും പുള്ളി അവിടെ ഒരു ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരു അങ്ങനെ ഒരു പേര് ദോഷമോ ഇടില്ല എന്നുള്ള ശക്തമായ വിശ്വാസവും അത് നിലനിർത്താൻ പപ്പക്കും അതിനുള്ളൊരു മനക്കരുത്തും ഉണ്ടായിരുന്നു. പപ്പ തിരിച്ചു വരുമ്പോൾ നമ്മളതൊരു ആഘോഷമായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു ഒരു ഭയങ്കര നല്ല ഫീലാണ് പപ്പനെ പറ്റി പണ്ട് തൊട്ടേ ഉള്ളത്. ആകെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൾട്ട് ടു പ്ലീസ്. ഒരു നല്ല വാക്ക് കിട്ടാൻ അല്ലെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ബാലൻ കണ്ടിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞപ്പോഴും പപ്പ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മാറ്റേണ്ട കാര്യങ്ങളും തിരുത്തേണ്ട നല്ലതും പറയും കേട്ടോ, മാറ്റേണ്ട കാര്യങ്ങളും തിരുത്തേണ്ട കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുക. പക്ഷെ അത് പപ്പയുടെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ്, അതായത് ആ ഒരു രീതിയാണ്.
1: ഓണമായിട്ട് എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്?
0: ഓണമായിട്ട് പറയാനുള്ളത് ഞാനിപ്പം നമ്മുടെ നാട്ടിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും അത്യാവശ്യക്കാരാണ്, എല്ലാവരും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളുടെ കുട്ടികളും അപ്പനും അമ്മയും എല്ലാവരും ഇറങ്ങി നടക്കുന്ന റോഡാണ്. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക, വേസ്റ്റ് വലിച്ചു വാരി എറിയാണ്ടിരിക്കുക. നമ്മളുടെ നാട് നമ്മൾ തന്നെ നോക്കണം എന്നും ഈ അനൗൺസ്മെൻറ്റിലും വലിയ കൾച്ചറിൻ്റെ വർത്തമാനവും പറയാമെന്നല്ലാതെ നമ്മളുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പിന്നെ ഇവിടെ മദ്യപിച്ചിട്ടൊന്നും വഴിയിൽ വണ്ടി ഓടിച്ച് റഫായിട്ട് ഓടിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഒരുപാട് ജാതി മതം എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ പുറകെ പോകാണ്ടിരിക്കുക. പുതിയ തലമുറയിലെ പുതിയ മനുഷ്യരാണ്, നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാം. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളും ഒരു നല്ല ഓണം ജീനും ഓൾ ഫാമിലിക്കും ആശംസിക്കുന്നു. ഇപ്പോൾ പുതിയ പ്രോജക്റ്റിലാണെന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്, നല്ലൊരു റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഒരുപാട് ഡ്രീം പ്രോജക്ട്സ് നമ്മളുമായിട്ട് പങ്കുവച്ചു. എല്ലാ പ്രോജക്ട്സും സക്സസ്ഫുൾ ആവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സ്മിത.

ഓണം പ്രത്യേക പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നടനും സംവിധായകനുമായ ജീൻ പോളുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹൃദയരാഗങ്ങൾ കേൾക്കാം. ആദ്യ സന്ദേശം വായിക്കാം. ചിത്രം സഞ്ചാരി, ഗാനം റസൂലേ നിൻ കനവാലെ, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം യേശുദാസ്, ഗായകൻ യേശുദാസ്. എല്ലാ ശ്രോതാക്കൾക്കും പ്രക്ഷേപണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.

ഹായ്, നമസ്കാരം. ഹൃദയരാഗങ്ങൾ, ഓണം ആശംസകൾ. എനിക്ക് പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിലെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഒന്നാം പൊന്നോണപ്പൂപ്പാട എന്ന ഗാനം കേൾപ്പിക്കാമോ? ഷാജു മടത്തുംപടി.

പ്രിയ ഹൃദയരാഗത്തിന് നമസ്തേ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ലീബ പുരുഷോത്തമൻ, തിരുവാങ്കുളം.